ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 14, കൊലവർഷം 1201 മിഥുനം 21, 2026 ജൂലൈ 5 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി.
2: ഉത്സാഹം, മൗഢ്യം ഇവ രണ്ടും എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചു കാണും. ഉത്സാഹം വേണ്ടയിടത്ത് മൗഢ്യവും മൗഢ്യം വേണ്ടയിടത്ത് ഉത്സാഹവും കാട്ടിയിട്ടും ഉണ്ടാകും. അതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ നേരിടുന്ന രീതിക്കനുസരിച്ചാണ് ഒരു വ്യക്തി ഉത്കൃഷ്ടനാകുന്നതും ആദരിക്കപ്പെടുന്നതും. അത് മനസ്സിന്റെ കാര്യബോധത്തെയും നന്മയെയും ആശ്രയിച്ച് അവസരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടുന്ന രീതിയിൽ നിന്നാണ് സാധിക്കുക. ധർമാനുസൃതമായ ജീവിതം നയിക്കുന്നവരും ശരിയായ ഇടപെടലുകളുള്ളവരും അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. അവർ മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തിന് ക്ഷതമുണ്ടാക്കാത്ത വിധം സധൈര്യം മുന്നോട്ടു പോകും. മാത്രമല്ല, മറ്റുള്ളവരുടെ മേൽ അനാവശ്യ ബോധ്യപ്പെടുത്തലുകൾ നടത്തുന്നില്ല. എന്നാൽ അവർക്ക് ഊന്നുവടി പോലെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് വീഴ്ച സംഭവിക്കാതെ അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നു. അർജുനന് ശ്രീകൃഷ്ണൻ അങ്ങനെയായിരുന്നല്ലോ. കുരുക്ഷേത്ര യുദ്ധം അറിയാം. അവിടുത്തെ അന്തരീക്ഷ അർജുനന്റെ മനസ്ഥിതിയെ എങ്ങനെ ബാധിച്ചു എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. സങ്കരഭൂമിയിലെത്തുമ്പോൾ അർജുനന്റെ ഹൃദയത്തിൽ സംഭ്രമം വർദ്ധിച്ചു. അർജുനൻ തന്റെ വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, അങ്ങ് എന്റെ തേര് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയാലും എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് ആരോടെല്ലാമാണ് എന്ന് നേരിട്ടറിയണം. എല്ലാം ഞാനൊന്ന് നോക്കി മനസ്സിലാക്കട്ടെ.

0: തേരെ അവിടെ കൊണ്ടുപോയി. അതിലിരുന്ന് അർജുനൻ ചുറ്റും നോക്കി. യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന പിതാക്കന്മാർ, പിതാമഹന്മാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എവിടെ നോക്കിയാലും തനിക്ക് വേണ്ടപ്പെട്ടവർ, ഇവരെയൊക്കെയാണോ ഈ യുദ്ധത്തിൽ താൻ വധിക്കേണ്ടതും വിജയിക്കേണ്ടതും? അതാലോചിച്ചപ്പോൾ അർജുനന്റെ മനസ്സ് കലുഷിതമായി. ഇതാണോ സ്വധർമാനുഷ്ഠാനം? അർജുനന്റെ അവയവങ്ങൾ തളർന്നു, വായ വരണ്ടു, ദേഹം വിറച്ചു, ഗാന്ഡീവം കയ്യിൽ നിന്ന് താഴെ വീണു, കാലുകൾ നിലത്തുറക്കുന്നില്ല, ചുറ്റും ദുർനിമിത്തങ്ങൾ. വേണ്ട, ഇവിടെ തനിക്ക് ജയിക്കേണ്ട, ജയിക്കണമെങ്കിൽ നമ്മുടെ ഈ ബന്ധുക്കളെയെല്ലാം കൊന്നിട്ട് വേണോ? ഇല്ല, സ്വജനങ്ങളെയെല്ലാം നശിപ്പിച്ചിട്ട് ഒരു വിജയവും ഒരു നന്മയും തനിക്ക് ആവശ്യമില്ല. യുദ്ധത്തിലെ സാഹസികത അർജുനനെ തളർത്തി. ഇവരെയെല്ലാം നശിപ്പിച്ചാൽ ഇതിൽ പരം വലിയ പാപം മറ്റെന്താണുള്ളത്? ഇല്ല, പ്രതികാര ബുദ്ധിയും ആയുധവും ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രക്ഷുബ്ധമായ അർജുനന്റെ മാനസിക നില മനസ്സിലാക്കി കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു, മരണം ശരീരത്തിന്റെ ധർമ്മമല്ലേ? അറിവുള്ളവർ മരണത്തെപ്പറ്റി ദുഃഖിക്കുമോ? നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളെ പ്രാപിക്കുന്നതുപോലെ ഈ ശരീരം പോകുമ്പോൾ നമ്മുടെ പ്രാണൻ മറ്റൊരു ശരീരത്തെ പ്രാപിക്കും. അത് സംഭവിക്കുമ്പോഴുള്ള മാറ്റമാണ് മരണം. ആരായാലും ജനിച്ചാൽ മരിക്കും. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. എപ്പോഴായാലും ധർമ്മവ്യവസ്ഥകൾ പാലിച്ചേ പറ്റൂ. ശത്രുക്കളായ സ്വജനങ്ങളോടുള്ള സ്നേഹത്തിനും കാരുണ്യത്തിനും കീഴ്പ്പെട്ട് യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ ധർമ്മവ്യവസ്ഥ ലംഘിക്കുകയാണ്. അത് പാപമല്ലേ? ദുഷ്കീർത്തിക്കിടയാവില്ലേ? ആജന്മശത്രുക്കളായ എതിരാളികൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയില്ലേ? യുദ്ധം ചെയ്ത് മരിക്കുകയാണ് എങ്കിൽ അവിടെ വീരസ്വർഗം പ്രാപിക്കുകയല്ലേ ചെയ്യുന്നത്? ഭഗവാന്റെ വാക്കുകളിൽ അർജുനന്റെ ധാർമ്മിക ബോധതലം ഉണർന്നു, മൗഢ്യം കൈവെടിഞ്ഞു. വെല്ലുവിളികളെ നേരിടേണ്ടി വരുമ്പോൾ ആരും ഒളിച്ചോടുകയല്ല വേണ്ടത് എന്ന ആത്മവിശ്വാസത്തിൽ ഉത്സാഹിയായി. ധർമ്മനീതി തിരിച്ചറിഞ്ഞ് അർജുനൻ പോരാടാൻ തയ്യാറായി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. കോഴിക്കോട് ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി.പി. സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനമുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇന്നലത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 60-ന് കാവ്യാഞ്ജലി, തിരുനെല്ലൂർ കരുണാകരന്റെ വിദ്യാരംഭം എന്ന കവിത. ആലാപനം സംഗീത വർമ്മ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫണ്ടാരയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചോട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫണ്ടാരി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? ട്രെഡി മിക്സ് കറി പൗഡർ ദർപ്പണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. എസ് ജാനകി, രാജു ഫെലിക്സ്, ലതാ രാജു, വിൽസൺ പിറവം, രാജലക്ഷ്മി, രമേഷ് മുരളി എന്നിവർ പാടിയത്. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. വേങ്ങാട് സൌത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:55 FM പ്രധാന വാർത്തകൾ. 11:00 ടൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുനഃപ്രക്ഷേപണം. ഇതിൽ പാട്ടുമേളം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കാളിയാട്ടം, ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്. നാടകഗാനങ്ങൾ, ഷാജി, ജൻസി, കല്ലറ ഗോപൻ എന്നിവർ പാടിയത്. ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 കേളികൊട്ട്, നീലേശ്വരം പത്മനാഭമാരാരം സംഘവും അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിയുക്കിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 കോൽക്കളി, പി ആനന്ദിനിയും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം, പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ദർപ്പണം, പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
1: This is Akashvani, the news read by Mehvash Fatima. Prime Minister Narendra Modi inaugurated CG Semi's state-of-the-art outsourced semiconductor assembly and test plant in Sanand, Gujarat yesterday. The event was attended by Union Minister Ashwini Vaishnav and Gujarat Chief Minister Bhupendra Patel along with global tech leaders. Developed with a massive investment of over 7,500 crore rupees, the advanced facility will have an annual production capacity of up to 5 billion semiconductor chips. Addressing a large gathering, Prime Minister Modi said that the CG Semi OSAT facility in Sanand will not only strengthen the domestic chip manufacturing ecosystem but also boost technological self-reliance and elevate India's position in the global semiconductor value chain.
2: Aaj ka ye karyakram is baat ka pramaan hai ki Bharat jo thaan leta hai wo karke dikhata hai. 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
1: The Prime Minister also said the Sanand plant is geared to produce 20 crore chips annually. He congratulated CG Semi on setting an ambitious future target of scaling production to 500 crore chips per year.
2: Mujhe bataya gaya hai ki abhi yahan se har saal 20 crore chips niklegi. और मुझे बताया गया आप सभी यही नहीं रुकने वाले हैं. आपने हर साल 500

0: നിങ്ങൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ വിദ്യാരംഭം എന്ന കവിത. ആലപിച്ചത് സംഗീത വർമ്മ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം ശ്വേതാമോഹൻ പാടിയത്. നിറമാല ചാർത്തിയ സന്ധ്യയിൽ പ്രാർത്ഥന നിരതയായി ഞാൻ നിന്ന നേരം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തരകേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേരള ചിത്രകലാ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ഇന്ന് തലശ്ശേരി BEMP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചിത്രകലാ നിരൂപകൻ ഡോക്ടർ AT മോഹൻരാജ് നിർവഹിക്കും. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. കഥാകൃത്ത് TP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. എളയവൂർ ചുറ്റുവട്ടം റെസിഡൻസ് അസോസിയേഷൻ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ കീഴ്ത്തള്ളി ശിശുമന്ദിരത്തിൽ നടത്തും. സെൻസസ് 2027 പരാതി പരിഹാര സെൽ കണ്ണൂർ ജില്ലാ കലക്ട്രേറ്റിൽ പ്രവർത്തനം തുടങ്ങി. പൊതുജനങ്ങൾക്ക് 0997270045 എന്ന നമ്പറിൽ വിളിച്ച് പരാതികളും സംശയങ്ങളും ചോദിക്കാം. കൂടാതെ 1855 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാം. പനോന്നേരി KG മാസ്റ്റർ മെമ്മോറിയൽ വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പുസ്തക പരിചയം, തുടർന്ന് കരോക്കെ ഗാനാലാപനം എന്നിവയുണ്ടാകും. ഈയക്കാട് EMS സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും കൊയങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആയുർവേദ ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഇന്ന് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഗ്രന്ഥാലയത്തിൽ വെച്ച് നടക്കും. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. 7 ഉച്ചയ്ക്ക് 2 മണി മുതൽ കൂത്തുപറമ്പ് റാഹി റെസ്റ്റോറന്റിലും ജൂലൈ 10 രാവിലെ 10 മണി മുതൽ കണ്ണൂർ ശിക്ഷ സദനിലുമാണ് ക്ലാസുകൾ. ഭക്ഷ്യനിർമ്മാണ വിതരണ വിൽപ്പന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0497276090 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലുമായി സഹകരിച്ച് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായി അച്ചാർ നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 8 കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കണ്ണൂർ ജില്ലയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കർഷകർ 7 മുൻപായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 8547671214. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പടുവളം CRC ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും പുസ്തക ചർച്ചയും ലൈബ്രറി ഹാളിൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി August 31 വരെ നീട്ടി. അപേക്ഷകൾ കാഞ്ഞങ്ങാട് ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467220367. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഭക്ഷ്യജന്യ രോഗങ്ങളെക്കുറിച്ച് ഭക്ഷ്യസംരംഭകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് കാസർഗോഡ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 8 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കലക്ടറേറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. ഫോൺ നമ്പർ 0499425257. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ മേരാ യുവഭാരത് കാസർഗോഡ് യൂത്ത് ക്ലബ്ബുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 70 25 62 71 95. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത്

0: സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കാലാവധി. യോഗ്യത പ്ലസ് ടു, പ്രായപരിധിയില്ല. ഫോൺ നമ്പർ 9446060641. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ദ്വിവത്സര, ഏകവത്സര, മെട്രിക്, നോൺ മെട്രിക് കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 മൈസൂർ ചന്ദൻകുമാറിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. കുന്നത്തൂർപാടി താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 വെള്ളാട്ടം കെട്ടിയാടും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. കാടാച്ചിറ കച്ചേരിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. ഉച്ചയ്ക്ക് 12:30 പ്രസാദ സദ്യ ഉണ്ടാകും. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കൊളപ്പ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വയോജനങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും ഇന്ന് രാവിലെ 10 മുതൽ കൊളപ്പ വയോജന കേന്ദ്രത്തിൽ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
6: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
5: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-7769-268.
14: വാസനത്താംബൂലം ഉഷസ്സെടുത്തു, അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
15: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ MJ ചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI, കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
17: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
18: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
17: അതെങ്ങനെയാ?
18: അവിടെ ബികോം, ബിബിഎ, ബിസിഎ, ബിഎ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്,

0: ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
6: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യേച്ചൂർ. ഫോൺ 7907-308934.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: ആ മാഷേ, സുഖാണോ?
10: ആ സുഖം തന്നെ, സുഖം തന്നെ.
9: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
10: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
9: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

പ്രേക്ഷോതാക്കളെ ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
4: ഗുജറാത്തിലെ സനന്തിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷിക വേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും

0: അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കിനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ 2 ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.

ഐ സി സി വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3-ാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എ സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പോലേതു പക്ഷിക്കുപാരിൽ കേകാരവം ശ്രവണസുഖതം കേൾക്കിലോ തൃപ്തിയാക ലോകാനന്ദ പ്രഥമ സദൃശം നൃത്തവും തേശഗുന്ധേ ശോകാനം മേ ശുഭഗുണം ഭവാനീശനാം നാശനായ ഇപ്പോഴല്ല പണ്ട് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രാജ്യദ്രോഹ കുറ്റാരോപിതനായി ഏകാന്തവാസം അനുഷ്ഠിക്കുകയായിരുന്നു. തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാൾ വലിയ കോയിത്തമ്പുരാന് കേരളവർമ്മയോട് എന്തോ അലോഹ്യമുണ്ടായി. തിരുവിതാംകൂർ രാജാവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ ആലപ്പുഴയിലെ ഹരിപ്പാട്ട് കൊട്ടാരത്തിൽ ഏകാന്തവാസത്തിന് ശിക്ഷിച്ചു.

തമ്പുരാൻ പത്നിവിരഹിയായി ഹരിപ്പാട്ടെ കൊട്ടാരത്തിലെ കടുത്ത ഏകാന്തതയിൽ ദുഃഖിതനായി കഴിഞ്ഞു. സംഗീത വിദുഷിയും സർവഗുണസമ്പന്നയുമായ അറ്റിങ്ങൽ റാണി ലക്ഷ്മിബായിയായിരുന്നു കോയിത്തമ്പുരാന്റെ പ്രാണപ്രേയസി. ഭാര്യാ സാമീപ്യമില്ലാതെ ഒറ്റപ്പെട്ടുപോയ തമ്പുരാനിൽ പ്രണയവും കാമവും നാൾക്കുനാൾ ഇരട്ടിച്ചു. വിരഹത്തിൻ്റെ സുഖതമായ എല്ലാ നോവുകളും അനുഭൂതികളും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഹരിപ്പാട്ട് കൊട്ടാരത്തിനകത്ത് അനുഭവിച്ചു. ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന കോയിത്തമ്പുരാൻ സീതയെ വേർപ്പെട്ട ശ്രീരാമന് തുല്യം സമനില തെറ്റിയതായി കാണപ്പെട്ടു. വിപ്രലംഭ ശൃംഗാരത്തിൻ്റെ ഞെരുക്കത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ ക്ഷേത്ര ദർശനം നടത്തി വരുമ്പോഴാണ് കോമള കളേബരനായ മയൂര സൗന്ദര്യം അദ്ദേഹം കാണാനിടയാകുന്നത്. ഉലർന്ന പീലിക്കെട്ടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും കണ്ടപ്പോൾ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് തൻ്റെ പ്രിയതമയെ ഓർമ്മ വന്നു. മയൂര സന്ദേശം എന്ന മലയാളത്തിലെ ലക്ഷണമൊത്ത സന്ദേശ വിരഹ കാവ്യം എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത് അങ്ങനെയാണ്. മണിപ്രവാളത്തിലെ മുത്തും പവിഴവും കോർത്ത് കെട്ടിയ ലക്ഷണമൊത്ത കാവ്യമാലികയാണ് മയൂര സന്ദേശം.

അമ്മയ്ക്ക് തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാളിനെയോ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെയോ വിദുഷിയും വീണാവാതകയും സർവഗുണസമ്പന്നയും കോമളവല്ലിയുമായ ലക്ഷ്മീബായി തമ്പുരാട്ടിയെയോ അറിയില്ല. വീടിനു മുന്നിലെ കണ്ടത്തിൽ മയിലുകൾ കൂട്ടത്തോടെ പറന്നിറങ്ങിയപ്പോൾ അമ്മയോട് മയൂര സന്ദേശം കാവ്യത്തെക്കുറിച്ച് പറഞ്ഞു. പാട്ടിലെ മയിലല്ല വീട്ടിലെ മയിൽ, അത് ഓർമ്മിച്ചോ അമ്മയുടെ കർശനമായ താക്കീത്. മയിലുകൾ കൂട്ടത്തോടെ പാടത്തും പറമ്പിലും വന്നിരിക്കുന്നത് ഒട്ടും ശുഭകരമല്ല എന്നാണ് അമ്മ പറയുന്നത്. ഇന്റർനെറ്റും ഓൺലൈൻ സംവിധാനങ്ങളും അത്രമേൽ സജീവമായിരിക്കുന്ന ഇന്ന് മയൂര സന്ദേശത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. മലയാള കവിതാ സാഹിത്യം പാട്ടും മണിപ്രവാളവും കൊട്ടാരക്കെട്ടുകളും കന്യമാരുടെ കടിത്തട്ടങ്ങളും വിട്ട് അതിൻ്റെ ഏറ്റവും നൂതനമായ സങ്കേതങ്ങളിലും ശൈലികളിലും ഇന്നഭിരമിക്കുമ്പോൾ കേരളവർമ്മയെയും AR-നെയും പോലുള്ള സാഹിത്യത്തിലെ കോയിൽ തമ്പുരാന്മാർക്കും എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ പിന്നെ വീട്ടുമുറ്റത്തെ പതങ്കരാജൻ്റെ അങ്കലാവണ്യം കൊണ്ട് എന്താണ് പ്രയോജനം?

നമ്മുടെ വീട്ടുമുറ്റത്തെ മയിലിനെ അമ്മയും കേരളവർമ്മയും രണ്ട് വിധത്തിലാണ് കാണുന്നത്. കണ്ടത്തിൽ പണിയെടുക്കുന്ന അമ്മയുടെയും രാജകൊട്ടാരത്തിൽ കഴിയുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെയും മയൂക വീക്ഷണങ്ങൾ രണ്ടും രണ്ടാണ്. രണ്ട് ജീവിതങ്ങൾ ആ മയിൽ കാഴ്ചയിൽ പ്രകടിതമായിരുന്നു. മയിലഴക് കണ്ട ആഹ്ലാദത്തിൽ ആകാരത്തിൽ സുഷമ ഇതുപോലേതു പക്ഷിക്കുണ്ട് പാലിൽ എന്നാണ് കേരളവർമ്മയുടെ വ്രണിത കാമുക ഹൃദന്തം കേഴുന്നത്.

തലക്ക് പിടിച്ചൊരാൾ വിരഹി കൂടിയായാൽ, അതും കോയിത്തമ്പുരാനെ പോലൊരു കവനമണി തിലകൻ കൂടിയായാൽ പിന്നെ ചോദിക്കാനില്ലല്ലോ. ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയായ ലക്ഷ്മീബായിയുടെ ശൃംഗാരത്തിലെ വിപ്രലംഭവും സംഭോഗവും വെള്ളത്തിലും ചളിയിലും ഇന്നുവരെ ഇറങ്ങാത്ത കോയിത്തമ്പുരാനിൽ വേറെ വിധത്തിലാണ് പ്രവർത്തിച്ചത്. എത്ര വശ്യമാണ് ക്ഷേത്രാങ്കണത്തിൽ വിടർന്ന കേകപ്രഭയുടെ ശബ്ദ സൗകുമാര്യം! എത്ര കേട്ടാലും വിരഹിയായ കാമുകന് മതിവരില്ലത്രേ. എത്രയും പ്രിയപ്പെട്ട ശകുന്ത സുന്ദര, നിന്റെ നടനചാരുത ലോകാനന്ദം പ്രദാനം ചെയ്യുന്നതാണ്. പത്നി വിരഹിയായ എൻ്റെ ദുഃഖത്തെ നിഹനിക്കുന്നതിനുള്ള കരുത്ത് അങ്ങേക്കുണ്ട്. ഇങ്ങനെ പോകുന്നു തമ്പുരാൻ്റെ മയിൽ വിചാരങ്ങൾ. ഒരു ജീവിതത്തിൽ പല ജീവിതങ്ങൾ താണ്ടിയ അമ്മയ്ക്ക് മുറ്റത്തെ മയൂരത്തിന് കൊടുക്കാനുള്ള സന്ദേശം മറ്റെന്നാണല്ലോ. അമ്മ നാലുവരെയെ പഠിച്ചിട്ടുള്ളൂ. പാട്ടും മണിപ്രവാളവുമൊന്നും എനക്കറിയില്ല. ഇങ്ങനെ ദിവസം കഴിയുന്തോറും കണ്ടത്തിലും വീട്ടുമുറ്റത്തും മയിലുകൾ കൂടിക്കൂടി വരുന്നത് ഒട്ടും നന്നല്ല. പാട്ടിലെ മയില് വേറെ, വീട്ടിലെ മയില് വേറെ. രാജാക്കന്മാരുടെ കളിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അമ്മ മയിലിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. രണ്ട് മയിലുകൾ പറന്നിറങ്ങി കൊത്തിപ്പറിക്കാൻ തുടങ്ങി. വീട്ടുവളപ്പിലെ എല്ലാ പച്ചക്കറികളും വേരോടെ പിഴുത് തിന്നു തീർക്കുന്ന മയിലിനെപ്പറ്റി ആരെങ്കിലും പാട്ടെഴുതിയിട്ടുണ്ടോ?

കേരളവർമ്മയെയും എ ആറിനെയും ഇന്നുവരെ കേൾക്കാത്ത അമ്മ പിന്നെയും കുറേ സംസാരിച്ചു. അമ്മയുടെ ആധികളായിരുന്നു. ഇത്രയധികം മഴയുണ്ടായിട്ടും തണ്ടത്തിലെ തവള സിംഫണി ഇത്തവണ അങ്ങനെ തകർത്ത് പെയ്തില്ല. പല രാത്രികളിലും പെൺമഴയ്ക്കൊപ്പം തവളപ്പാട്ടിനും കാതോർത്തിരുന്നു. പക്ഷേ അങ്ങിങ്ങായി പെണ്ണിനു വേണ്ടിയുള്ള ദുർബലമായ പടപ്പാട്ടല്ലാതെ വേഗനാഥത്തിൻ്റെ കടലിരമ്പും ഈ മഴക്കാലത്ത് തണ്ടം പൊട്ടി ഒഴുകി വന്നില്ല. അമ്മ പറഞ്ഞു, തണ്ടമൊക്കെ വന്നവർ കൈയടക്കി. പല പല ദേശങ്ങളിൽ നിന്നും വന്നവർ പല രൂപത്തിലും പല വേഷങ്ങളിലും വന്ന് അവർ നമ്മുടെ മണ്ണും വെള്ളവും കൈയടക്കി. മൂർച്ചയേറിയ വാളുപോലത്തെ കൊക്കുകൾക്കുള്ളിൽ ആരും രക്ഷപ്പെട്ടില്ല. കണ്ടത്തിലെ പല ജീവജാതികളെയും കാണാനില്ലാതെയായി. കണ്ടത്തിലെ കോളനി വാഴ്ചയുടെ അനന്തരഫലം. കുഞ്ഞുമക്കളെ ചിറകിൽ പൂഴ്ത്തിയുള്ള മുണ്ടക്കോഴികളുടെ ജലക്രീഡകളില്ല. നീർക്കോലി എന്ന കോലുനാരാണന്റെ നാണം കാണാനേയില്ല. ചുവന്ന ഉണ്ടക്കണ്ണുകൾ മിഴിച്ച് നെല്ലോലകളിൽ ഊളിയിടുന്ന അന്യഗ്രഹ ജീവികളെ ഓർമ്മിക്കുന്ന പച്ച തത്തമുള്ളുകൾ എന്ന പുൽച്ചാടി വ്യൂഹം എങ്ങോ അപ്രത്യക്ഷമായി. പിരിയാറായ കതിരിനെ ഉദരത്തിൽ പേറുന്ന നെല്ലിൻ്റെ പിട്ടലിൻ്റെ പാൽ പതയുന്ന രുചി ഇന്ന് ഓർമ്മ പോലും അല്ലാതായി. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പോയി മറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ വന്നുകൊണ്ടിരുന്നു. ജീവിതം അങ്ങനെയാണ്. കണ്ടം അഭിചാരത്തിൻ്റെ മറ്റൊരു അപരിചിത ഭൂമികയായി രൂപാന്തരപ്പെട്ടു. മഴ ഇരമ്പത്തോടൊപ്പം പിന്നീട് പൊലിഞ്ഞുപോയത് കുഞ്ചക്കാട്ടെ ചെന്നേട്ടനായിരുന്നു. മഴ നനഞ്ഞ് മഴയുടെ മറ്റൊരു ജലരൂപമാർന്ന ചെന്നേട്ടൻ എല്ലാ ദിവസവും കണ്ടത്തിലെ നെയ്ച്ചിങ്ങ പറക്കി ഷാപ്പിലെ കറിക്ക് വേണ്ടുന്ന നെയ്ച്ചിങ്ങ എന്നും ശേഖരിച്ചു. കണ്ടത്തിലെ കൊച്ചകളോടും തവളകളോടും നെയ്ക്കോലികളോടും ചെന്നേട്ടൻ ഇസ പറഞ്ഞു. കർക്കിടകത്തിൻ്റെ അനുസ്യൂത നിഷീധത്തിൽ ആദ്യം ചെന്നേട്ടൻ പോയി. ചെന്നേട്ടൻ ഇല്ലാതായ കണ്ടത്തിൽ ഇപ്പോഴേക്കും മയിലുകൾ കൂട്ടത്തോടെ പറന്നിറങ്ങി. ലോകത്തിന് മറ്റൊരു സന്ദേശവുമായി കോയിത്തമ്പുരാന്റെ മയിലുകളെ പോലെ നമ്മുടെ കണ്ടത്തിലെത്തിയ പതംഗരൂപനും യുദ്ധ സന്ദേശം കൃത്യമായി കൈമാറി. മയിലുകൾ അവരുടെ ഉത്തരവാദിത്വം കണിശമായി നിറവേറ്റി. മയൂര സന്ദേശത്തിൻ്റെ പുത്തൻ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു.

വീട്ടുമുറ്റത്തെ മയിലാട്ടത്തിൽ അഭിരമിക്കുന്നവരോട് ഓർമ്മയുടെ നടവരമ്പുകൾ മഴപ്പെയ്ത്തിൽ കുതിർന്നലിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മയിൽചന്തത്തിൽ അധികമാരും അതിമറക്കണ്ട. കുട്ടിക്കാലത്ത് മയിൽ എന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സങ്കല്പമോ മനസ്സുകൊണ്ട് എത്തിപ്പിടിക്കാനാകാത്ത മഹാത്ഭുതമോ ആയിരുന്നു. വീട്ടുമുറ്റത്തൊരു മയിൽ എന്ന ചിന്ത പോലും അന്ന് അസാധ്യമായിരുന്നു. മയിലെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തലയിൽ ചൂടുന്ന പിടികളോട് കൂടിയ അത്യപൂർവമായ ഏതോ വിശുദ്ധ പക്ഷി എന്നാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത്. മയിൽചന്തം ഞങ്ങൾക്കൊരിക്കലും പ്രാപ്യമായ ഒന്നായിരുന്നില്ല. മയിൽ ഏതോ പരിപാവനമായ ഒരു പക്ഷിയാണെന്നും അത് സുബ്രഹ്മണ്യന്റെ മാത്രം വാഹനമാണെന്നും അതൊരിക്കലും നേർക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അതിശയമാണെന്നും ഞങ്ങൾ വിചാരിച്ചു. എങ്കിലും ഞങ്ങൾ മയൂര സ്വപ്നങ്ങളെ ഒന്നാം പാഠത്തിൽ ഒളിപ്പിച്ചു. ഒന്നാം പാഠം ഞങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം മാത്രമായിരുന്നില്ല, മയിലിൻ്റെ ഈറ്റുമുറി കൂടിയായിരുന്നു. ഒരു മയിൽപ്പീലിയിലെ ഒരൊറ്റ നാര് പല വഴിക്കായി കയ്യിൽ കിട്ടുമ്പോൾ അത് പുസ്തകത്താളിൽ വളരെ കൃത്യമായി സൂക്ഷിച്ചു വച്ചു. എന്നെങ്കിലും ഈയൊരു നാരിൽ നിന്നും പുതിയൊരു മയിൽപ്പീലി പിറവിയെടുക്കും. അങ്ങനെ പ്രസവിക്കുന്ന പക്ഷിയായി ഞങ്ങളുടെ ശൈശവ ആവേശങ്ങളെ മയിൽ വർണ്ണാഭമാക്കി. ഒരു മയിൽപ്പീലിത്തുണ്ട് പാഠപുസ്തകത്തിൽ ഒളിപ്പിച്ച് കാത്തുകാത്തിരുന്ന മയിൽ പ്രസവങ്ങൾ ഇന്ന് യഥേഷ്ടം നടക്കുകയാണ്. ഒരു പീലി നാരിൽ നിന്നും പാഠപുസ്തകം കൊത്തിപ്പിളർന്ന് അനേകമനേകം മയൂര സന്ദേശങ്ങൾ ഇന്ന് വാനിൽ വട്ടം വട്ടം പറക്കുകയാണ്. ഒരൊറ്റ പീലിയിലെ സൂക്ഷ്മത്തിൽ നിന്നും മയിൽ വസന്തത്തിലേക്കുള്ള വിദിതമായ പെരുത്തം. കൊണ്ടൽക്കോളാൽ കലിതകുതുകം പീലിയെല്ലാം പരത്തി കൊണ്ടക്കേകി പ്രവരനഴകോടട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമിയും നിജകമനിയാം നീലവേണിയും നിനച്ചിട്ടിണ്ടൽ കേറ്റം വശകൻ അവിടെ തന്നെ മിണ്ടാതെ നിന്നാൻ കാണാക്കോളിലെ ആലക്തികാഹ്ലാദങ്ങളിൽ സപ്തവർണാഞ്ചിതങ്ങളായ പക്ഷ്മങ്ങളുലർന്ന മയൂരവിന്യാസത്തിൽ കാമിയായ തമ്പുരാൻ വിവശനായി. തൻ്റെ കാമിയുടെ കാർമേഘസമം കനം വെച്ച നീലവേണിക്കെട്ടിനെ നിനച്ച് വർദ്ധിച്ച ദുഃഖഭാരത്താൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അവിടെ തന്നെ

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: തുലാഭാരം എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗാനം. ഗായകൻ എം ജി രവി,

0: തുലാഭാരം എന്ന നാടകത്തിൽ നിന്നുള്ള ഒരു ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗായകൻ എം ജി രവി, ഗാനശില്പികൾ വയലാർ, ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾ ഈ മാസം 16 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0497-286-02-34. കേരള കേന്ദ്ര സർവകലാശാലയിൽ എം എ ഹിന്ദി, എം എ മലയാളം, എം എ കന്നഡ, എം എസ് സി യോഗ തെറാപ്പി എന്നീ പ്രോഗ്രാമുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 7 പെരിയ ക്യാമ്പസിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11 മണിക്ക് മുൻപായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467-2250-377. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കലക്ടറേറ്റ്, അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം 8 ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0499-2551-45. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കെ എസ് എ സി എസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സിയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 7 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് 17 ആശാവർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായവും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും ഉള്ള സ്ത്രീകളായിരിക്കണം. ഈ മാസം 8 രാവിലെ 10:30 പഞ്ചായത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0497-2776-485. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും.

0: ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 10 മണിക്ക് NHM ഓഫീസിൽ നടക്കും. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467221718. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100ലധികം പുതിയ വിമാനത്താവളങ്ങളും 200ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടി

0: പെടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इस पे काम हो रहा है. जो एक हेनरी फोर्ड, उसने उस समय गाड़ी चलाई है बायोफ्यूल से, केरोसिन से, फॉसिल फ्यूल से. मैं बात कर रहा हूँ 2006 से लेकर 2008, उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 स्टेट्स और यूनियन टेरिटरी में, कर नहीं पाए. वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3rd മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32% പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും.

0: ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട രണ്ട് ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഏഴ് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിലുടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം എത്തിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി കണ്ണൂർ.
1: ന്യൂട്രോണിക്സ് ഐടിഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
2: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
1: ന്യൂട്രോണിക്സ് ഐടിഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 9446071998.
3: മോഡേൺ ഐടിഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐടിഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ഐടിഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
4: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
1: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
4: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
1: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ഐടിഐ, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
4: ഫോൺ 6282520614.
5: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.
6: കർണാടക സംഗീതത്തിൽ മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ധാട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് 72 മേളകർത്ത രാഗങ്ങളാണെങ്കിൽ ഹിന്ദുസ്ഥാനിയിൽ അത് വെറും 10 ധാട്ടുകളാണ്. മറ്റു രാഗങ്ങളൊക്കെ ഈ ധാട്ടുകളുടെ ജന്യങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ഗൗരി മനോഹരി എന്ന മേളകർത്ത രാഗത്തിന് തുല്യമായിട്ട് ഹിന്ദുസ്ഥാനിയിൽ ധാട്ടുകളില്ല. എന്നാൽ ഈ രാഗം കർണാടക സംഗീതത്തിലായിരുന്നെങ്കിൽ ഗൗരി മനോഹരിയുടെ ജന്യമാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്ന ഒരു രാഗമാണ് പട്ദീപ് എന്ന രാഗം. ഇത് കാഫി ധാട്ടിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ആരോഹണത്തിൽ അവരോഹണത്തിൽ ഗൗരി മനോഹരി, കുറച്ചും കൂടി രാഗഭാവം വരുന്നത് ഈ രാഗത്തിൽ നൌഷാദ് എന്ന സംഗീതജ്ഞന്റെ മനോഹരമായ മലയാളം കോമ്പോസിഷനാണ്

0: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
1: നിങ്ങൾക്കറിയാമോ, വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നാടകം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കഥാബീജം ആണ് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരേ ഒരു നാടകം. 1945 അദ്ദേഹം ഈ നാടകം എഴുതിയത്. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
4: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
3: പിന്നെങ്ങനെ?
4: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജായാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
5: ട്രെഡിമിക്സ് കറി പൗഡർ
1: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
7: എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
6: അതെ,
7: സത്യം പറഞ്ഞ ചേട്ടാ.
6: ചേച്ചി കുറെ കാലമായല്ലോ സത്യം പറഞ്ഞ എന്ന് പറയുന്നു. ഇനിയെങ്കിലും ആ ശീലം ഒന്ന് തുടങ്ങു ചേച്ചി.
7: ഞാൻ എപ്പോഴേ തുടങ്ങി. ഇനി ചേട്ടനും അങ്ങനെ ശീലിച്ചു തുടങ്ങണം കേട്ടോ. എന്നിട്ട് സത്യം മാത്രം പറയുമ്പോ കിട്ടുന്ന ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിക്കണം.
6: ചേച്ചി ഒരു നിമിഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. ദാ ഈ മെസ്സേജ് കണ്ടോ?
7: എന്താണ്?
6: ഇപ്പൊ സകല മേഖലയിലും AI കടന്നു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ.
7: അതിന്
6: അല്ല ഇനി ദർപ്പണവും അങ്ങനെ ആകുമോ എന്ന് ഒരു സംശയം നമ്മുടെ സഞ്ജീവ് അക്കാനശ്ശേരിക്ക്.
7: ഏയ്, അങ്ങനെയൊന്നും ആവില്ല, അതോർത്ത് വിഷമിക്കണ്ട അല്ലേ.
6: അതിന് ആർക്കാ വിഷമം? അങ്ങനെയായാൽ ചേച്ചിയുടെ കുത്തിൽ നിന്ന് ചേട്ടന് രക്ഷ കിട്ടുമല്ലോ എന്ന സന്തോഷമാണ് ഇദ്ദേഹത്തിന്.
7: ഓഹോ.

0: ജൂൺ 27 എയെയും എന്റെ തൊഴിലിടവും എന്ന ജാലകം കേട്ടപ്പോഴാണ് സഞ്ജീവിന് ഇങ്ങനെ തോന്നിയത്.
1: എന്തായാലും സഞ്ജീവും ചേട്ടനും കാത്തിരിക്കുന്ന ആ എഐ കാലം അത്ര വിദൂരത്തല്ല എന്നാണ് എനിക്കും തോന്നുന്നത്.
0: അല്ല, ചേച്ചി നേരത്തെ എന്തോ സത്യം പറയാൻ തുടങ്ങിയിരുന്നല്ലോ.
1: അത് ചെറുപ്പത്തില് നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ഇന്നയാളാവണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം.
0: അതെ, എനിക്കൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു ചേച്ചി.
1: ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കണം എന്നായിരുന്നില്ലേ ചേട്ടന്റെ ആ വലിയ ആഗ്രഹങ്ങളിലൊന്ന്. പക്ഷേ നീന്തൽ പഠിക്കാൻ വെള്ളത്തിലിറങ്ങണല്ലോ എന്നോർത്തപ്പോ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. പിന്നെ എവറസ്റ്റ് കൊടുമുടി കയറണം എന്നായി. പക്ഷേ എവറസ്റ്റില് ബൈക്കിലും കാറിലൊന്നും പോകാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ട് ആ മോഹവും ഉപേക്ഷിച്ചു.
0: അതെ, എന്നിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സാഹസ പ്രവൃത്തിയിൽ കൊണ്ടുപോയി ഞാൻ തളവെച്ചു.
1: അതെന്ത്?
0: വേറെന്താ, ഇതെന്നെ ചേച്ചിയുടെ കൂടെയുള്ള ദർപ്പണം.
1: ഹാ, അതാണ്. ജീവിതത്തില് നമ്മൾ ഒരു സാഹസിക പ്രവൃത്തിയെങ്കിലും ചെയ്യണം ചേട്ടാ. പിന്നെ ചേട്ടന് ബഹിരാകാശത്ത് പോകണമെന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോ ഇടക്കിടക്ക് എയറിലാകുന്നത് കൊണ്ട് തൽക്കാലം അത് മതി എന്ന് തീരുമാനിച്ച് ആ മോഹവും മാറ്റിവെച്ചു അല്ലേ.
0: ഇങ്ങനെ പോയാ ഒരു എഐ ചേച്ചിയെ അടുത്ത് തന്നെ ശ്രോതാക്കൾക്ക് പ്രതീക്ഷിക്കാം.
1: അയ്യോ വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ജീവിതത്തില് ചില ആഗ്രഹങ്ങള് ലക്ഷ്യങ്ങള് ഉണ്ടായിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ആ പരിശ്രമങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുക. ജാലകം പരിപാടിയിൽ കൂടി ഇപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നു എന്ന് രാമദാസൻ മാസ്റ്റർ ചുക്ലി. പക്ഷേ ജാലകം, ശ്രീതിലകം, ഇപ്പോൾ സ്പോർട്സ് ടൈം ഒക്കെ ഒരേ പാറ്റേണിലാവുന്ന പോലെ തോന്നുന്നു എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ, അത് നമുക്ക് ശ്രദ്ധിക്കാം.
1: അതെ,
0: അടുത്തതും ജാലകത്തെ കുറിച്ചുള്ള മെസ്സേജാണ്. രാഗപ്പുവത്തൂർ, ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടിയ 30-ാം തീയതിയിലെ ജാലകം അവസരോചിതമായി. മദ്യത്തിന്റെ പിടിയിൽപ്പെട്ടുപോയ സഹോദരങ്ങളെ നല്ല വാക്കുകളിൽ കൂടി ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഒരു പുതിയ ജീവിതം തന്നെ നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏറെ മഹത്തരമാണ്.
1: ഓക്കെ, പത്തായക്കുന്നിൽ നിന്നും ഷിജില മനോഹരൻ. പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു ജാലകമായിരുന്നു 30-ാം തീയതിയിലേത്. ഒരിക്കൽ മദ്യലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നിസ്സാര കാര്യമല്ല. ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ മഹത്തരവും ശ്ലാഘനീയവുമാണ്. പിന്നെ പള്ളിക്കുന്നിൽ നിന്ന് ഇവിജി നമ്പ്യാർ, രമാജി നമ്പ്യാർ ഇവരും ജാലകത്തിലൂടെ ആൽക്കഹോളിക് അനോണിമസ് കൂട്ടായ്മയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും അത്ഭുതമായി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം മദ്യത്തിന് അടിമപ്പെട്ടു പോയവർ തിരിച്ച് ജീവിതത്തിലേക്ക് ഈ കൂട്ടായ്മയിലൂടെ വന്നു എന്നത് തന്നെ.
0: സോപാനം ഷാജി മുളക്കുന്നിന്റെ മെസ്സേജ്, ഇരുളടഞ്ഞ ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒട്ടേറെ പേരെ നയിച്ച ഈ സംഘടനയ്ക്ക് ആശംസകൾ എന്ന് നാരായണൻ തളവിൽ.
1: പണ്ട് കാലം മുതൽ മനുഷ്യരുടെ സന്തത സഹചാരിയായിരുന്ന നാടൻ നായകൾ ഇന്ന് മനുഷ്യരുടെ ക്രൂരതക്കിരയായി വംശനാശ ഭീഷണി നേരിടുമോ എന്നാണ് സംശയം. ലക്ഷങ്ങൾ മുടക്കി വിദേശ നായ്ക്കളെ വാങ്ങി മണിമാളികകളിൽ അലങ്കാര വസ്തുവായി പ്രദർശിപ്പിക്കുന്നവർക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിലെ നായകളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാവില്ല. മുത്തപ്പൻ ദൈവം നായകളെ സന്തത സഹചാരിയായി കൂടെ കൂട്ടിയതിന്റെ കാരണമൊക്കെ ഓലച്ചൂട്ടിലൂടെ കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി എന്ന് മിനർവ വിശാലാക്ഷൻ കുറ്റിക്കക.
0: മനുഷ്യന്റെ ഗന്ധം, ശബ്ദം, മുഖത്തെ ഭാവങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും മനുഷ്യനെ ഗാഢമായി സ്നേഹിക്കാനും നായക്കല്ലാതെ മറ്റൊരു മൃഗത്തിനും സാധിക്കില്ല. മുത്തപ്പന്റെ സന്തത സഹചാരിയായ, സ്നേഹത്തിന്റെ മാതൃകയായ നായയുടെ വിശേഷങ്ങളുമായി എത്തിയ കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് അതീവ ഹൃദയമായിരുന്നു എന്ന് പി രാധാകൃഷ്ണൻ പാണുണ്ട.
1: പ്രദീപൻ പൂമംഗലവും ആ ഓലച്ചൂട്ട് കേട്ടിട്ട് ഒരു കാലത്ത് തന്റെ സന്തത സഹചാരിയായിരുന്ന നായയെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഇനി ഒരു കുഞ്ഞു നായയെ വാങ്ങി വളർത്താനുള്ള മോഹമുദിച്ച കാര്യവും എഴുതിയിട്ടുണ്ട്.
0: നല്ലത്. അടുത്ത മെസ്സേജ്, 3 പ്രശസ്തമായ സിനിമകളുടെ തിരക്കഥകളും അവയെക്കുറിച്ചുള്ള നിരൂപണങ്ങളും ഉൾപ്പെടുത്തിയ മൃണാൾ സെന്നിന്റെ ദി ആബ്സൻസ് ട്രിലോജി എന്ന പുസ്തകത്തെ 29-ാം തീയതി വായനയുടെ വാതായനങ്ങളിൽ പി കെ സുരേന്ദ്രൻ വിലയിരുത്തിയത് ശ്രദ്ധേയമായി എന്ന് മൊയ്തീൻ കുഞ്ഞ് തിരുക്കാക്കര.
1: ഓക്കെ, അടുത്തത്, നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്. രമ്യ രാജേഷ് വളരെ മനോഹരമായി ആ പരിപാടി അവതരിപ്പിക്കുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ തമ്പലക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. വളരെ ദൂരത്തിലാണെങ്കിലും എനിക്ക് നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. നമുക്ക് രമ്യയോട് പറയാമല്ലേ ഒരു കോട്ടയം യാത്ര നടത്താൻ. പിന്നെ കണ്ണൂർ നിലയത്തിന്റെ ടെലിക്വിസ് പരിപാടിയിൽ ഞാൻ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
0: സന്തോഷം.

0: ബീന എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി ഓലയമ്പളം എന്നിവർ സയൻസ് കഫേ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 23-ാം തീയതിയിലെ സയൻസ് കഫേ വളരെയധികം കൌതുകത്തോടെയാണ് കേട്ടത്. ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്താനുള്ള ശാസ്ത്രരീതിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞങ്ങൾക്ക് പല അറിവുകളും പകർന്നു തന്നു ഈ പരിപാടി. ഇന്നത്തെ പക്ഷികളുടെ പൂർവികരാണ് ഡിനോസറുകൾ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോയി. അതുപോലെ വംശനാശം സംഭവിച്ച ചെന്നായ്ക്കളുടെ പുനർസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവുന്നില്ല.
1: വിശ്വസിച്ചേ പറ്റൂല്ലേ.
0: അതെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇർവിൻ സെബാസ്റ്റ്യന് അഭിനന്ദനങ്ങൾ.
1: ഓക്കെ, പിന്നെ കവിത ഹരീന്ദ്രൻ പള്ളൂർ എഴുതുന്നു, AIയുടെ വളർച്ചയും അതിനുവേണ്ടിയുള്ള ഡാറ്റാബേസുകളുടെ വർദ്ധനവ് കൊണ്ടുണ്ടാകുന്ന ജലദൌർലഭ്യത്തെ പറ്റിയുമൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നു. അതിനെപ്പറ്റി വിശദമാക്കുന്ന ഒരു പരിപാടി സയൻസ് കഫേയിലൂടെ പ്രതീക്ഷിക്കുന്നു എന്ന്.
0: പക്ഷെ ചേച്ചി, നമ്മൾ സയൻസ് കഫേയിൽ AI കുറിച്ച് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
1: അതെ, ഇത് നമ്മുടെ മായാമണി ടീച്ചർ തളിപ്പറമ്പ്, അവരുടെ മെസ്സേജ് ആണ്. എഴുതാൻ പറ്റിയില്ല ഒന്നുമേ, പക്ഷെ ഇന്ന് മഞ്ഞക്കിളി വന്ന് പാടിയപ്പോൾ എഴുതി പറയാതെ വയ്യ. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? അല്ല, ഇത് കാവ്യാഞ്ജലിയെ
0: കുറിച്ചാണ്.
1: മഞ്ഞക്കിളി, അതായത് കാവ്യാഞ്ജലിയിൽ പ്രക്ഷേപണം ചെയ്ത മഞ്ഞക്കിളി എന്ന കവിതയെ കുറിച്ചാണ് മായാമണി ടീച്ചർ ഉദ്ദേശിച്ചത്. ആ കാവ്യാഞ്ജലി കേട്ടപ്പോ ആ മഞ്ഞക്കിളിയുടെ സൗന്ദര്യം കവിത വഴി വന്ന് മനസ്സിന്റെ ചില്ലയിൽ ഒറ്റയിരുപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്.
0: ഓക്കെ. മാതാപിതാ ഗുരു ബന്ധങ്ങളൊക്കെ നിറം മങ്ങുന്ന ഈ കാലത്ത് മാറുന്ന സമൂഹത്തിനൊന്നാകെ വെള്ളി വെളിച്ചമായി സുരേഷ് ബാബു നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം എന്ന് നിടുവള്ളൂർ ശശി ഇരിക്കൂർ.
1: ഓക്കെ. ജൂലൈ 2-ാം തീയതി മധുര നെല്ലിക്കയുമായി വന്ന കുഞ്ഞു ശബ്ദങ്ങൾ കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. അവധിക്കാലവും സജീവമാകാൻ പിന്തുണച്ച മധുര നെല്ലിക്ക എന്ന പ്രവർത്തനാധിഷ്ഠിത പുസ്തകത്തിന്റെ മാധുര്യം ആ കുട്ടികളുടെ അനുഭവങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറച്ചുകൊണ്ടുവരാനും അവരെ പ്രവർത്തനോത്സുകരാക്കാനും ദീർഘവീക്ഷണത്തോടെ മുന്നൊരുക്കങ്ങൾ നടത്തിയ നിടുവാലൂർ AUP സ്കൂളിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ എന്ന് ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ മലപ്പട്ടം.
0: ശരി, 1000-ൽ ഒരുത്തി അമ്മ നീ.
1: ഞാനോ?
0: ഇല്ല, ചേച്ചിയെ കുറിച്ച് പറഞ്ഞതല്ല.
1: എന്താണ് പിന്നെ?
0: കൊച്ചു ശ്രീയാനെ കുറിച്ച് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന തമിഴ് പാട്ടാണ് ഇത് എന്ന് ശാന്ത വെളയങ്കോട്.
1: ഓക്കെ. ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത അല്ലേ?
0: അതെ അതെ അതെ. ഇത്തരം അപൂർവ ജന്മം മഹാഭാഗ്യം തന്നെ. ശനിയാഴ്ചയിലെ പ്രിയം പ്രിയതരം പരിപാടിയിൽ എന്റെ കോളേജ് മേറ്റ് കൂടിയായ AV സന്തോഷ് കീച്ചേരി അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വ്യത്യസ്തത പുലർത്തി എന്ന് രസ്യ ചക്രക്കൽ.
1: ഓക്കെ.
0: CK രാജൻ പയ്യന്നൂരും പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
1: പിന്നെ എങ്ങനെയാണ് സർ നിങ്ങൾ ഇവരെയൊക്കെ കണ്ടെത്തുന്നത്? അതിശയം തോന്നുന്നു. എന്താന്ന് വെച്ചാല്, തൊഴിലാളികൾക്കിടയിൽ ഓടി നടക്കുന്ന റോഡ് കോൺട്രാക്ടർ സതിച്ചേച്ചിയെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ജീവിതത്തിന്റെ ദുരിതക്കടൽ നീന്തിക്കയറി തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളെ മനക്കരുത്തുകൊണ്ട് കീഴടക്കിയ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ അനാവരണം ചെയ്ത 26-ാം തീയതിയിലെ ശ്രീതിലകം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. പ്രചോദനമാണ് നമുക്ക് ആ ജീവിതം എന്നാണ് ചന്ദ്രൻ വട്ടോളി ചിറ്റാരിപ്പറമ്പ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആ അഭിമുഖം വളരെ നന്നായിരുന്നു എന്ന് ആശ കൈതേരിയും എഴുതിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കുശാൽ നഗർ പുതിയ വളപ്പിലെ കുമാരൻ, അദ്ദേഹം നാടകത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ശ്രോതാവാണ്. പിന്നെ ഇപ്രാവശ്യത്തെ റേഡിയോ നാടകോത്സവത്തിലെ നാടകങ്ങളെല്ലാം തന്നെ പുതുമയേറിയ അവതരണത്തിലൂടെ ശ്രദ്ധേയമായി എഴുതിയിട്ടുണ്ട്. ഓലച്ചൂട്ട് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയെന്ന് എപ്പോഴും ഓർക്കാറുണ്ട് എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ. നഫീസ കുഞ്ഞുപ്പ പന്താവൂർ, 26-ാം തീയതി ഇസ്മായിൽ ഫാറൂഖി അവതരിപ്പിച്ച സുഭാഷിതം മുഹറം 10-ന്റെ മാറ്റുകൂട്ടുന്നതായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: 26-ാം തീയതി സാഹിത്യരംഗത്തിൽ ഡോക്ടർ PC അഷ്റഫ് അവതരിപ്പിച്ച ചെറുകഥ പിതാവും പുത്രനും ഇഷ്ടപ്പെട്ടു എന്ന് CT ശശി ആലപ്പടം. മുഗൾ കാലഘട്ടത്തിലെ അധികാര കിടമത്സരത്തിലെ ദുരന്ത കഥാപാത്രമായി മാറിയ ജഹനാരയുടെയും ഷാജഹാന്റെയും ആന്തരിക സംഘർഷങ്ങളും സങ്കടങ്ങളും ഔറംഗസേബിന്റെ ദയാരഹിത പെരുമാറ്റവും വൈകാരികമായി അനുഭവപ്പെടുന്ന രീതിയിൽ കഥ പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ, അതായത് ശ്രീയാൻ ശ്രീലേഷ് എന്ന കൊച്ചുമിടുക്കൻ പങ്കെടുത്ത June 20-ാം തീയതിയിലെ ജാലകത്തെക്കുറിച്ചാണ് പ്രേമജനാർദ്ദനൻ മോറാഴ എഴുതിയിട്ടുള്ളത്. കേൾവിക്കാരന്റെ മനം കവരുന്ന ഈ അത്ഭുത ബാലന്റെ പാട്ടിനോടുള്ള അടുപ്പം അതിലേറെ അത്ഭുതത്തോടെയാണ് കേട്ടത്. ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ചുള്ള ആ കുഞ്ഞുമോന്റെ പ്രകടനങ്ങൾ മനക്കണ്ണിൽ കാണുകയായിരുന്നു എന്നും പ്രേമജനാർദ്ദനൻ എഴുതിയിട്ടുണ്ട്. ചിത്രം കണ്ടോ? പ്രഭാകരന്റെ കേക്കര മാസ്റ്ററുടേതാണ്. പരിപാടി ഏതാണെന്ന് വെച്ചാല് ജാലകാണ്. ചേട്ടൻ വായിക്കില്ലേ മെസ്സേജ്?
0: വായിക്കാം. ഡൽഹി പഞ്ചവാദ്യം ട്രസ്റ്റും

0: ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ വിദ്യാരംഗം കലാസമിതിയും ചേർന്ന് നടത്തിയ കഥകളി ശില്പശാലയെക്കുറിച്ച് 1-ാം തീയതി ജാലകത്തിൽ കേട്ടു. കഥകളിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
1: പിന്നെ +2 റിസൾട്ട് വന്നപ്പോൾ പരിചയത്തിലുള്ള ഒരു കുട്ടിയോട് അവന്റെ അമ്മ ചോദിച്ചു, എന്താണ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം? അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഭാവിയിൽ AI എല്ലാം കീഴടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്ങാൻ ചേർന്നാലോ. AI നിർദ്ദേശം തരുമെന്നല്ലാതെ ഉണ്ടാക്കിത്തരുവാനുള്ള സാധ്യത വലിയ തോതിൽ കാണുന്നില്ല എന്ന്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെയും തൊഴിലിടങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ വളരെ ആധികാരികമായി തന്നെ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവിന് ഒരു ഐഡിയ വന്നത്. റേഡിയോ നാടകത്തിനായി രചയിതാക്കളിൽ നിന്ന് സൃഷ്ടികൾ ക്ഷണിക്കുന്നു എന്ന് കേട്ടു. നമ്മുടെ ചേട്ടനാണെങ്കിൽ 1-ാം തരം നാടകകൃത്തും സംവിധായകനും ഒക്കെയാണ്. ചേട്ടന് സമയക്കുറവുണ്ടെങ്കിൽ AI യോടൊരു നാടകം ആവശ്യപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: എന്തായാലും ഇപ്പോ തൽക്കാലം ഈ കാര്യത്തിൽ AI ആവശ്യമില്ല.
1: അതെ, കഴിവുള്ള എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ.
0: അതെ,
1: അവരെഴുതട്ടെ. അപ്പോ നമുക്ക് കത്തിലേക്ക് പോവാം. സുരേഷ് ബാബു അവരെഴുതുന്നു, വെള്ളിയാഴ്ച രാവിലെ ശ്രീതിലകം പരിപാടിയിൽ സതി വണ്ടിച്ചാലുമായി നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. വണ്ടിച്ചാലിലെ ജമീലയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കട്ടെ. 4 ആഴ്ചയായി ദർപ്പണത്തിൽ കത്ത് വായിക്കുന്നില്ല. ജാലകത്തിൽ തലശ്ശേരി മാളിയേക്കൽ തറവാടിന്റെ പരിപാടികൾ, അത് കുറെ കാലം മുമ്പേ പ്രക്ഷേപണം ചെയ്തതല്ലേ അല്ലേ. ഇതാണ് ജമീല പറയുന്നത്, കത്ത് ഇത്ര വൈകിട്ടാണ് ഇവിടെ എത്തുന്നത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക.
0: അങ്കുരാജൻ മാസ്റ്റർ ആട്ടടുപ്പയുടെ കത്ത്, 10-ാം തീയതി ആലിസ് ജോസ് അവതരിപ്പിച്ച സുഭാഷിതം, സ്വയം അറിയുന്നവന് ലോകത്തിനെ മുഴുവൻ അറിയാൻ കഴിയും എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു.
1: ഓക്കേ, അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
0: നന്ദി.
1: കത്തുകൾ അയക്കേണ്ട വിലാസം
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ, 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94 95 96 70 80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: നല്ല അസൽ ചിക്കൻ കറി, ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: മോഡേൺ ITI,
10: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
10: ഫോൺ 6282520614.
11: ആകാശവാണി കണ്ണൂർ.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
15: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-65-27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 4 മിനിറ്റും 1-63-45 ലോകമാന്യതിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 49 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
13: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
12: പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
9: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
10: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
9: ഫോൺ 9446-07-1998.
16: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
17: കൊയ്ലി ഹോസ്പിറ്റൽ.

0: Monsoon rains will continue to lash large parts of the country over the next few days. Australian Prime Minister Anthony Albanese hails India as key economic partner ahead of Prime Minister Modi's visit. And in football, France and Morocco enter quarterfinals of FIFA World Cup. And with that, we end the morning news. Have a great day.
1: ആകാശവാണി കണ്ണൂർ. സമയം 8:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകി പാടിയത്. താരാപഥങ്ങൾ വാഴും തമ്പുരാനെ എന്നാരംഭിക്കുന്നു ഈ ഗാനം.

ഈ ഗാനം രാജു ഫെലിക്സും സംഘവും പാടിയത്. വാഴ്ത്തുകയാണിവർ തിരുനാമം.

0: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
0: അതെങ്ങനെയാ?
1: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
0: സംഭവം കൊള്ളാലോ.
1: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-7769-268.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
9: ഭക്തിഗാനങ്ങളിൽ ഇനി ലതാരാജു പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
5: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
5: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
6: ആ മാഷേ, സുഖാണോ?
7: ആ, സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട്

0: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു. അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
1: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് രാജലക്ഷ്മി പാടിയത് യേശുവിൻ തിരുപാദത്തിൽ എന്നാരംഭിക്കുന്നു.

ഭക്തിഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയൊരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് രണ്ട് ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല യോഗം. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം. ഇന്ന് ബഷീർ ദിനം. മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. KPCCക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന് മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ അപകടസമയത്ത് ഫോൺ ഉപയോഗിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡ്രൈവറുടെ അനാസ്ഥയുടെയും നിയമലംഘനങ്ങളുടെയും വിവരങ്ങൾ. പാലക്കാട്ടെ ഒമല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VS സതീശന് സസ്പെൻഷൻ. സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില ഉടമസ്ഥന് യഥാസമയം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായി.

ഇതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കൊല്ലം ജേതാക്കൾ. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തൃശൂരിനെയാണ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ, സമയം 9 മണി.
1: ഓർമ്മകളുടെ സംഗീതം.

യശശരീരനായ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനുമായുള്ള ഊഷ്മള സൗഹൃദത്തെ അനുസ്മരിക്കുകയാണ് പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ.

എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞനെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടിവരുന്ന ഒരു ഗാനം എന്ന് പറയുന്നത് തീർച്ചയായും ആകാശവാണി ലളിതഗാനം തന്നെയാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനം ഘനശ്യാമ സന്ധ്യ ഹൃദയം എന്ന ഗാനമാണ്. അത് ആ ഇറങ്ങിയ വർഷം മാത്രമല്ല, പിന്നീടുള്ള പല വർഷങ്ങളിലും അതിൻ്റെ ഒരു മാറ്റൊലി പല വേദികളിലും, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ പല വർഷം അതിൻ്റെ ഒരു ഒരു ഒരു മുഴക്കം ഉണ്ടായിരുന്നു. കവാലത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലിയും രാധാകൃഷ്ണേട്ടൻ്റെ വളരെ വളരെ വളരെ സരളമായ സംഗീത ഘടകങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ഹിറ്റായിരുന്നു. ഒരുപക്ഷേ ഈ ഫിലിം മ്യൂസിക്കിൽ ഉണ്ടാകുന്ന ഹിറ്റ് പോലെ തന്നെ അന്നത്തെ കാലത്ത് 70s തന്നെ 70s 80s ഒക്കെ തന്നെ ആകാശവാണി ലളിതഗാനങ്ങൾ ഹിറ്റാകുക എന്നത് തീർച്ചയായിട്ടും അന്ന് ഒരു ശ്രവ്യ മാധ്യമം എന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിലൂടെ ഇവരുടെയൊക്കെ ആ ഒരു മ്യൂസിക്കൽ ജീനിയസ് വെളിയിൽ വന്നിരുന്നു.

അതുപോലെ അതിനോടൊപ്പം ഉള്ള പൂമുണ്ടും തോളത്തിട്ട് എന്ന ഗാനം. പൂമുണ്ടും തോളത്തിട്ട് പൂക്കച്ച കെട്ടും കെട്ടി എന്ന് പറയുന്ന ഒരു ഒരു നാടൻ രീതിയിലുള്ള പാട്ട്, അത് അതും വളരെ ഹിറ്റായിരുന്നു.

ഇതൊരു നല്ലൊരു ലളിതഗാനമായിരുന്നു. ഈ ലളിതഗാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പോപ്പുലർ ആകാനായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. എല്ലാവർക്കും അത് ഏറ്റു പാടാൻ പറ്റുന്ന ഒരു ഒരു സിംപ്ലിസിറ്റി ഈ ഗാനങ്ങൾക്കുണ്ടായിരുന്നു.

0: അതും ഒരു വളരെ മനോഹരമായ ഒരു ഒരു ലളിതഗാനമായിരുന്നു. അതുപോലെ മറ്റൊരു ലളിതഗാനമുണ്ട്, അതും ആദ്യം സുജാതയാണ് പാടിയത് ആകാശവാണിയിൽ.
1: ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ.
0: അത് ഹിന്ദോളം രാഗം ആ രാഗത്തിൽ ചെയ്തതാണ്. ഈ ഈ പാട്ട് നമ്മുടെ ജി അരവിന്ദേട്ടൻ എപ്പോഴും നമ്മുടെ ഒരു സദസ്സുണ്ടായിരുന്നു. എല്ലാവരും കൂടുമ്പോൾ അദ്ദേഹം ഇത് പാടുമായിരുന്നു. വളരെ ഇഷ്ടമായിരുന്നു ഇന്തോള രാഗം എന്ന് ആ രാഗത്തിൽ ചെയ്ത ഈ പാട്ട്. അത് രാജശേഖരനും പല പ്രാവശ്യവും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഇവരായിട്ട് കൂടുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും ഈ പാട്ട് പാടാൻ പറയുമായിരുന്നു. അരവിന്ദേട്ടനും അത് പാടുമായിരുന്നു, ഏറ്റുപാടുമായിരുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള രസകരമായ സദസ്സുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ പല പല കവിതകൾക്ക് രാജശേഖരൻ ഈണം നൽകി അത് നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഈ കള്ളൻ എന്ന് പറഞ്ഞ അയ്യപ്പ പണിക്കർ സാറിന്റെ കവിത, വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സംഗീതം കൊടുത്ത് ചെയ്ത. അപ്പൊ അത് സംഗീതക്കാരന് അങ്ങനെ ഒരു എല്ലാവർക്കും പറ്റില്ല അത്. അപ്പൊ അത് രാജശേഖരൻ വളരെ ഭംഗിയായിട്ട് അതിന്റെ ഒരു ഫീൽ അറിഞ്ഞ് ചെയ്തു. അതുപോലെ മറ്റ് പല കവിതകളും ഉണ്ട്. ഇപ്പം പിന്നെ കുച്ചുപ്പിടി എന്നൊരു കവിത അയ്യപ്പണി സാറിന്റെ, എഗൈൻ അത് ഞാനും പിന്നെ രാജശേഖരനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. അത് ഞാനും കെ എസ് ചിത്രയുടെ സഹോദരി കെ എസ് ബീന ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ അത്
1: നൃത്തമാടുന്നു പ്രിയ സഖി നൃത്തമാടുന്നു,
0: അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ് അത്. ആ പല വേദികളിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കവിത വായിക്കാൻ മാത്രമല്ല, അത് ചൊല്ലിക്കേൾക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം തലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചൊൽക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു നേതൃത്വത്തിൽ കുറേ നാളുകൾ ഉണ്ടായിരുന്നത് പല വേദികളിലൊക്കെ. അപ്പം അതിലൊക്കെ രാജശേഖരൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇടയ്ക്ക് ചില സമയത്തൊക്കെ രാജശേഖരൻ വന്ന് ഈ കള്ളൻ ഇത് പറഞ്ഞ കുച്ചുപ്പുടി അതുപോലെ മറ്റു പല കവിതകളും റോസ്ലി ഇങ്ങനെയുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുക. രാജശേഖരൻ്റെ വിഷയം പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന മലയാളമാണ്, ബി എ ആണ്. അപ്പൊ അത് രാജശേഖരൻ്റെ വലിയ പ്രയോജനം ചെയ്തു. സംഗീതം നൽകുന്നതിൽ ഒരു ഒരു പാട്ട് കൈ കിട്ടിയാൽ അതിൻ്റെ നന്മ തിന്മകൾ വിലയിരുത്താനുള്ള ഒരു ഒരു ഒരു കഴിവ് അതിലൂടെ രാജശേഖരൻ കിട്ടി.
1: വെറുമൊരു മോഷ്ടാവായോരിവനെ കള്ളനെന്നു വിളിച്ചില്ലേ,

0: അതൊക്കെ ഇരിക്കട്ടെ, ഈ പിന്നെ തുണിയൊക്കെ മൊട്ടിക്കുന്നത്
1: തുണി മൊട്ടിച്ചത് തുണി മൊട്ടിച്ചെങ്കിൽ അതേ കാണുന്നവരുടെ

0: കണ്ടു ആ വെറു വരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ താൻ കള്ളനെന്ന് വിളിച്ചില്ലേ അപ്പൊ പിന്നെ ഈ പശുവിനെ മോട്ടിച്ചോ
1: പശുവിനെ മോട്ടിച്ചത്
0: ഓ
1: ഓ പശുവിനെ മോട്ടിച്ചത് പശുവിനെ മോട്ടിച്ചെങ്കിൽ അതേ എനിക്ക് പല്ലു കുടിക്കാനായിരുന്നല്ലോ
0: പാലു കുടിക്കാനായിരുന്നല്ലോ
1: പശുവിനെ മോട്ടിച്ചെങ്കിൽ അതേ പാലു കുടിക്കാനായിരുന്നല്ലോ വെറുമൊരു മോഷ്ട

ചൊല്ലിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങൾ. ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾ തമ്മിൽ, അതായത് ഒരു ദിവസത്തെ രാവിലത്തെ പ്രഭാത പരിപാടിയിലേക്കുള്ള ഒരു 10 മിനിറ്റോ 12 മിനിറ്റോ ഉള്ള ഒരു അധ്യാത്മരാമായണം, ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നിട്ട് ഓരോ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുകയും അതിന് ഞാൻ ചൊല്ലുമ്പോൾ എനിക്ക് നിർദ്ദേശം തരികയും അതിന് എത്ര സംഗീതം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അപ്പോഴപ്പോൾ ചില നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു സമയം ഞാൻ ഓർത്തു പോവുകയാണ്. സിനിമാ ഗാനങ്ങളിൽ രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യം സംഗീത സംവിധായകൻ എന്ന നിലയിൽ തമ്പ് എന്ന് പറയുന്ന ജി അരവിന്ദേട്ടന്റെ ചിത്രത്തിലാണ്, അതിലൂടെയാണ് വരുന്നത്. ആ ചിത്രത്തിൽ നമ്മുടെ കേരളീയമായ ഒരു ഒരു കഥകളി സംഗീതത്തിലൊക്കെ പാടി വരുന്ന പാടി എന്നൊരു രാഗമുണ്ട്, ഒരു ശൃംഗാര പ്രധാനമായ ഒരു രാഗമാണ്. ആ രാഗത്തിലാണ് സോപാന സന്ധ്യാ നടയിൽ സൂര്യത്തേവർക്ക് ത്യാണി എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഗാനം ഉണ്ടായത്. രാഷ്ട്രീയത്തിന് തുടക്കം തന്നെ ആ ഒരു കേരളീയമായ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്.

0: തമ്പ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ ഉഷാരവി ആ ചിത്രത്തിന്റെ നിർമ്മാതാവായ ജനറൽ പിക്ചേഴ്സ് രവിയുടെ പത്നിയാണ് ഉഷാരവി. ഉഷാരവി ഉഷചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്.
1: കാനക പെണ്ണ ചെമ്മരത്തി കണ്ണീരാം കുന്നുമേൽ ഭജനം പാർത്തു.
0: അതൊരു ഒരു ഒരു നാടൻ മട്ടിലുള്ള ഒരു ഗാനമാണ്. അതിൽ ഈ ചിത്രത്തിൽ രാജേഷ്ചേട്ടൻ മ്യൂസിക് ചെയ്യാൻ അരുൺചേട്ടൻ വിളിച്ചപ്പോൾ രാജേഷ്ചേട്ടന് വലിയൊരു എന്താ പ്രതീക്ഷയായിരുന്നു ആദ്യമായ ചിത്രം, ആദ്യത്തെ ചിത്രത്തിൽ. അപ്പൊ അതിനു വേണ്ട പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് പിന്നെ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിയാക്കി ഒക്കെ വെച്ചു. അപ്പോഴത്തേക്കും അരുൺചേട്ടന്റെ അരുൺചേട്ടൻ പറഞ്ഞു, അല്ല അതൊക്കെ ഇരിക്കട്ടെ, ഇനി ഫിലിമിൽ ഇതൊന്നും വേണ്ട, അതുമല്ല

കാസറ്റ് എടുക്കുമ്പം അതിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോളൂ, പക്ഷെ ഫിലിമിനകത്ത് വരുമ്പം ഇതൊന്നും കാണൂല, വെറും ആ വോയിസ് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഷോക്കായിരുന്നു, കാരണം ആദ്യം ചെയ്യുന്ന ഗാനം അതിന് നല്ല പാരഫെർനലോടെ കൂടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ബി ജി എം ഒക്കെ ചെയ്യാം, അത് ചെയ്ത് വെളിയിൽ വരുമ്പോൾ ഒരു ആ ഒരു ഒരു ഒരു ഫീലിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പൊ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രാജശേഖരൻ. എങ്കിലും പിന്നീട് അരുൺ ചേട്ടന്റെ ആ ഒരു ചലച്ചിത്ര രീതി മനസ്സിലായപ്പോ പിന്നെ ആ സങ്കടമൊക്കെ മാറി.

0: അച്ഛനുമായിട്ടുള്ള ഒരു കൂടി ചെയ്ത പാട്ടുകളിലാണ്. അച്ഛന്റെ ലിറിക്സിൽ വന്നിട്ടുള്ള പല പാട്ടുകളുമുണ്ട്. ഇപ്പം ആരവത്തിലെ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ മുക്കുറ്റി തിരുതാളി, അത് രാജശേഖരൻ അതൊരു കയ്യിലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ ആയി തീർന്നു ആ ഒരു ഫോക്കിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു കഴിവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ അതേ സിനിമയിൽ തന്നെ ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം ജില്ലം തുള്ളട തുള്ളട കോനാരേ കോനാരേ കടുന്തുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിലുടുക്കിൽ തിമതക്കന്തിന്റെ. ഈ രണ്ട് പാട്ടും ദാസേട്ടനാണ് പാടിയിരിക്കുന്നത് ആരവ എന്ന ചിത്രത്തില്. അതൊക്കെ ആ കാലത്തെ വളരെ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു അന്നത്തെ കാലത്തെ.
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പൂഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ

പറിച്ചു കെട്ടിട്ട, കാടും പടലും പറിച്ചു കെട്ടിട്ട, പറിച്ചു കെട്ടിട്ട, കെട്ടിട്ട തിട്ടീ തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിട്ട.

0: ചെമ്പുത്താലം ലം ലം ലം.
1: പ്രത്യേകിച്ച് രാജശേഖരനോട് ഞാൻ കൂടുതൽ സംഗീത സംവിധായകരിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതി, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ അടുത്ത് പല പാട്ടുകളിൽ ഞാൻ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് രണ്ട് ജന്മം എന്ന് പറഞ്ഞ ചിത്രത്തിൽ റെക്കോർഡിങ്ങിന് മുമ്പ്, മദ്രാസിൽ പോകുന്നതിന് മുമ്പ് അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടിരുന്നു. അപ്പൊ അത് പാടി കേട്ടത് അതിലെ

ഡിസ്പോസ് ചെയ്ത് കാസറ്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ കേട്ടത്. അപ്പം എനിക്ക് ആ ഒരു ഒരു അതിൻ്റെ ഒരു ഫീല്, ആ പാട്ടിൻ്റെ ആ പാട്ട് പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു ഒരു സമയപരിധിയുണ്ട്, 3:20, 3:10 മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നൊക്കെ ഒരു ഡിസ്കിൻ്റെ ഒരു ഒരു സമയപരിധിയുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും മദ്രാസ് ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് ഓർമ്മകൾ അങ്ങനെ ആയി മാറി. അപ്പം അത് ഞാൻ തിരിച്ച് കേട്ടപ്പോഴത്തേക്കും ദാസേട്ടൻ അത് വളരെ മനോഹരമായിട്ട് പാടിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം കേട്ട ഒരു ശൈലി, ഒരു ഒരു രീതിയും ഒരു ഒരു പേസുമുണ്ട്, ഒരു താളമുണ്ട് അതിൽ കേട്ടത്. ഞാൻ അത് പിൽക്കാലത്ത് രാജേഷനായിട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞു അതാടാ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സമയപരിധി അതിനകത്ത് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് ആക്കേണ്ടി വന്നു.

വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള രാഗം എടുത്ത് അതിനെ ലളിതവൽക്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മ്യൂസിക് ഡയറക്ടറുടെ ഏറ്റവും വലിയ കഴിവാണ്. നമ്മൾ പല സംഗീത സംവിധായകരും നമ്മൾ

അതിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രാധാകൃഷ്ണേട്ടനും അങ്ങനെ ഒരു വളരെ എന്താ പറയണ്ട ഒരു ശുദ്ധമായ ഒരു രാഗം എടുത്തിട്ട് അതിനെ ലളിതവൽക്കരിച്ചത് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടൊരു തോന്നി. അതായത് ഈ നാട്ടക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു രാഗം, എന്ന് പറയുന്ന ഒരു രാഗം, ഗംഭീരമായ രാഗം, അതിനെ സിനിമയിൽ സന്നിവേശിച്ചപ്പോൾ ഒരു ഒരു ഗാനത്തിലൂടെ സന്നിവേശിപ്പിച്ചപ്പോൾ അത് തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം എന്ന് പറയുന്ന അനന്തഭദ്രത്തിലെ ആ ഒരു ഗാനം, ദാസേട്ടൻ പാടിയ ഗാനം എത്ര മനോഹരമായിട്ട്, അത് അത് ഇപ്പോഴും അതിന്റെ ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അത്ര അധികം നല്ലൊരു ഒരു കോമ്പോസിഷനാണത്. Так, так, так.

അതുപോലെ മറ്റൊരു രാഗത്തിൽ ചെയ്തതാണ് ക്ലാസിക്കൽ രാഗം ആഹിരി. ആ രാഗത്തില് പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ ഒരു ഇറങ്ങിയ വർഷം ഇതിനൊരു അവാർഡിന്. അപ്പൊ ആ സമയത്ത് ഈ പാട്ടിന് ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ അതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഈ കൃത്യമായ പിന്നെ ഈ ആഹിരി രാഗമല്ല ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനൊരു ഒരു എക്സ്ക്യൂസ് പറഞ്ഞത്. പക്ഷെ സിനിമാ ഗാനത്തിൽ അങ്ങനെ കൃത്യത ഒന്നും ആവശ്യമില്ല. ഏതായാലും ആ ഒരു സംഭവം ഇപ്പം വലിയൊരു ഒരു എന്താ പറയുക, ഒരു സങ്കടമായിരുന്നു.

0: പൂരം എന്ന വേണുചേട്ടന്റെ, നെടുപുടി വേണുചേട്ടൻ ഡയറക്ട് ചെയ്ത, അദ്ദേഹം അഭിനയിക്കുകയും കൂടി ചെയ്ത ഒരു ഒരു ചിത്രമുണ്ട്. അതിൽ രാജശൻ ചേട്ടനും അച്ഛനുമാണ് ആ ടീമാണ് സംഗീത ലിറിക്സും കൈകാര്യം ചെയ്തത്. അപ്പൊ അതിൽ എനിക്കൊരു ഗാനം വേണുചേട്ടൻ സിനിമ എടുത്തുകൊണ്ടും പിന്നെ ഞങ്ങളുടെ തിയേറ്റർ സംഘത്തിലെ വേണുചേട്ടൻ 70s തുടക്കം തൊട്ട് ഉള്ള ഒരു വ്യക്തിയും ആയതുകൊണ്ട് ആയിരിക്കണം എന്നെ അതിനകത്തൊരു ഒരു പാട്ട് പാടാൻ വിളിച്ചു. അപ്പൊ അത് രാജശേഖരൻ ചേട്ടൻ എന്നെ പാടിക്കുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചാണ് പാടിയത്. അതൊരു നല്ലൊരു മെലഡി ആയിരുന്നു, വളരെ ചെറുപ്പകാലത്ത് കിട്ടിയ ഒരു പാട്ടാണ്. ഒരു പക്ഷേ ഞാനത് ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഗാനം കൂടിയാണ്.
1: പ്രേമയമൂന തീരവിഹാരം ശൃംഗാര സുഖ

0: വളരെയധികം ഗാനങ്ങൾ അച്ഛനുമായിട്ടും ആകാശവാണിയിലും സിനിമയിലും ഒക്കെ ചെയ്യാനിടയായതുകൊണ്ടും അത്രയധികം അടുത്ത ഒരു ഒരു കാണാനും അടുത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു.
1: നിങ്ങൾ കേട്ടത് ഗായകൻ കാവാലം ശ്രീകുമാർ നടത്തിയ MG രാധാകൃഷ്ണൻ അനുസ്മരണം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന് ജന്മദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി രാംവിലാസ് പാസ്വാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954 ഉയർന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡിഗസ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തെരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക്ഡാമിൽ മുങ്ങിമരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിന്നാംകുഴിയിൽ അബിൻ ആണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക്ഡാമിൽ മുങ്ങിമരിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം

0: கண்ணூர் டாக்கீஸ் சஞ்சரிக்காம் சினிமைக்கப்போம். ஞாயிற்றுகளில் கிருத்யம் 4 மணிக்கு.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ

0: ഓ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ

0: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു. അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
1: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഡ്രീംസ് ഈ പടത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഡ്രീംസ് എന്ന പടത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ശുപാർശയ്ക്ക്

രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 16,000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-ന് 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം യു സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചി ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഖനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിത കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. എഥനോൾ മിശ്രിതം ചേർത്ത ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറാക്കുമെന്നും പരിസ്ഥിതിക്ക് ദോഷമാണെന്നും ഇന്ധനത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു തുടങ്ങിയ വാദം മന്ത്രാലയങ്ങൾ തള്ളി. ഫോർമുല റേസിംഗിൽ പോലും ഉപയോഗിക്കുന്നതും ഉയർന്ന പ്രവർത്തനക്ഷമത രേഖപ്പെടുത്തിയതും ശുദ്ധവുമാണ് എഥനോൾ മിശ്രിത ഇന്ധനം. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുമെന്നും രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ VP സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയത്. അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് നാളെയോടെ പ്ലാനിന് അന്തിമ അംഗീകാരം നൽകും. യോഗത്തിൽ ജില്ലാ കലക്ടർ G.പ്രിയങ്ക, ADM K.മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന്

കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് KPCC മുൻ

0: കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉൾപ്പെട്ട ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും സംസ്ഥാനത്ത് ശക്തമാക്കി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭ തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവെ മത്സരം നാളെ 1:30. രണ്ടാം മത്സരത്തിൽ 5:00 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തി ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 20 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു. മാഞ്ചസ്റ്ററിൽ 4 ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 6 നഷ്ടത്തിൽ മറികടന്നു. 3 മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ. ഈ മാസം 16-19 തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5 മുമ്പ് എൻട്രികൾ നൽകേണ്ടതാണ്. പാലക്കാട്ടെ സ്വകാര്യഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിൻ്റെ വില യഥാസമയം നൽകുന്നതിൽ ഉണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ ഓഫീസർ VS സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അഗളി സ്വദേശിയായ ബെന്നിയുടെ സ്വകാര്യഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് വിൽപ്പന നടത്താൻ ഏറ്റെടുത്തെങ്കിലും അത് കൃത്യസമയത്ത് ലേലം ചെയ്യുന്നതിലും വില ഭൂവുടമയ്ക്ക് ലഭ്യമാക്കുന്നതിലും വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ആദ്യം പ്രാർത്ഥന പാടുന്നവർ

0: അടുത്തത് ഏകാഭിനയം. അവതരണം വാഗ്ദ എസ് നമ്പ്യാർ.
1: മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബ എന്ന കഥാപാത്രം. ഒന്നങ്ങോട്ട് മാറിക്കോ, ഞമ്മളൊന്നങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലേ ഇരുട്ടത്ത്. ഈടെന്തെല്ലാരും പിരിട്ടത്ത് ഒത്തിരിക്കണേ. അതെ, ഒന്ന് ലൈറ്റ് ഇടോ. ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എല്ലാരും നേരത്തെ വന്നല്ലേ. ഷോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ ഇയാള് നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണേ, എന്നെ മനസ്സിലായില്ല. ഞമ്മളെ സൈനബ ആന്നേ, അതന്നെ മുച്ചീട്ട് കളിക്കാരന്റെ മകളില്ലേ, സൈനബന്നെ. അല്ലോ, ബാപ്പല്ലാ പോണത്, മൂപ്പരവിടെ എത്തിയന്റെ റബ്ബേ. ഇതെപ്പളേനി കാണണ്ട, അതാ പുറത്തേക്ക് പോണേ. ഹാവു, സമാധാനായി, പോയിക്കോട്ടെ പോയിക്കോട്ടെ. എവിടെ ഇതിന്റെ സംഘാടകര്? എവിടെ? ആരാ? നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ ബാപ്പങ്ങാൻ ഇങ്ങോട്ട് വരൂച്ച, ഞമ്മ വരൂല വരൂലെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പൊന്നും വരൂല, വെറും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ, ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നും പറഞ്ഞ് നടക്കാം മൂപ്പര്. എന്തിനാന്നോ? ഞമ്മള് മുത്തപ്പാന് നിക്കാവ് കഴിച്ചതുകൊണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോ മുത്തപ്പാന് കണ്ണീം ചേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ ബുക്കാറുണ്ടാക്കിയിട്ടാന്ന് ഞമ്മള് മുത്തപ്പാനെ കെട്ടിയതെന്ന്. ഇപ്പം ദേഷ്യം മുഖ്യനും എന്നോടാ. എന്താന്നോ, മൂപ്പര മുച്ചിട്ട് കളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ല, അയിന്റെ ദേഷ്യം ആന്ന്. ആ, അത് പോട്ടെ. ഇടി നിങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കണേ. നല്ല കുപ്പായട്ടോ. ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ? നിങ്ങളെന്താ ചിരിക്കണേ? ഇത് നമ്മള് പെണ്ണുങ്ങളെ വിശേഷം പറഞ്ഞാട്ടോ. ഞമ്മളവിടെ ഇച്ചേൽക്കുള്ളിയൊന്നും കിട്ടൂലാട്ടോ. നല്ലത് എന്തേലും കൊടുത്തു.

തരണമെന്നുണ്ടേ നിനക്ക്? വലിയ വലിയ ആൾക്കാരൊക്കെയുള്ള സ്ഥലല്ലേ? എന്താ പറയാ, ചായമക്കാനി ചടുപ്പിക്കോന്ന് ചാടിപ്പാന് വന്നല്ലേ, അതോണ്ടാ ഇങ്ങനെ. അല്ല, നമ്മൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തെ, സാറാമേ, സുഹറെ, നാരായണി, ഇന്നേ വരെ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടില്ല ട്ടോ. അല്ല, അതാരിപ്പാടെ കുത്തിരിക്കണേ? നമ്മൾ ആനവാരി രാമൻ നായരല്ലേ? എല്ലാരും ഉണ്ടല്ലോ. പൊൻകുരിശ് തോമേ, എട്ടുകാലി മമ്മൂനു, നിങ്ങളൊക്കെ എന്തിനേടെ പാന് പിടിച്ച് വന്നത്? ആരെയല്ലോ ക്ഷണിച്ചോ നിങ്ങളൊക്കെ? ഇവിടെ ഇന്നേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ. വെറുതെ ഒന്നല്ല, ദാ ഇവര് ക്ഷണിച്ചിട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. ഇങ്ങക്കെന്താപ്പോഴത്തേക്കൊരു നാണം. അല്ല മുത്താപ്പ, ഇങ്ങളും വന്നൂന്ന്? നമ്മൾ ഒറ്റക്ക് വന്നോളാന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്. എന്തിനാ വെറുക്കാന് ബസിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത്? പണ്ടത്തെ മാതിരിയൊന്നല്ല ട്ടോ. എന്താപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇരട്ടി പൈസ. എപ്പോ നിങ്ങളൊക്കെ എങ്ങനെ ഇപ്പൊ ജീവിക്കണത് അറിയാണ്ട് ചോയ്ക്ക. വരുന്ന വൈക്ക് ഞമ്മളാ മുട്ടായി തരുവിന്റെ അറ്റത്തുള്ള ചായപ്പീടിയയിലൊന്ന് കേറി. ഒരു ചായക്ക് എട്ടുറുപ്യാന്ന്, പൊറോട്ടക്കും 8 ഉറുപ്യ, കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായമക്കാനിയിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ല ട്ടോ, അല്ലേ മുത്താപ്പ? ഇതെന്തിങ്ങൾ വിട്ടിരിക്കണേ? ഓ മുത്താപ്പ പോക്കറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ടാവൂല്ലേ? അതൊക്കെ പണ്ടേനി, ഇപ്പൊ മൂപ്പർക്ക് അങ്ങനത്തെ വടക്കേർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന് ശേഷം ആള് ഭയങ്കര നീറ്റാ, അടുത്തേക്ക് കുത്തി ഇരുന്നോളിന്ന്, ഒരു കൊഴപ്പില്ല. ഇപ്പൊ നമ്മളെ ചായമക്കാനിയിലും പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലൊക്കെയല്ലേ പണി. ഈ ദുനിയാവില് ആദ്യായിട്ട് പുട്ടും കള്ളിയും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ഞമ്മളെ പീടിയിലെ പുട്ടിന്റെ സ്വാദ് ഒരു പുട്ടിനും കിട്ടൂലാട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കീന്റെ രാമന്നാരെ, ആടന്ന് കടം മേടിച്ച് പള്ളാർച്ചും തട്ടുമ്പോ നിങ്ങക്കൊന്തൊരു ഉസാറാ? അങ്ങട് ഉണ്ടമ്പൊരു തൊണ്ടേ കുടുങ്ങിയ ചേൽക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാനുള്ള, പറഞ്ഞു കൊടുക്കേന അങ്ങോട്ട്. പാർഗവിക്കുട്ടിയുടെ പാട്ടല്ലേ കേക്കണത്? ഞമ്മളൊന്ന് പോയി നോക്കട്ടെ ട്ടോ. എന്റെ മുത്തപ്പാ, പോകുമ്പോ ഞമ്മളെയും കൂട്ടണേ.

ഇനി മലയാളം കവിത. ശ്രീ അയ്യപ്പ പണിക്കരുടെ മർത്യപൂജ. അവതരണം ചാർവി കൃഷ്ണ എം കെ.

0: വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചില്ല് എന്ന പടത്തിൽ യേശുദാസ് പാടിയത്, ONV യുടെ വരികൾ, MB ശ്രീനിവാസിന്റെ സംഗീതം.

0: ചില്ല എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: വാസനത്താമ്പൂലം ഉഷസ്സെടുത്തു അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
2: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: ഹലോ പ്രിയ ഗീതം.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായിക തീജൻ ബായ് അന്തരിച്ചു. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം, പ്രകൃതിവാതക, റോഡ് ഗതാഗത, ഖനവ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-നാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ട്യൂണിംഗ് സ്റ്റാർസിൽ പാട്ടുമേളം, പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. പങ്കെടുക്കുന്നവർ വിഘ്നേശ്വർ പി കെ, വൈഷ്ണവി പ്രതാപ്, ദേവിക സുഗുണൻ, ശ്രീഹരി എം പി, പി വി പ്രഭാകർ.

0: നാട്ടിലെ താരം, നാട്ടിലെ താരങ്ങൾക്കൊപ്പം ഒരു താരസല്ലാപം.
1: ഹായ്, ഹലോ, വെൽക്കം. നാട്ടിലെ താരം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ രഘിൻ രാജഗോപാൽ. ഇന്ന് നമുക്കൊപ്പം നാട്ടിലെ ഒരു താരമല്ല, പകരം നാല് മിന്നും താരങ്ങളാണ് പ്രകാശം പരത്തിക്കൊണ്ട് കൂടെയുള്ളത്. അവർ മറ്റാരുമല്ല, ഏതാണ്ട് ഒന്നൊന്നര വർഷം കൊണ്ടുതന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടെല്ലാ കലാപരിപാടി അരങ്ങുകളെയും സാംസ്കാരിക പരിപാടികളെയും അതീവ മനോഹരമായ സംഗീതം കൊണ്ട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട നാല് സംഗീത നക്ഷത്രങ്ങൾ, പാട്ടുമേളം കൂട്ടായ്മയുടെ പ്രിയ ഗായകർ ആദി, ലയ, ശ്രുതി, ഹരി എന്നിവർ. നാലു പേരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നാട്ടിലെ താരം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്.
2: നമസ്കാരം.
1: പാട്ടുമേളത്തിന്റെ പ്രിയ ഗായകരുടെ ഒരു ആലാപനത്തോടെ തുടങ്ങിയാലോ. ഞാനൊരു ചോയ്സ് പറഞ്ഞോട്ടെ?
3: ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിക്കാം.
1: പാട്ടുമേളം ടീമിനറിയാത്ത പാട്ടുകളുണ്ടോ? എങ്കിലും എന്റെ ഒരു ആഗ്രഹം പറയാം. സംഗീതമേ അമരസല്ലാഭമേ,

0: ആഹാ, അങ്ങനെ തുടക്കം തന്നെ അതിമനോഹരമായിരിക്കുന്നു. നമുക്കറിയാം ഇത് ഗാനമേള ടീമുകളുടെയും ഭജന ടീമുകളുടെയും സുവർണകാലമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ പാടുക എന്നതിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് സിംഗിങ്ങിന് പ്രാധാന്യമുള്ള കാലം. ഏതാണ്ട് ഈ ട്രെൻഡിന്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു പാട്ടുമേളം കൂട്ടായ്മയുടെ പിറവി, അല്ലേ?
1: അതെ അതെ.
0: ആദി, ഈ കൂട്ടായ്മയുടെ പിറവിയെ കുറിച്ച് ഇനി ഒന്ന് പറയൂ.
1: സത്യത്തിൽ ഇങ്ങനൊരു കൂട്ടായ്മക്ക് ഞങ്ങൾ മനഃപൂർവ്വം രൂപം കൊടുത്തതൊന്നല്ല. ഞങ്ങളെല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. അന്നേ ഞങ്ങൾക്ക് പാട്ട് പാടുന്നവർ എന്നൊരു ലേബൽ ഉണ്ടായിരുന്നു, അല്ലേലയ?
2: അതെ, സ്കൂളിൽ നമ്മളെ തമാശയായിട്ട് ദേ പാട്ടുമേളം ടീമെന്ന് ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ടായിരുന്നു. സത്യത്തില് നമ്മളെ പാട്ടുമേളം ടീമില് സംഗീതം എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് തിരുവനന്തപുരം ഹയർ സ്റ്റഡീസിന് പോയിട്ടുള്ളതാണ്. അപ്പൊ സംഗീതിന്റെ വീടിനടുത്തുള്ള ഒരു ആർട്സ് ക്ലബിന്റെ ഒന്നാം വാർഷികത്തിനായി ശരിക്കും പറഞ്ഞാൽ നമ്മള് നാലു പേരും കൂടി പുറത്ത് ഒരു പരിപാടി അവതരിപ്പിച്ചത്.
3: ആ ക്ലബ്ബുകാരൻ ഞങ്ങളോട് ചോദിച്ച് എന്താ നിങ്ങളുടെ ടീമിന്റെ പേര്. ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ

0: ഇല്ല, ഞാൻ നമ്മളെ വിളിപ്പേര് പാട്ടുമേളം തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്ത്. അന്ന് നമ്മൾ നാലുപേരും മാത്രമല്ലേ ടീമിൽ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇതാ നമ്മളെ ഹരിക്കുട്ടനും കൂടി പുതിയായിട്ടുണ്ടല്ലോ. പിന്നെ പലപ്പോഴായിട്ട് നമ്മളെ ചില ഫ്രണ്ട്സ് എല്ലാം നമ്മളെ കൂടെ പാടാൻ വരലല്ലോ ഉണ്ട്.
1: അങ്ങനെ ആ പാട്ടുമേളം ലേബലിൽ ആദ്യമായി പാടിയ ആദ്യത്തെ പാട്ടൊന്ന് ഓർത്തെടുക്കാം.
2: അത് ഒരു ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ആദ്യമായിട്ട് പാടിയ പാട്ട് പാടാം എന്തായാലും.
1: ശരി, പാടും.
2: എല്ലാവരും കൂടില്ലേ?

0: ഒരു വസന്തകാലത്തിന്റെ സുഗന്ധം മുഴുവൻ നിറച്ച പാട്ട് അല്ല. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഹരി ഈ കൂട്ടത്തിൽ ചേർന്നിട്ട് എത്ര കാലമായി?
1: നേരത്തെ ലയേച്ചി പറഞ്ഞ പോലെ സംഗീതം പഠിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയപ്പോന്ന് എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ടീമിൽ പരിചയപ്പെടുത്തിയത്. എന്നിട്ടിപ്പോ 6-7 മാസമായി.
0: ഓ, എന്തായാലും 4 പേരുടെയും കൂട്ടായ പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനി ഓരോരുത്തരുടെ വിശേഷങ്ങളിലേക്ക് തിരിയാം. തീർച്ചയായും ആദി എന്ന അനുഗ്രഹീത ഗായകനോടാവട്ടെ ആദ്യം. ആദി, ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പാടിയാട്ടെ.
2: ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെന്ന് പറയുമ്പോ അത് ഒരു കുഴക്കുന്ന ചോദ്യമാണ്. എങ്കിലും ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ പെട്ട ഒന്ന് പാടാം.
0: ഷുവർ.

0: ആദിയുടെ ഈ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിലൊരു വരി ഞാൻ കടമെടുക്കുകയാണ്. ആദി ഈ പാട്ട് പാടാതിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജന്മം പാഴ്മരമായേനെ.
1: താങ്ക് യു, താങ്ക് യു.
0: അനുഗ്രഹീതമായ ഈ ശബ്ദത്തിന് കുടുംബത്തിൽ ആരോടാണ് കടപ്പെട്ടിട്ടുള്ളത്?
1: സത്യം പറഞ്ഞാല് കുടുംബത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പാട്ടുകാരുണ്ടോ എന്ന് സംശയമാണ്. എല്ലാവരും കലാസ്നേഹികളാണ്. അമ്മയാണ് കുട്ടിയായിരുന്നപ്പോ എന്റെ ഈ പാടാനുള്ള വാസന തിരിച്ചറിഞ്ഞ് എന്റെ ഞങ്ങളുടെ മാഷടുത്തേക്ക് കൊണ്ടുപോയത്.
0: ഇനിയില്ലയ്യ, കൂട്ടത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദം, ആ മധുര ശബ്ദത്തിൽ ഒരു പ്രിയ ഗാനം കേട്ടാൽ സന്തോഷം.
2: തീർച്ചയായും.

0: വളരെ സന്തോഷം ലയ. ലയക്കും പറയത്തക്ക സംഗീത പാരമ്പര്യം ഉണ്ടോ?
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ അമ്മക്ക് പാട്ട് പഠിക്കാനൊന്നും അവസരം ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് അമ്മ തന്നെ എന്നെ മുൻകൈ എടുത്ത് എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തത് ആദിന്റെ അതേ മാഷിന്റെ കീഴില്.
0: ഓ, അങ്ങനെയാണല്ലേ. ഇനി ശ്രുതി, പേരിനോട് 100% നീതി പുലർത്തുന്ന ശ്രുതിശുദ്ധമായ സംഗീതമുള്ള ശ്രുതിക്കുട്ടി, സുന്ദരമായ ഒരു ഗാനം പ്രേക്ഷകർക്കായി പാടുവോ?
2: ഓക്കേ.

0: ആഹാ, അറിഞ്ഞു തന്നെയാണ് ശ്രുതിക്ക് ശ്രുതി എന്ന് അച്ഛനമ്മാർ പേരിട്ടതല്ലേ. ശ്രുതിയുടെ സംഗീത പാരമ്പര്യം പറയുകയാണെങ്കിൽ,
1: ലേച്ചി പറഞ്ഞ പോലെ എന്റെ അമ്മയും പാടും. നമ്മളെ കുടുംബത്തിൽ ആസ്ഥാന ഗായികയേനും എന്റെ അമ്മ. എന്റെ പാട്ടിലെ തെറ്റെല്ലാം തിരുത്തി തരുന്ന എന്റെ അമ്മ തന്നെയാണ്.
0: ഓ ഗ്രേറ്റ്. ഇനി ഹരിക്കുട്ടനോട്, ഇപ്പോൾ പത്തിലേക്കായതേ ഉള്ളൂ അല്ലേ?
2: അതെ അതെ, ഞാൻ 9-ാം ക്ലാസ്സിൽ ഉള്ളപ്പോന്ന് ഈ ടീമിൽ ചേർന്നത്. ഇപ്പോ ശബ്ദം മാറുന്ന കാലാണ്, അതുകൊണ്ട് പാടുമ്പോ ചെറിയ സ്ട്രെസ് ഉണ്ട്.
0: ആ ശരിയാണ്, ആൺകുട്ടികൾക്ക് കൗമാരക്കാലം എത്തുമ്പോ ശബ്ദം മാറുന്ന ഒരു സമയമുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷം കൃത്യമായ ഒരു ശ്രുതി സെറ്റായി വരുമെന്നും പിന്നെ അവിടുന്ന് അങ്ങോട്ട് മെയിൽ ശബ്ദത്തിന്റെ പുതിയ കാലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല ഹരി, വളരെ ചെറിയ പ്രായത്തിലെ ഗാനമേളകളിലും സ്കൂൾ കലോത്സവങ്ങളിലും നിറയെ സമ്മാനം വാങ്ങിക്കൂട്ടിയ പ്രതിഭയാണ് ഹരി എന്ന് കേട്ടിട്ടുണ്ട്.
2: താങ്ക് യു.
0: ഹരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്.

0: എനിക്കിപ്പോഴാ ഒരു കാര്യം ബോധ്യമായത്, ചില പാട്ടുകൾ പാടേണ്ടവർ തന്നെ പാടണം, അപ്പോഴേ അതിന്റെ ഒരു പൂർണ്ണത എത്തൂ. സന്തോഷം ആദി, വളരെ മനോഹരം.
1: താങ്ക് യു
0: ഹരിക്കുട്ട.
2: എന്തോ
0: ഒരു പാട്ട് ഓൺ ഡിമാൻഡ് പാടാൻ പറ്റുമോ?
2: ശ്രമിക്കാം.
0: ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോരയുവമിഥുനങ്ങൾ. ഈ പാട്ടൊന്ന് പാടുവോ ഹരിക്കുട്ട?
2: സോറി എങ്കിളെ, എനിക്ക് ഈ പാട്ട് അറിയില്ല, വേറെ അറിയുന്ന പാട്ട് ഞാൻ വേറെ പാടാം.
0: ഓ ഷുവർ, പാടു.

0: ശ്രുതി,
1: ഓ
0: വളരെ മനോഹരായി കേട്ടോ.
1: താങ്ക് യു.
0: ശരിക്കും ആ പാട്ടിലെ രംഗങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ വന്ന് നിറയുന്നു. ലയ, ഒരു നല്ല ഗൃഹാതുരത്വമുണർത്തുന്ന മധുരമുള്ള താരാട്ടുപാട്ട് കേൾക്കാൻ കൊതിയാവുന്നു.

0: ലയ ഇങ്ങനെ പാടുമ്പോ ആരും സന്തോഷം കൊണ്ട് കണ്ണടച്ചു പോകും. താങ്ക് യു ലയ.
1: പാട്ടുമേളം ടീമിന്റെ വിശേഷങ്ങളുമായി എത്തിയ നാട്ടിലെ താരം പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. പാട്ടുമേളം കൂട്ടുകാരുടെ ക്ലാസിക്കൽ പെർഫോമൻസും ഹിന്ദി തമിഴ് ഗാനങ്ങളുമായി നാട്ടിലെ താരം പരിപാടിയുടെ അടുത്ത എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തും വരെ ബൈ. സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം രഘിൻ രാജഗോപാൽ.

0: ട്യൂണിങ് സ്റ്റാർസ് സമാപിക്കുന്നു. പങ്കെടുത്തവർ ആദി വിഘ്നേശ്വർ പി കെ, ഹരിക്കുട്ടൻ ശ്രീഹരി എം പി, ലയ വൈഷ്ണവി പ്രതാപ്, ശ്രുതി ദേവിക സുഗുണൻ, ചാനൽ അവതാരകൻ പി വി പ്രഭാകർ. പാട്ടുമേളം, പാട്ടും പാട്ടുവർത്തമാനവുമായി ഒരിത്തിരി നേരം. രചന ദീപാകൃഷ്ണൻ. ട്യൂണിങ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം എച്ച് വിനോദ് ബാബു.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി ആൽബം ഗാനങ്ങൾ കേൾക്കാം. ഓൾ ഇന്ത്യ കുറിപ്പ് എഴുതിയ വരികൾക്ക് ജെറി അമൽ ദേവ് ഈണമിട്ട ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് ഇന്ന്. ധന ധനനനൂപുര മധുരരവം എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം. യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആൽബം ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പ് എഴുതിയ വരികൾക്ക് ജെറി അമൽദേവ് ഈണമിട്ട ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയതാണ്. ഇല്ലം നിറ വല്ലം നിറ എന്നാരംഭിക്കുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആൽബം ഗാനങ്ങൾ തുടരുന്നു. ഇനിയൊന്നു പാടി നിൻ നോവുകൾ ആറ്റുവാൻ എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം, യേശുദാസ് പാടിയത്.

0: സമയക്കുറിപ്പിന്റെ വരികൾക്ക് ജെറി അമിൽദേവ് ഈണം പകർന്ന ഗാനോത്സവം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ആ മാഷേ, സുഖമാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.

0: ചെയ്യുന്നു.
1: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 കാളിയാട്ടം, ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്, 12:40 നാടകഗാനങ്ങൾ, ഷാജി ജെൻസി കല്ലറ ഗോപൻ എന്നിവർ പാടിയത്, 1 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 കേളികൊട്ട്, നീലേശ്വരം പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ചത്, 3 ആകാശവാണി ടെലിക്യൂസ് പുനഃപ്രക്ഷേപണം, 4 കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം, 5 കേൾക്കാം വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

എന്നിച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി 0497295607 എന്ന ലാൻഡ് ലൈൻ നമ്പറിലേക്കോ 9495991015 എന്ന മൊബൈൽ നമ്പറിലേക്കോ വിളിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 0497295607 മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ദൽഹറിലെ

0: Commission Grameen VBG Ramji Act 2025 has successfully come into force on the 1st of this month. The minister today sanctioned and released assistance of 25,000 crore rupees to the states under the mission through video conferencing. Mr. Chauhan said that the VBG Ramji Act has successfully transitioned from Mahatma Gandhi National Rural Employment Guarantee Scheme. Minister of State for External Affairs Kirti Vardhan Singh will be leading the Indian delegation to Geneva, Switzerland from tomorrow to participate in the inaugural United Nations Global Dialogue on AI Governance. India will host a two-day BRICS Women Working Group meeting under its BRICS chairship beginning tomorrow in Kochi, Kerala. Ministry of Women and Child Development said the senior government officials from BRICS member countries will come together to deliberate on key issues relating to women's empowerment across all sectors and women-led development while advancing cooperation across shared priorities. External Affairs Minister Dr. S. Jaishankar will be on an official visit to Qatar, Bahrain, Kuwait and Oman from today till the 10th of this month. During the visit to these countries, Dr. Jaishankar will be meeting with his counterparts and the leadership. Ministry of External Affairs said the visit will focus on enhancing India's bilateral relations with the countries and also provide an opportunity to exchange views on regional developments and issues of mutual interest. The monsoon session of Parliament will commence on the 20th of this month. It will continue till the 13th of August. Parliamentary Affairs Minister Kiran Rijiju informed that President Draupadi Murmu has approved the proposal of the government to convene the monsoon session of Parliament from 20th July. Renowned Pandwani singer of Chhattisgarh and Padma Vibhushan awardee Tijan Bai has passed away. She had been suffering from a prolonged illness and was undergoing treatment at AIIMS Raipur. She breathed her last at around 3:15 this morning. With her powerful voice, compelling stage presence and distinctive style of narration, Tijan Bai gave Pandwani a new identity not only across India but also internationally. Her remarkable ability to bring the stories of the Mahabharata to life on stage made her one of the most celebrated exponents of Indian folk culture. In recognition of her outstanding contribution to Indian folk art, she was honoured with Padma Shri, Padma Bhushan and Padma Vibhushan. President Draupadi Murmu and Prime Minister Narendra Modi have expressed grief over her demise. Russian President Vladimir Putin and US President Donald Trump held a telephonic conversation yesterday. According to the Kremlin, President Putin congratulated President Trump on the 250th anniversary of the United States Independence Day. The India Meteorological Department has said that heavy monsoon rains will continue to lash large parts of the country over the next few days. IMD said a well-marked low-pressure area over the northwest Bay of Bengal is expected to keep the monsoon active across central India for the next 4 or 5 days. In the ICC Women's T20 World Cup, England will take on Australia in the final at Lord's Cricket Ground in London today. Australia secured their place in the final with a victory over the West Indies in the semi-finals, while England defeated South Africa on Thursday to register their sixth consecutive win and book a place in the championship decider. And that is the end of this news bulletin.
1: Akashavani, Kannur. Sevana Vartagal. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപുരം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾ ഈ മാസം 16 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന ആഭിമുഖ്യത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 0497268602334. കേരള കേന്ദ്ര സർവകലാശാലയിൽ എംഎ ഹിന്ദി, എംഎ മലയാളം, എംഎ കന്നഡ, എംഎസ്സി യോഗ തെറാപ്പി എന്നീ പ്രോഗ്രാമുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 7 പെരിയ ക്യാമ്പസിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11 മണിക്ക് മുൻപായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0467268602334. 2 5

0377 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വായന മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കലക്ട്രേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം 8 ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് 0499 255 145 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ KSACSന് കീഴിൽ പ്രവർത്തിക്കുന്ന ICTCയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 7 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 0497 273 1234. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് 17 ആശാവർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-നും 45-നുമിടയിൽ പ്രായവും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള സ്ത്രീകളായിരിക്കണം. ഈ മാസം 8 രാവിലെ 10:30 പഞ്ചായത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0497 2 7 7 6 4 8 5 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0467 2 2 0 7 9 0 2 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 10 NHM ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0467 2 2 0 9 4 6 6 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 ചെമ്മട്ടംവയൽ ജില്ലാ ആശുപത്രിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0467 2 2 1 7 0 1 8 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വായന മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കലക്ട്രേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് കവിതാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ജൂലൈ 15 ഉച്ചയ്ക്ക് 1:15 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്കായി PRDcontest@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0499 2 5 5 1 4 5 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി കാളിയാട്ടം കേൾക്കാം. ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്.

ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ച കാളിയാട്ടമായിരുന്നു നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല

യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിനുശേഷം യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 16,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രദേശത്ത് ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യ രചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭാധനനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന് തദ്ദേശ ഭരണസ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തിയ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8 മത്സരം. ഇരു ടീമുകളും

0: കേൾവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5 മുമ്പ് എൻട്രികൾ നൽകേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തുടർ നടപടി സ്വീകരിച്ചുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി സിപിഐഎം നേതാവ് വി ശിവൻകുട്ടി ആരോപിച്ചു. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻബായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവ തീജൻബായ് പാണ്ഡവാനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. മഹാഭാരത കഥകളെ വേദിയിൽ ജീവസുറ്റതാക്കുന്ന അസാമാന്യ കഴിവ് അവരെ ഇന്ത്യൻ നാടോടി കലാരംഗത്തെ പ്രശസ്തരായ കലാകാരികളിൽ ഒരാളാക്കി. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ, നോർവെ, ഇംഗ്ലണ്ട്, മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം മാർത്താണ്ഡവർമ്മ എന്ന നാടകത്തിൽ നിന്നും ഒരു ഗാനം, ഷാജിയും ജെൻസിയും ചേർന്ന് പാടിയത്.

നാടകഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്നൊരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വിളിക്കാം 0497295007 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015. ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലേ ചെയ്യുന്നു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു.

0: റഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2 ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്തഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജനയുടെ നയ ചരണത്തിൽ ഭീ ശുരുവാത് ഹുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954. 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ

0: जितनी कमियां थी उनको दूर करते हुए 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है। इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है। अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा।
1: സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു.

0: മത്സ്യബന്ധനത്തിന് വിലക്കും. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, മനസ്സിന്റെ താളുകളിൽ മായാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രിയഗാനം, ഹൃദയത്തെ തൊട്ടൊരു വരി, ഒരു ഈണം, അങ്ങനെയൊരു പാട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം എന്ന ഈ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് നമ്പറുകൾ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 9495991015. നമ്പറുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു: 0497295607. മറ്റൊരു നമ്പർ 9495991015.
1: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ ഹലോ ഹലോ ആ ഹലോ കേൾക്കുന്നില്ലേ? ഉണ്ടല്ലേ, ഒന്ന് പരിചയപ്പെടുത്തോ. ആരാണ്? പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ. എവിടെന്നാ വിളിക്കുന്നേ?
1: നടുവിൽ.
0: പേര് കേട്ടില്ല.
1: ദിവ്യ.
0: ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏത് പാട്ട് കേൾക്കണം?
1: പവിത്രത്തിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട്.
0: പവിത്രത്തിലെ ആ സിനിമ കണ്ടായിരുന്നോ? നല്ല പാട്ടല്ലേ, തുടക്കം തന്നെ നല്ലൊരു പാട്ട്. എന്താ ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം? സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ അല്ല പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അത് ശരി, ഭർത്താവിന് ഇഷ്ടമുള്ള പാട്ട് എനിക്കും ഇഷ്ടമുള്ള പാട്ടായി അല്ലേ. ഭർത്താവ് ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലേ. പിന്നെ വീട്ടിൽ നിന്നല്ലേ വിളിക്കുന്നേ?
1: വീട്ടിൽ
0: നിന്നാണ്. പിന്നെ ഊണ് കഴിഞ്ഞോ? അപ്പൊ കിട്ടി. വിളിക്കാറുണ്ടോ? അതെ അല്ലേ. ആഹാ, പിന്നെ ഭർത്താവിനുള്ള ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചേക്കാന്ന് വിചാരിച്ചല്ലേ ഇന്ന് വിളിച്ചപ്പം. വേറെ ആരൊക്കെ ഉള്ളത് വീട്ടില്? ഉണ്ടല്ലേ. പഠിക്കുവാണോ അല്ല? ഓക്കെ ഓക്കെ. അപ്പൊ റേഡിയോ എങ്ങനെയാ, രാവിലെ മുതലേ കേൾക്കുവോ? ഓ ആ ശരി. ആഹാ, ഓൺലൈൻ എന്താണ്? ഓൺലൈൻ സെന്റർ എന്നല്ലേ പറഞ്ഞത്? ആഹാ, അവിടെ എന്താണ്? ഓ ആ ശരി. അപ്പം കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പാട്ട് കൊടുക്കാം. പാട്ട് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചോളൂ, വിളിച്ചതിൽ സന്തോഷം. ശരി, പാട്ട് കേട്ടോളൂ. പവിത്രത്തിലെ പാട്ടല്ലേ. ശരി.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവി

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പിംഗ്?
0: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
6: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ
1: ഹലോ,
0: ആ ആരാണ്? പേരൊക്കെ പറയൂ.
1: ശ്യാമള.
0: കായലോട് അല്ലേ? കൂത്തോർമ്മിന് അടുത്തുള്ള സ്ഥലം അല്ലേ? ആ ആ, കേട്ടിട്ടുണ്ട്. ആ പിന്നെ എന്ത് ചെയ്യാ? ജോലി ചെയ്യുന്നുണ്ടോ അല്ല വീട്ടമ്മയാണോ?
1: ഞാൻ ഒരുപാട് വർഷമായി ടെയിലറിംഗ് ടീച്ചറായിരുന്നു.
0: എന്ത് ടീച്ചറായിരുന്നു?
1: ടെയിലറിംഗിന്റെ.
0: ടെയിലറിംഗിന്റെ അവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയാണോ?

0: പിണറായി.
1: ഓ അത് ശരി, അത് ശരി.
0: പഠിച്ച കുട്ടികൾ ഓരോരുത്തരും ഓരോരുത്തരും വെച്ച് കിണറ
1: പഠിപ്പിച്ചു. അത് ശരി. എല്ലാം തയ്ക്കുവോ?
0: എല്ലാം
1: എല്ലാം ലേഡീസും ജെന്റ്സും ഒക്കെ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം തയ്ക്കും. എന്ത് പറ്റി? ഓഹോ അത് ശരി. ആഹ്, ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പറ്റിയതാണോ അല്ല വീഴ്ച ചെയ്യാൻ മറ്റുണ്ടായോ? കടകളെല്ലാം ഒഴിവാക്കി എല്ലാം ഒഴിവാക്കി അയ്യോ അത് ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട്? നന്നായി. ഏതായാലും നന്നായി അല്ലേ. ഞങ്ങള് പഠിച്ചൊരു തൊഴിലല്ലേ അല്ലേ, അതിങ്ങനെ എന്ത് ചെയ്യാനാ? ആരോഗ്യം അങ്ങനെയായി, കുഴപ്പമില്ല. ഇനി എന്തായാലും ശക്തമായി മുന്നോട്ട് പോവാ അല്ലേ, തളരാതെ മുന്നോട്ട് പോവാ. പിന്നെ എന്താ, ഇപ്പൊ കുഴപ്പമില്ല അല്ലേ. ആ ഇപ്പൊ സ്വന്തം സ്ഥാപനം തന്നെയാണോ അല്ല? അല്ല, വേറെ സ്ഥലത്ത് ചെയ്യുന്നു അല്ലേ. അതെ അതെ, നല്ല കാര്യം. വെറുതെ ഇരിക്കണ്ടല്ലോ, വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ മുഷിഞ്ഞ് ഓരോന്ന് ചിന്തിക്കല്ലേ. അതെല്ലാം നല്ലത്, ഇങ്ങനെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആവുക, അതാണ് നല്ലത്. ഇങ്ങനെ പാട്ട് കേൾക്കുക, നമ്മുടെ പരിപാടികൾ കേൾക്കുക അല്ലേ. കേൾക്കും, അതെ കേൾക്കും. ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഏത് പാട്ട് കേൾക്കാനാ? ആ പാട്ടാ വേണ്ടത് അല്ലേ. സുശീലമ്മ പാടി പാട്ട്, വയലാറിന്റെ വരികൾ അല്ലേ. അത് ശരി. നന്നായി, വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ സന്തോഷം. അതെ, ഇപ്പൊ പാട്ട്, അതെ കുറെ വിശേഷങ്ങൾ എന്നാലും നമ്മൾ അറിഞ്ഞല്ലോ അല്ലെ, പരിചയപ്പെട്ടപ്പോ. അങ്ങനെയല്ലേ, നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കാനും കൂടി ആണല്ലോ ഈ പരിപാടി അല്ലെ. പാട്ട് കേൾക്കുക, വിശേഷങ്ങൾ പങ്കു ഷെയർ ചെയ്യുക, അതൊക്കെയാണല്ലോ. കിട്ടിയില്ല? ഓ, ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഇന്നല്ലേ. ഓ അത് ശരി. ഏതായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പാട്ട് കേട്ടോളൂ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. ആരോഗ്യത്തോടെ ഇരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പാട്ട് കേട്ടോളൂ. ശരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080
4: വരുന്നു. സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
5: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ, ആ ആരാണ്? കാസർഗോഡ് തൃക്കരിപ്പൂർ. പേര്? ഭാരതി. ആ നന്നായി, പരിചയപ്പെടുത്തിയതിൽ സന്തോഷം. പറയൂ, ബാക്കി വിശേഷങ്ങളൊക്കെ പറയൂ. ഏത് പാട്ട് കേൾക്കണം? പോയോ? കേൾക്കുന്നില്ലേ? പറയുന്നത്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ടല്ലേ, പിന്നെന്താ മറുപടി പറയാത്തേ? അതെയോ? ആ ഏത് പാട്ടാ കേൾക്കേണ്ടത് പറയോ. ആ എം ജി ശ്രീകുമാർ പാടിയ പാട്ടല്ലേ. ആ പാട്ടാ കേൾക്കേണ്ടതല്ലേ. എന്തൊക്കെയുണ്ട്? മഴയുണ്ടോ? ഇന്ന് വെയിലാണല്ലേ. പിന്നെ അവിടെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എന്താ? അത് ശരി. ആ ഹാ ഹാ റേഡിയോ വെക്കും അല്ലേ, രാവിലെ മുതൽ കേൾക്കും. എല്ലാ പരിപാടികളും കേൾക്കും അല്ല, പാട്ട് മാത്രമാണോ കേൾക്കാറ്? എല്ലാം കേൾക്കും. അതെ, ആ എല്ലാം, എല്ലാ വിഭാഗത്തിലുള്ള പരിപാടികൾ, കൃഷി ഉണ്ടല്ലേ, ആരോഗ്യമുണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ള പരിപാടികൾ ഉണ്ടല്ലോ അല്ലേ. ആ അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ? കേൾക്കും. എന്നിട്ട് അതിൽ പറയുന്നതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റാറുണ്ടോ? ഇല്ല, പറ്റുന്നതൊക്കെ ചെയ്യും അല്ലേ. അതെ, അത് ശരി. ആ ഹാ ഹാ അപ്പൊ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫോണിൽ, എനിക്ക് ഒരു ക്ലിയർ കുറവുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഇനി ഒരു തവണ വിളിച്ചാൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഇപ്പൊ പാട്ട് കൊടുക്കാം, കിരീടത്തിലെ എം ജി ശ്രീകുമാർ പാടിയ പാട്ട്. ഹലോ, കേട്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ.

0: ആരെ പെരുന്നാള്?
1: ചേച്ചിയുടെ മോന്റെ. കുഞ്ഞുമോനാണോ? അല്ല, എത്ര വയസ്സായി? ഓ ശരി ശരി. കൂടെയാണോ, വീട്ടിലാണോ താമസിക്കുന്നേ?

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടി.

0: സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരനും തളിരടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്, പരിചയപ്പെടുത്തോ?
1: ഇത് അഞ്ചാം മൈൽ കാരക്കുന്നം ലാലൂട്ടൻ എന്ന് പറയും.
0: ലാലൂട്ടൻ എന്ന് പറയും. ലാലൂട്ടനെ എല്ലാവർക്കും അറിയാല്ലേ, ശ്രോതാക്കൾക്കൊക്കെ പരിചയമുള്ളതല്ലേ. വിളിക്കാറുണ്ടല്ലോ. അതെ അതെ, പേര് കേട്ട് പരിചയമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. അതെ അതെ, കിട്ടിപ്പോവും. ഇന്ന് ഏതായാലും ഭാഗ്യമുള്ള ദിവസമാണെന്ന് തോന്നുന്നല്ലേ. ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതെ, പിന്നെ പാട്ട് ഏതാ കേൾക്കേണ്ടത് പറയുമോ?
1: ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ കർത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗങ്ങളെല്ലാം നമുക്ക്.
0: എന്തൊരു പാട്ടല്ലേ, ഓർമ്മകളെ വിടതരുമെന്ന സിനിമയിലെ പാട്ട്. ഡോക്ടർ പവിത്രൻ എഴുതിയ വരികളാണത്. യേശുദാസ് പാടിയ പാട്ടല്ലേ. കെ ജെ ജോയ്, കെ ജെ ജോയ്. ഓർമ്മകളെ വിടതരും എന്നുള്ള സിനിമയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇന്ന് ഇത്തിരി കുറവാണല്ലേ. അതെ അതെ, പെയ്യട്ടല്ലേ, മഴ വേണ്ടേ നമുക്ക്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ പാട്ട് കേൾക്കാം. ശരി, വിളിച്ചാൽ സന്തോഷം. പാട്ട് കേട്ടോളൂ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഹലോ, സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ടെലിഫോൺ ലൈനിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായത് കാരണം കോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. ആരാണെന്ന് പരിചയപ്പെടുത്താമോ?

0: കുഞ്ഞുമോൻ ആ
1: ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന് പറയുന്ന
0: സ്ഥലത്തുനിന്നാണ് അല്ലേ? ആ ആ
1: രണ്ടു വർഷത്തിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: രണ്ടു വർഷം മുമ്പ് അല്ലേ? ആ ഹാ ഇന്ന് ഇപ്പൊ ഏത് പാട്ടാ കേൾക്കേണ്ടത് പറയോ.
1: മറ്റും കുളിരും എന്നുള്ളൊരു പാട്ടില്ലേ?
0: ഏതാ
1: മഞ്ഞും കുളിരും
0: ആ പാട്ടാ കേൾക്കേണ്ടത് അല്ലേ? പിന്നെ വേറെന്തൊക്കെയുണ്ട്? വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വേറെ ഇവിടെ ഇപ്പൊ മഴയൊന്നും ഇല്ല. ഞാനിപ്പോ ഒരു കല്യാണത്തിന് ഒരിടത്ത് വന്ന തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തെ.
0: ഓ അവിടെ നിന്നാണ് വന്നിട്ട് വിളിക്കുന്നത്?
1: അവിടുന്നാണ് വിളിക്കുന്നത്.
0: ഓ അത് ശരി, വിളിച്ചു കിട്ടുകയും ചെയ്തു അല്ലേ? അപ്പൊ ഇപ്പൊ ടെലിഫോൺ ലൈനിൽ പ്രശ്നം ഉള്ളത് കാരണം കോൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല, ഇങ്ങോട്ടേക്ക് നമുക്ക് ഇൻകമ്മിങ് കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്, അതുകൊണ്ടാ. ഇത്രയും ദൂരത്തുനിന്ന് വിളിക്കുമ്പോൾ കിട്ടിയല്ലേ ഇപ്പൊ? ആ അതെ, മഴയൊക്കെ അല്ലേ, ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം ലൈനില്. മഴയുണ്ട്, ഇന്ന് ഇത്തിരി കുറവാ, ഇത്തിരി കുറവാ. അപ്പൊ പാട്ട് കേൾക്കാം എന്നാലേ. പാട്ട് കേൾക്കാം, ശരി, വിളിച്ചാലും സന്തോഷം. പാട്ട് കേട്ടോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: കൺചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
2: അതെല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
1: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
2: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: വാസനത്താംബൂലം ഉഷസ്സെടുത്തു, അഴിഞ്ഞുകിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്.
7: മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകൻ MJ ചന്ദ്രൻ ഈ ആഴ്ച കണ്ണൂർ ടാക്കീസിനൊപ്പം. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഹലോ, ആരാണ്
9: ഇത്? അഴീക്കോട് നിന്ന് വിജയലക്ഷ്മി.
8: അഴീക്കോട് നിന്ന് വിജയലക്ഷ്മി. അഴീക്കോട് എവിടെയാ?
9: അഴീക്കോട്
8: മൂന്നേരത്തിന്റെ അടുത്തല്ലേ. ആ അപ്പോ ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്? പോരട്ടെ, പാടിക്കോ.
9: യമാന സനിധിയുടെ ഹിമതിഥി.

0: ഓ, നന്നായി പാടുന്നുണ്ടല്ലോ. ആ, അത് ഞാനിടയിൽ കയറി അങ്ങോട്ട് മുറിച്ചല്ലേ പാടിക്കൊണ്ടിരിക്കുമ്പോൾ. പോട്ടെ സാറല്ല, ആരാ അത് കൂടെ പാടിയ അവിടെ?
1: കൂടെ പാടിയല്ല, ഞാൻ തന്നെയാ പാടി.
0: അല്ല, പാടി ആരോ അത് പിറകെ ഇങ്ങനെ ഒന്ന് മൂളിയത് പോലെ തോന്നിയേ. ആ, അതാ ചോദിച്ചേ. ആ, അമ്മയും മോളും ഇങ്ങനെ പാട്ട് കേൾക്കാൻ തയ്യാറായി ഇരിക്കായിരിക്കും അല്ലേ? ആ ഹാ, അപ്പൊ മാധുരി പാടിയ പാട്ടാണ് അറിയാലോ അല്ലേ? മാധുരി പാടിയ പാട്ടാണത്. അപ്പോ പാട്ട് കൊടുക്കട്ടെ. വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ?
1: വേറെ വിശേഷം ഇങ്ങനെ ഭക്ഷണമെല്ലായി മോള്
0: കഴിക്കുന്നു.
1: പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് കഴിക്കാന്നിട്ട് വെക്കുന്നു.
0: ആ, ഇനിയിപ്പോ പാട്ട് കേട്ടുകൊണ്ട് കഴിച്ചോളൂ കേട്ടോ. ഏതായാലും സന്തോഷായില്ലേ? ശരി, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലേ, അത് കേട്ട് ഭക്ഷണം
1: കഴിക്കുക,
0: സന്തോഷമുള്ള കാര്യം. ശരി, വിളിച്ചാലും സന്തോഷം. പാട്ട് കേട്ടോളൂ. ശരി.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിലേക്ക് പോകും മുമ്പ് ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കും. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി മറ്റൊരറിയിപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പുകൾ കഴിഞ്ഞു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ, ആരാണ്? ആദി കടലായിൽ നിന്നും പ്രദീപൻ അല്ലേ? ഒരിത്തിരി കൂടി ഒന്ന് വോളിയം കൂട്ടി സംസാരിക്കാമോ, ശബ്ദം കൂട്ടി സംസാരിക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഏത് പാട്ടാ കേൾക്കണ്ട പറയൂ.

0: നീലാംബരം എന്നുള്ള പാട്ടല്ലേ? രണ്ടുപേരും പെട്ടെന്ന് പാടിക്കോളൂ, നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായി.
1: ആ
0: പെട്ടെന്ന് പാടിക്കോളൂ.
1: ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകി ദൈവവിപ്പോഴും തവിടയുണ്ടോ തവിടയുണ്ടോ.
0: ആ പാട്ട് പാട്ട് കൊടുക്ക. ഏതായാലും പാട്ട് പാടി തന്നെ ചോദിച്ചു, പാട്ട് കേൾക്കണ്ടേ അല്ലേ നമുക്ക്? പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പാട്ട് കൊടുക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല. എന്നാ നമുക്ക് ഇന്ന് പാട്ട് കേൾക്കാം. സമയം ഈ പാട്ട് മുഴുവനായി കേൾക്കേണ്ട സമയം കൂടിയേ ഉള്ളൂ, പാട്ട് കേട്ടോളൂ കേട്ടോ. ശരി, വിളിച്ചാൽ സന്തോഷം. പിന്നീട് ഒരവസരത്തിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. പ്രിയപ്പെട്ട പാട്ട് കേൾക്കാനായി ഇന്നീ പരിപാടിയിലേക്ക് വിളിച്ച വിശേഷങ്ങൾ പങ്കുവച്ച നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇന്നീ പരിപാടിയുടെ അവതരണം രേഷ്മ ഷെല്ലി. പരിപാടിക്കുന്ന സാങ്കേതിക സഹായം നൽകിയത് സജിത് കുമാർ തലശ്ശേരി.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ പരസ്യങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മെറ്റയ്ക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. VPG റാംജി ആക്ട് പ്രാബല്യത്തിൽ വന്നതിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്തോഷം പ്രകടിപ്പിച്ചു. വികസിത് ഭാരതിന്റെ ദർശനം ത്വരിതപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം 2.86 ലക്ഷം പഞ്ചായത്തുകളിൽ 7.5 ലക്ഷം കോടിയിലധികം രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ വിതരണം ചെയ്യും. കോട്ടയത്തെ പരിപാടിയിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് TB ബോധവൽക്കരണവും നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108 ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത ചിറക്കലിൽ കെ കരുണാകരന്റെ ജനനം. സംസ്ഥാനത്ത് മധ്യകേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവെ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം നരേഷ് മാഗോ വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. Government withdraws emergency curbs on natural gas supplies following resumption of LNG shipments through Strait of Hormuz. Union Minister of Rural Development Shivraj Singh Chauhan releases 25,000 crore rupees assistance to states under Viksit Bharat Guarantee for Rozgar and Ajivika Mission Grameen Act. Center orders Meta to remove child abuse ads from Instagram, seeks reply in 7 days. Renowned Pandwani singer of Chhattisgarh Tijan Bhai passes away. President, Vice President and Prime Minister express grief over her demise. IMD issues red alert for very heavy rainfall over Gujarat, Konkan, Goa, Central Maharashtra and Odisha today. And in ICC Women's T20 World Cup finals, England to face Australia in London this evening. Government has withdrawn the emergency curbs on natural gas supplies after liquefied natural gas LNG shipments through the Strait of Hormuz resumed following a ceasefire in the West Asia conflict. In a notification, Ministry of Petroleum and Natural Gas said the Natural Gas Supply Regulation Order 2026 has been amended, removing key emergency provisions that had allowed the government to prioritize the allocation of domestically produced natural gas and imported LNG. The emergency order was issued in March this year under the Essential Commodities Act after disruptions to LNG shipments through the Strait of Hormuz. Union Minister of Rural Development Shivraj Singh Chauhan has expressed happiness that Viksit Bharat's Guarantee for Rozgar and Ajivika Mission Grameen VVG Ramji Act 2025 has successfully come into force on the 1st of this month. The minister today released the first installment, mother sanction, of over 25,000 crore rupees to the states under the mission through video conferencing. Mr. Chauhan also reviewed the implementation of VVG Ramji with rural development ministers of all states and union territories. He said that the first installment released today is aimed at ensuring the states have adequate funds so that wages can be paid within 15 days.
2: मनरेगा को पूरे देश में लागू करने में 3 साल लगे थे.
3: It took 3 years for MG Narega to be implemented across the country, but I am proud of all of you. Unlike

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയക്കണം. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി രജനീകന്ധി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ലതയും ചേർന്ന് പാടിയത്. ഗാനരചന യൂസഫിലേക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയത്. ചിത്രം തുറന്ന ജയിൽ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ഇന്ന് 2:30 കേളികൊട്ട് മേലീശ്വരം പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. 5:00 കേൾക്കാം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.

5:15 കോൽക്കളി പി ആനന്ദിനെയും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കേൾക്കാം സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
1: ആകാശവാണി കണ്ണൂർ. നീലേശ്വരം പത്മനാഭമാരാരും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട് ഇപ്പോൾ കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ

ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 169 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ സുജിത് മാണിയാട്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി, അതായത് ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. നമുക്ക് ഐശ്വര്യായിട്ട് പ്രവേശന ചോദ്യം ചോദിക്കാം.
1: തീർച്ചയായിട്ടും ഐശ്വര്യായിട്ട് പറയുമ്പോൾ കവിതയോട് തുടങ്ങണോ?
0: കവിതയോട് തുടങ്ങുമ്പോൾ അതിനൊരു ഇമ്പം ഉണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പ്രവേശന ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവേശന ചോദ്യം: രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം. രാമ രഘുരാമ

0: പ്രണാം. ഈ കവിത മധുസൂദൻ നായർ എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കവിതയിലെ വരികളാണിത്? ഇതാണ് പ്രവേശന ചോദ്യം.
1: അപ്പൊ സർ, നമുക്കൊന്നുകൂടി ആവർത്തിച്ചാലോ നമ്മുടെ ചോദ്യം?
0: തീർച്ചയായിട്ടും. ഓക്കെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. രാമ

ദാം രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിന്റെ ശൂലമുനമുകളിൽ കരേറാം, നാരായബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ഈ കവിത എല്ലാവർക്കും അറിയാം, മധുസൂദന നായരുടേതാണ്. ഇത് ഏത് കവിതയിലെ വരികളാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ആകാശവാണി.

0: ക്വിസ് 169-ാമത്തെ അധ്യായമാണ്. നമസ്കാരം. ശിവദാസൻ ചേട്ടനാണ്, കതിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തൊഴിലിടത്തു നിന്നാണോ വിളിക്കുന്നത് ശിവദാസൻ ചേട്ടാ? വീട്ടിലാണുള്ളത്. ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ? ഇന്ന് ലീവ് എടുത്തു. പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയാണോ? അത് തന്നെയാണ്. പോയാൽ സന്തോഷം. ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം പറഞ്ഞോളൂ. അയ്യോ, തെറ്റിപ്പോയല്ലോ രാജേട്ടാ. തെറ്റിപ്പോയി.
0: സാരമില്ല, അടിച്ചു വിട്ടതാണല്ലേ.
1: ആയിക്കോട്ടെ, കുഴപ്പമില്ല. വീണ്ടും വിളിക്കണം.
0: ശരി. നമസ്കാരം.
2: ഞാൻ രവീന്ദ്രനാണ്.
0: രവീന്ദ്രൻ ചേട്ടനാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ.
2: അഗസ്ത്യ ഹൃദയം.
1: ശരിയായ ഉത്തരമാണ്. അഗസ്ത്യ ഹൃദയം എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. പ്രവേശന ജോലിയിൽ ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു.
0: ആക്ച്വലി ഞാൻ വിചാരിച്ചു സാറേ ഉത്തരം പറയണ്ടായിരുന്നു. സാർ ഒന്നും കൂടി പാടട്ടെ.
1: രണ്ടോട്ടം പാടി.
0: രണ്ടോട്ടം. ഇനി മൂന്നാമതൊരു വട്ടം ഇല്ല.
1: അങ്ങനെയുണ്ട്, ഏതും അധികായിക്കൂടാന്നുണ്ട്. പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. റെഡി? ഓക്കെ. ചോദ്യം ഇതാണ്. യുനെസ്കോ എന്ന് കേട്ടണോ? കേട്ടിട്ടുണ്ട്.
0: രവീന്ദ്രൻ ചേട്ട, റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറാമോ? ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നു.
1: ഓക്കെ ശരി. രവീന്ദ്രേട്ടാ, ചോദ്യം ഞാൻ ചോദിക്കുന്നു കേട്ടോ. യുനെസ്കോ എന്ന് കേട്ടനല്ലോ?
2: കേട്ടു.
1: യുനെസ്കോ എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. ആ UNO ഒരു ഏജൻസിയാണ് യുനെസ്കോ, അതായത് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ യുനെസ്കോ ആണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നതെന്ന് അറിയാം, വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. എന്റെ ചോദ്യം കേട്ടോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓ,
0: ക്ലിയർ ആവുന്നില്ലല്ലോ.
1: ചോദ്യം ശരിക്കും വ്യക്തമായിട്ടില്ല, ഒന്നും കൂടി പറയാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓ,
0: നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: ഉറക്കെ പറയൂ.
0: കിട്ടുന്നില്ല.
1: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ രവിയേട്ട, വീണ്ടും വിളിക്കണം. വിളിച്ചതിൽ സന്തോഷം. പ്രവേശന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരുന്നു നിങ്ങൾക്ക്. ഇനി രണ്ട് ചോദ്യത്തിന് ഉത്തരവാണെന്ന് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത്, അത് ചെറിയൊരു എന്തുകൊണ്ടോ കിട്ടിയിട്ടില്ല. ഓക്കെ, വീണ്ടും വിളിക്കുക.
0: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു.
1: തീർച്ചയായിട്ടും ഈ ചോദ്യം പ്രവേശന ചോദ്യം നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 169-ലേക്ക് സ്വാഗതം.
1: ഹലോ.
3: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
3: ഗിരീഷ് ബാബു.
0: ഗിരീഷ് ബാബു,
1: എവിടുന്നാ വിളിക്കുന്നത്?
3: ഇരുണാവ്.
1: ഇരുണാവ്,
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: നാളെ ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലേ? അതായത് എല്ലാ ചൊവ്വാഴ്ചയും?
3: എല്ലാ
1: ചൊവ്വാഴ്ചയും ട്രൈ ചെയ്തിട്ട് ഇന്നാണ് ഇത് കിട്ടാൻ യോഗം ഉണ്ടായത്.
0: ഒരു പക്ഷേ വിജയി ആകാനുള്ള യോഗം ഉണ്ടാകും, അതാണ് അല്ലേ? ഇന്നായിരിക്കും
1: നന്നായിരിക്കട്ടെ.
0: ഓക്കെ, എന്താ ജോലി ചെയ്യുന്നത്?
3: ഇപ്പം ഞാൻ കുറച്ച് രണ്ടു കൊല്ലമായി ആക്സിഡന്റ് ആയിട്ട് കടത്തത്തില്ല.
0: ഓ, അത് ശരി.
1: എന്ത് പറ്റി?
3: ആക്സിഡന്റ് ആയിട്ട്.
1: അതെ.
0: അപ്പൊ എങ്ങനെ ഇപ്പൊ ചികിത്സയിലൊക്കെ ആയിരിക്കും? ചികിത്സയൊക്കെ കഴിഞ്ഞോ?
3: ചികിത്സ നടന്നോണ്ടക്കാ, ഫിസിയോതെറാപ്പിയിലും ചെയ്തോണ്ടക്കാ.
0: ഓ ശരി. എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്?
3: ഞാൻ ഓട്ടോ ഡ്രൈവർ.
0: ആഹാ, അങ്ങനെയാണോ, ജോലിയിലിരിക്കയാണോ? ഡ്യൂട്ടിക്കിടെയാണോ വന്നത്? ഓ, എത്രയും പെട്ടെന്ന് തന്നെ ശക്തമായി തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ചേട്ടാ.
3: ഓ,
0: അത് ശരി.
1: രണ്ട് വർഷമായി അല്ലേ?
3: ചോദ്യം കേട്ടില്ലേ? ആ കേട്ട്. അത് ആലപ്പുഴ
1: കേരളത്തിലെ പ്രദേശം എന്നാണ് ചോദിച്ചത്.
3: കേന്ദ്രപ്രദേശം മാഹി
1: അല്ല, കേരളത്തിലെ ആ പ്രദേശം, ആ സ്ഥലത്തിന്റെ പേരാണ് ചോദിച്ചത്. കേന്ദ്രപ്രദേശം എന്നല്ല, കേരളത്തിലെ ആ പ്രദേശം. ജില്ല എന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ആ പിന്നെ പറയണം, അതാണ് ആ സ്ഥലമാണല്ലോ, അതിനെല്ലാം
0: ഉൾപ്പെടുത്തണം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന് എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങള് ആശിക്കുന്നു, ആശംസിക്കുന്നു.
1: ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശമേതാണ്? അതാണ് ചോദ്യം. പ്രദേശം അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്.
0: അടിവരയിട്ട് ചോദിക്കുന്നേ പ്രദേശം.
1: അതാണ് ആ ചോദ്യം തന്നെ.
0: അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
4: ഹലോ.
0: ഹലോ, ഇതാരാണ്?
4: വിനയകുമാർ.
0: ആരാണ്?
4: വിനയകുമാർ.
0: എവിടെയാണ് സ്ഥലം?
4: ചെലിക്കോട്, ക്രിസ്മാഷനാടിന്റെ അടുത്തന്നെ.
1: ഓക്കെ,
0: അതുകൊണ്ട് ആനുകൂല്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
4: ഒരിക്കൽ വിളിച്ചിട്ട് സമയം നഷ്ടമായിട്ട് നഷ്ടപ്പെട്ടതല്ലേ, മൂന്ന് ഉത്തരം പറഞ്ഞേ.
0: ആ
4: സമയം കഴിഞ്ഞു,
0: ടൈം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അതാണ് ചേട്ടാ, ആ ഒരു നിബന്ധനയ്ക്കുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ ഉത്തരം പറയാം.
4: കുട്ടനാട്. കുട്ടനാടല്ലേ.
1: ഓക്കെ ഓക്കെ, ശരിയായ ഉത്തരമാണ് കുട്ടനാട്. ശരിയായ ഉത്തരം. അപ്പൊ പ്രവേശന യോഗത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് എന്റെ രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാം ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. റെഡി അല്ലേ? ആണ്. വളരെ സിമ്പിളായ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ലഹരി മരുന്ന് മാഫിയക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും കേരള ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അടുത്തിടെ ആരംഭിച്ച ബൃഹത്തായ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഏത് പേരറിയപ്പെടുന്നു?
4: ഓപ്പറേഷൻ
1: തൂഫാൻ.
0: ശരിയല്ലേ, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയാം.
1: മുമ്പേ തന്നെ ഉത്തരം പറഞ്ഞു,
0: അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഉത്തരം പറയാം.
1: അവർക്ക് വ്യക്തമാണ്, ഞാൻ ആ ചോദ്യത്തിന്റെ ആ ലൈൻ പോകുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ.
0: അങ്ങനെയല്ല സാറേ, എനിക്ക് ഇദ്ദേഹം ഇത്രയും പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരു സംശയം, ഒരേ നാട്ടുകാരാണെന്ന് പറഞ്ഞു. ഇനി വല്ല
1: നാട്ടുകാരെ അദ്ദേഹത്തിന് എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല.
0: ഓക്കെ, വിനയകുമാർ ചേട്ടാ റേഡിയോയുടെ അടുത്ത് നിന്ന് ഇത്തിരി മാറി നിൽക്കാമോ?
1: എക്കോ വരുന്നു,
0: ഭയങ്കര ഡിസ്റ്റർബൻസ്. കുറച്ചൊന്ന് മാറി നിൽക്കും.
1: ഓക്കെ,
0: രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു.
1: അപ്പൊ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചു. ഇനി ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം ലഭിച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മൂന്നെണ്ണം ലഭിച്ചു എന്ന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ആദ്യത്തെ വിജയിയാകും. ഓക്കെ അല്ലേ?
4: ഓക്കെ.
0: അപ്പൊ മൂന്നാമത്തെ ചോദ്യമാണ് വരാൻ പോകുന്നത്, പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം.
1: ഓക്കെ, റെഡി? ചോദ്യം ചോദിക്കുന്നു. റെഡി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൌൺസിലിംഗും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് NRHM, സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി
4: ചോദിക്കണോ?
1: ഒന്നും കൂടി പറയാം, ചോദ്യം ഒന്നുകൂടി പറയാം. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൌൺസിലിംഗും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് NRHMഉം സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്?
0: സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: കിട്ടുന്നില്ല അല്ലേ? ഓ, സാറെ നല്ല രീതിയിൽ മത്സരിച്ച് ചോദ്യം ചോദിക്കുമ്പോ തന്നെ
0: ഉത്തരം. അതല്ല, ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു.
1: മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു, കാരണം അത്രയും നേരത്തെ അദ്ദേഹം റെഡിയായി, അതായത് ഇന്നത്തെ ദിവസം വിളിക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കുന്ന.
0: എല്ലാ ആഴ്ചയും ട്രൈ ചെയ്യാറുണ്ട് അല്ലേ?
5: എല്ലാ ആഴ്ചയും സെന്ററിലാണ്.

0: സമയം കഴിഞ്ഞല്ലേ?
1: സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു കേട്ടാ.
2: ഇനി ഏതായാലും പറയാതിരിക്കുന്നതാണ് ഉപകാരം.
1: ഓക്കെ, വീണ്ടും വിളിക്കുക.
0: ഓക്കെ,
1: ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൌൺസിലിംഗിലും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHM സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം. കുറച്ച് വലിയൊരു ചോദ്യമാണ്, അത് കൂടുതൽ ചോദിച്ചു.
2: ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല.
1: അതെ, ആ ചോദ്യം ഫോളോ ചെയ്യണ്ടേ, ഇത്രയും വലിയ ചോദ്യമല്ലേ. ഹലോ.
3: ഹലോ,
1: ആ ആരാണ് വിളിക്കുന്നത്?
2: സനീഷ്
1: മാഷ. എവിടുന്നാ വിളിക്കുന്നേ?
3: ഇവിടെ മുണ്ടമട്ട.
1: മുണ്ടമട്ട സ്ഥിരം വിളിക്കുന്നല്ലോ അല്ലേ മാഷടാ? ഒരു ശൈലിയിൽ പിടിക്കുന്നുണ്ട്.
2: അതാണ് സനീഷ് മാഷ ആണ് എന്ത് പറയാനാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്
1: അല്ലേ.
2: അമ്മ വിളിക്കുന്നുണ്ടോ സനീഷ് മാഷ?
3: ഇന്ന്
2: അമ്മയും മോനും കൂടി ആണല്ലോ അല്ലെ വിളിക്കാറ്. അമ്മ റെഡിയല്ല അല്ലെ ഇന്ന്?
3: ട്രൈ ചെയ്യുന്നുണ്ട്, ചിലപ്പോ വിളിക്കുമായിരിക്കും.
2: ഓക്കെ, ശരി. എന്നാലെ ഉത്തരം പറഞ്ഞോളൂ.
1: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
3: സ്വയം
1: അല്ല,
3: സ്വയം സെന്റർ അല്ല,
1: മാനേജ്മെന്റ് സെന്ററുകളുടെ പേര്, വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേര് എന്നായിരുന്നു ചോദ്യം.
3: ഓക്കെ
1: ഓക്കെ, വീണ്ടും വിളിക്കുക, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു,
2: താങ്ക് യു. അപ്പോ സനീഷ് മാഷ അമ്മയാണ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അങ്ങനെ പറയൂലേ സനീഷ് മാഷ, സനീഷ് മാഷിന്റെ അമ്മയാണ് വിളിക്കുന്നത് എന്ന്.
1: അപ്പോ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ നേരിടുന്നവർക്ക് കൌൺസിലിംഗും പിന്തുണയും നൽകുന്നതിനായി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അതായത് NRHM സംസ്ഥാന ആരോഗ്യവകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
2: സ്വാഗതം.
4: സ്വാഗതം. ഓക്കെ,
2: ആരാണ്?
4: ആൽബർട്ട് ആണ്.
2: ആൽബർട്ട് ആണ്. ആൽബർട്ട് വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അല്ല, ആൽബർട്ട് കഴിഞ്ഞ സീസണിലെ ആദ്യഘട്ട വിജയമായിരുന്നില്ലേ?
4: അന്ന്
2: സ്റ്റുഡിയോ ഓഫീസിന് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ?
4: പറ്റിയില്ല.
2: ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
4: സജി വൺ സ്റ്റോപ്പ് സെന്റർ.
1: അല്ല, ഉത്തരം തെറ്റിപ്പോയി.
4: തെറ്റിപ്പോയോ?
1: ഉത്തരം തെറ്റിപ്പോയി.
4: ഓക്കെ,
1: വീണ്ടും വിളിക്ക.
2: ആൽബർട്ട് പലതവണ ആദ്യഘട്ട വിജയിയായ ആളാണ്. ആൽബർട്ടിന് ഒരു ടീമുണ്ടല്ലേ ക്വിസിലേക്ക്
4: വിളിക്കുന്നത്?
2: അപ്പൊ കഴിഞ്ഞ സ്റ്റുഡിയോ ക്വിസ് ആയ ദിവസം PSC പരീക്ഷയായി, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അല്ലേ? പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കും.
1: അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഉത്തരം പറയാം. പിന്നെ
2: എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യാൻ പറ്റാത്ത
1: വലിയ ചോദ്യം അല്ലേ, അത്ര പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. ഉത്തരം ഭൂമിക എന്നാണ്. ഭൂമിക, ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പം അടുത്ത മത്സരാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവേശന ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ലോകകപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ബഹുമതി നേടിയത് ആരാണ്?
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി ടെലിക്യൂസ് 169-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
6: ഹലോ.
2: ഹലോ, ഇതാരാണ്?
6: എന്റെ പേര് ജാനു ആണ്.
2: ജാനു, എവിടെയാണ് സ്ഥലം?
6: ഞാൻ കാസർഗോഡ് ജില്ലയിലെ അജാനൂർ പഞ്ചായത്ത്.
1: അജാനൂർ പഞ്ചായത്തിൽ എവിടെയാണ്?
6: കിഴക്കൻകര.
1: കിഴക്കുകര അല്ലേ, അത് മാവുങ്കാലിന്റെ തൊട്ട വസ്ചാ വളവിൽ വരുന്ന ആ സ്ഥലം കിഴക്കുകര.
6: അതെ അതെ, 15-ാം വാർഡാണ്.
2: പൂർണ്ണമായി
1: പൂർണ്ണമായി മേൽവിലാസല്ലേ എല്ലാം. ചേച്ചി എന്ത് ചെയ്യുന്നു?
6: ഞാൻ ദിനേശ് പിടിത്തോലായിരുന്നു.
1: ആയിരുന്നു, ഇപ്പൊ പോകുന്നില്ല അല്ലേ?
2: റിട്ടയർഡായി.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ മത്സരത്തിനെല്ലാം പങ്കെടുക്കാറുണ്ടോ? ക്വിസ് മത്സരത്തിനൊക്കെ
6: പങ്കെടുത്തിരുന്നോ?

0: മുമ്പ് പങ്കെടുത്തിരുന്നു, ഇപ്പൊ ഒന്ന് രണ്ടു വർഷമായി പങ്കെടുക്കാത്തത്.
1: ഓ അതെയാ? ഓ ശരി ശരി.
2: അപ്പൊ എവിടെയാണ്? കിഴക്കുംകരയാണല്ലേ?
0: കിഴക്കുംകര, അജാനൂർ പഞ്ചായത്തിലെ കിഴക്കുംകര.
2: അപ്പൊ ഞാൻ ഈ അജാനൂര്, കിഴക്കുംകര ഈ രണ്ട് സ്ഥലപ്പേരുകൾ കിട്ടിക്കഴിഞ്ഞു.
1: അപ്പം
0: അടുത്തടുത്തുണ്ടായി.
2: അല്ല, വാർഡ് വേറെ, ഞാനിപ്പോ ഈ സ്ഥലനാമ ചരിത്രമാണ് ചോദിക്കാൻ പോകുന്നത്, അതിനു വേണ്ടിട്ടാണ്. അപ്പൊ ഈ കിഴക്കുംകരയെ എങ്ങനെയാണ് വന്നത്? ഏതോ ഒരു കിഴക്ക് ഭാഗമാണ് അല്ലേ?
0: പക്ഷെ ഞാൻ മുൻപ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലായിരുന്നു.
2: ഓ,
0: അപ്പൊ എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ കുറച്ച് സ്ഥലമുണ്ട്, എന്നോട് വീട് വെച്ചിട്ട് വന്നിട്ട് ഒരു 8 വർഷത്തോളം ആയിരിക്കും.
2: അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ചരിത്രം ഒന്നും അറിയില്ല എന്നാണ് ചുരുക്കം.
0: അതെ അതെ,
2: അതല്ലേ പറയാൻ പോകുന്നത്.
1: അതെ അതെ
0: അതെ.
2: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് അജാനൂർ എന്ന പേരിന്റെ പുറകിൽ ഉണ്ടാവില്ലേ ഒരു ചരിത്രം?
0: അത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ.
2: അപ്പോ ഓക്കെ, ഞാനത് മാച്ച് കളഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഉത്തരത്തിലേക്ക് പോകാം.
1: ഉത്തരം പറഞ്ഞു.
0: മെസ്സി
1: ആണോന്നില്ല ഉത്തരം.
0: മെസ്സി.
1: മെസ്സി ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം.
2: സംശയിച്ചല്ലേ ചേച്ചി?
1: അല്ല, ഈ ചോദ്യത്തിന് എന്ത് സംശയമല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമല്ലേ. അതെ അതെ. അപ്പം പ്രവേശനത്തിന് ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ച് സിമ്പിളായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ദിനേശ് പീടിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് 2 വർഷത്തിന് ശേഷം വിളിക്കുന്ന ഒരു സാഹചര്യത്തില് സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കുന്നു, ചോദിക്കട്ടെ. ദിനേശ് പീടിയിലെല്ലാം കമ്പനിയിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം പോവാൻ നിങ്ങൾ പത്രം വായിക്കുകയൊക്കെ റേഡിയോ ഒക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കേട്ടിട്ടായിരിക്കും അവർ ആ ഒരു സമയം പോകുന്നത് തന്നെ, ശരിയല്ലേ?
0: ആഹാ,
1: നിങ്ങൾ തന്നെയാണ് പത്രം വായിച്ചു കൊടുക്കുന്നതായിരിക്കും.
2: പിന്നെ ഈ ക്വിസ് പരിപാടികൾ പങ്കെടുക്കുന്നു എന്നതിന് ഒരു അതിശയോക്തി ഇല്ലല്ലോ അല്ലേ?
1: ഇന്നലെ നല്ല മഴയല്ലേ? ഇന്ന് കുറച്ച് കുറവാണല്ലേ, ഇന്നലെ അത്രയില്ലല്ലോ. ഇന്നലെ നല്ല മഴയാണ്, ഇന്ന് കുറച്ച് കുറവുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം.
2: ചോദ്യത്തിലേക്കാണോ പോകുന്നത്?
1: ചോദ്യത്തിലേക്കാണ് പോകുന്നത്
2: എനിക്ക് തോന്നി.
1: ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചൂട്ടിൽ, ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം, ഒരുമിച്ച് പങ്കിട്ട കാലം, ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും,
0: കേട്ടിട്ടുണ്ട്.
1: യേശുദാസ് പാടിയ ഈ പാട്ട് ഏത് സിനിമയിലേതാണ്? അതാണ് ചോദ്യം.
2: അത്രയ്ക്ക് ഈസിയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്.
1: സന്തോഷത്തോട് ഇത്രയും പറഞ്ഞോട്ട് വിചാരിച്ചല്ലേ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്.
0: ഓർമ്മയില്ലാത്തതുകൊണ്ട്.
1: ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം എന്നൊക്കെ വിചാരിച്ച പെട്ടത് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഓർമ്മയില്ല അല്ലേ? അപ്പൊ ഓക്കെ, വീണ്ടും വിളിക്കുക.
2: പലപ്പോഴും അങ്ങനെയാണ് ചേച്ചി, നമുക്ക് അത്രയ്ക്ക് നന്നായി അറിയാവുന്നതായിരിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ?
1: അത് ശരിയാണ്, നമ്മളിങ്ങനെ ഒരു പേടിയും ഒരു കിട്ടൂലേ എന്നൊരു അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ചോദിക്കുമ്പോ പെട്ടെന്ന് കിട്ടുകയും ചെയ്യില്ല, കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോ കിട്ടുകയും ചെയ്യും. സത്യം, അത് ശരിയാ,
2: കുഴപ്പമില്ല. ഏതായാലും ചോദ്യത്തിന്റെ ഉത്തരം വിജയകരമായി പറഞ്ഞു
1: പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കാം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ, ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേന്മാമ്പഴം, ഒരുമിച്ച് പങ്കിട്ട കാലം, ഒരുമിച്ച് പങ്കിട്ട ബാല്യകാലം. ഈ പാട്ട് യേശുദാസാണ് പാടിയെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഏത് സിനിമയിലേതാണ്? അതാണ് പ്രവേശന ചോദ്യം.
2: ഒരുപക്ഷെ അടുത്ത മത്സരാർത്ഥി പറഞ്ഞില്ലെങ്കിൽ സാറിന് സാധകത്തിനുള്ള അവസരം കിട്ടും. ഏതായാലും നമുക്ക് നോക്കാം, അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ, റാഹിലയാണ്.
2: റാഹിലയാണ്. റാഹില എവിടെയായിരുന്നു?
3: അത്തായക്കുന്ന്.
2: റാഹില ഇപ്പം ചില
1: പരിചയമായി വിളിക്കുന്നത്. ഓക്കെ,
2: ഉത്തരം പറഞ്ഞോളൂ.
3: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി.
1: ശരിയായ ഉത്തരമാണ്, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്നുള്ള ശരിയായ ഉത്തരമാണ്. രവീന്ദ്രമാഷ് സംഗീതം നിർവഹിക്കുകയും ഷിബു ചക്രവർത്തി ലിറിക്സും. എന്ന് വെച്ചാ ഈ സിനിമയിലെ, അതായത് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമയിലെ

0: പാട്ടാണ് ഞാനിപ്പോ ഇവിടെ പാടിയത്. ശരിയായ ഉത്തരമാണ്.
1: സാധകത്തിനുള്ള അവസരം കഴിഞ്ഞു. സാധകത്തിനുള്ള അവസരം കഴിഞ്ഞു.
0: അപ്പൊ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചു. ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. ചോദിക്കുന്നു, ചോദ്യം ഇതാണ്: കേരളത്തിന്റെ

0: ഉൾപ്പെടുത്തിയാക്കി തീരദേശങ്ങളിൽ പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്?
1: വയനാട്.
0: സംസ്ഥാനം ഏതാണ്? വയനാട് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയില്ലേ?
1: ജില്ലയാണ്.
0: പറഞ്ഞ സ്ഥിതിക്ക് തെറ്റിപ്പോയി. ഓക്കെ, വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പൊ പ്രവേശന യോജന ഉത്തരം കിട്ടിയല്ലോ, സന്തോഷായില്ലേ? ഓക്കെ, വീണ്ടും വിളിക്കാം. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: സ്വാഗതം.
4: ഹലോ.
3: ഹലോ, നമസ്കാരം. ആരാണ്?
4: സുജാത മുണ്ടവട്ട.
3: സുജാത സനീഷ് മാഷിന്റെ അമ്മയാണ്.
0: നമ്മൾ പ്രതീക്ഷിക്കുക,
3: ഞങ്ങളിങ്ങനെ സനീഷ് മാഷ് അല്ലേ വിളിച്ചുള്ളൂ, എന്റെ അമ്മ വിളിക്കാത്തെന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു.
0: പ്രതീക്ഷിക്കുന്ന കോളായത്.
3: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
4: കർണാടക.
0: ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി.
3: 100% വിശ്വാസത്തോടു കൂടിയാണ് പറഞ്ഞത് അല്ലേ?
0: അടുത്തിടെയാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത്. അല്ല, നടപ്പിലാക്കി പറഞ്ഞാല് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് കൂടി ഓർക്കുക. എപ്പോഴും ലേറ്റസ്റ്റ് ചോദ്യമാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. ഉത്തരം തെറ്റിപ്പോയി.
3: വീണ്ടും വിളിക്കാം.
0: ഓക്കെ, അപ്പോ ഈ ചോദ്യം പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്?
3: ആകാശവാണി ടെലിക്യൂസ് 169-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
0: ആരാണ് വിളിക്കുന്നത്?
4: നവ്യ.
0: ഓ,
3: നവ്യ.
0: നവ്യ എവിടെ നിന്ന് വിളിക്കുന്നു?
4: കണ്ണൂർ.
3: കണ്ണൂർ എവിടെയാണ് സ്ഥലം?
0: കണ്ണൂർ ചക്കരക്കല്ല് അല്ലേ. നവ്യ ഇതിനു മുമ്പേ
4: വിളിച്ചിട്ടുണ്ടോ?
0: ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എന്തായിരുന്നു അവസ്ഥ? അതായത് ഒരു പ്രാവശ്യം വിളിച്ച സമയത്ത് ഉത്തരം കിട്ടിയിരുന്നോ എന്നാണ് ചോദിച്ചത്. കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ ചെയ്യുന്നു പറഞ്ഞത്?
3: ഹൗസ് വൈഫാണ്.
0: കേൾക്കാറുണ്ടാവും അല്ലേ പരിപാടിയെല്ലാം?
3: എത്ര പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്?
4: ഒരു തവണ
3: പങ്കെടുത്തുള്ളൂ. അപ്പൊ പത്രമൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? അത്യാവശ്യം വായിക്കാറുണ്ട്. എന്നാൽ അത്യാവശ്യം വായിക്കുന്നവർക്കൊക്കെ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
0: ആനുകാലികമായ
3: പിന്നെ റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഉത്തരം പറയാൻ പറ്റും. റേഡിയോ വാർത്തകൾ മറ്റു പരിപാടികളൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് ഈസിയായ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, ഉത്തരം
0: പറഞ്ഞോളൂ. അല്ല, തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി. വീണ്ടും വിളിക്കാം.
3: അപ്പൊ അടുത്ത മത്സരാർത്ഥിക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും നിന്റെ ഉത്തരം പറയാൻ. കർണാടകം പറഞ്ഞു, തമിഴ്നാട് പറഞ്ഞു.
0: ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ഉത്തരം സിമ്പിളായി പോകൂ എന്നുള്ളതാണ് ഇപ്പോ സംശയം.
3: അപ്പൊ ഓക്കെ നവ്യ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ശരി.
0: ഈ ചോദ്യം ഒരു തവണ കൂടി ചോദിക്കാതിരിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തീരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഹലോ.
5: ഹലോ.
0: ആ, പറഞ്ഞോളൂ, എന്താ പേര്?
5: എന്റെ പേര് രവി, പാപ്പൻശ്ശേരി എന്നാണ്.
0: ആ, ഓ രവിട്ടൻ, ഇതിനു മുമ്പേ
5: വിളിച്ചിട്ടുണ്ടോ?
0: അത് ശരി, ഞാൻ അറിയില്ല കേട്ടാ, ഞാൻ അതുകൊണ്ടാണ്.
3: രവിയേട്ടൻ ചിരിച്ചാൽ അറിയാം ഞങ്ങൾക്ക് ഇത് ആരാ വിളിക്കുന്നത്. പേര് പറയണ്ട.
5: ഒന്നോ രണ്ടോ കടന്നവര് എത്തുന്നില്ല, അപ്പുറം കടക്കുന്നില്ല.
3: അതൊരു സന്താണ്.
0: മൂന്നെണ്ണം കെട്ടിക്കഴിഞ്ഞ് വിജയിച്ചാൽ മാത്രമേ നമ്മൾ ഇവിടുത്തേക്ക് വരാൻ കഴിയും. രണ്ട് കടമ്പേ കടക്കുന്നില്ല, അതാണ് പ്രശ്നം.
3: രണ്ട് കഴിഞ്ഞ് മൂന്നാമതിലാണ് എപ്പോഴും നമ്മള് തട്ടിപ്പോന്നത് അല്ലേ?
5: അതെ അതെ അതെ.
3: അതിനെന്തെങ്കിലും നമുക്ക് ഇത് നമ്മള് പറയല്ലേ, എന്തേ പൂജ എങ്ങാണ്ട് ചെയ്യണം എന്നൊക്കെ പറയും.
0: എന്തോ
3: ഒരു പ്രശ്നമുണ്ട് അവിടെ.
0: അപ്പോ
3: അപ്പൊ ഇന്ന് ഏതായാലും നമുക്ക് 3-ാമത്തെ കടമ്പയും കടക്കാൻ പറ്റുമെന്നങ്ങ് വിശ്വസിക്കാം ആദ്യം തന്നെ.
0: ഓക്കെ, അപ്പൊ വേട്ട ഉത്തരം പറഞ്ഞോളൂ.
5: ഒഡീഷ.
0: ശരിയാണ്, ഒഡീഷ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ രവിയാട്ടിന്റെ പ്രവേശന ജീവിതത്തിൽ

0: ലഭിച്ചു.
1: അപ്പൊ
0: ആസിദിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ സിമ്പിള്, നാളെ മുതൽ ഇപ്പം നമുക്ക് സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പം വരും ഫീൽഡിലേക്ക്, ടീച്ചേഴ്സ് മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ. ചോദ്യം ഇതാണ്, സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
1: അത് ചെയ്തു ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തു, എച്ച്എംഎൽ സീരിയൽ നമ്പർ വെച്ചിട്ട് എനിക്ക് ഇതും കിട്ടി, സീരിയൽ നമ്പറും കിട്ടി, അതിന്റെ നമ്പറും കിട്ടി.
2: പക്ഷെ ഇത് ആരറിഞ്ഞു ഇല്ലേ? ആകാശവാണി ടെലികാസ്റ്റിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പിറക്കൂന്നുള്ളത്.
0: ഇപ്പം മൊബൈലിന് ഇപ്പൊ തട്ടിപ്പിടിച്ചു നോക്കി.
2: ഏതായാലും ചേട്ടൻ ഉത്തരം പറയാൻ പറ്റുന്നില്ല,
0: സമയം കഴിഞ്ഞു.
2: ഏതായാലും ഫണ്ണി ആയത് ഞാൻ ഇതൊക്കെ ചെയ്തു.
0: റഫറൻസ് നമ്പറും കിട്ടി, പക്ഷെ പേരൊന്നുമില്ലാതെ അല്ലെ. പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ല, പ്രതീക്ഷയില്ലല്ലോ അല്ലെ. അതാണ് പറ്റി,
2: ഇനി പ്രതീക്ഷിക്കണം. അതാണ്
1: ഇന്നാണല്ലോ ലാസ്റ്റ് ഡേറ്റ്.
2: ആ അതെ, ഇന്ന് ലാസ്റ്റ്. അതൊക്കെ അറിയാം,
0: എല്ലാം അറിയാം.
1: ഓക്കെ
0: ആയിക്കോട്ടെ. ഓക്കെ ബേട്ടാ, വീണ്ടും വിളിക്കാ. ഓക്കെ, പ്രവേശ ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, സെൻസസിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
2: സ്വാഗതം.
0: ഹലോ,
2: വള്ളിയായി നിന്ന് നവാസാണ് വിളിക്കുന്നത്. നവാസേ, ഏട്ടന്റെ മോള് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ? അവിടെ ഉണ്ടോ?
0: ഒന്നിച്ചല്ലേ,
2: എന്നാ പിന്നെന്താ പ്രശ്നം?
0: സെറ്റ്.
2: ഉത്തരം ചോദിക്കുന്നതിന്റെ മുമ്പേ തന്നെ ഉത്തരം പറയും. ചോദ്യം ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ.
0: ശരി, സെൽഫ് എന്യൂമറേഷൻ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ആ രണ്ട് ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പുതിയതായി തെരഞ്ഞെടുത്തത് ആരെയാണ്? നമ്മുടെ കേരളത്തിലെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തത് ആരെയാണ്? പുതിയതായി ന്യൂ അപ്പോയിന്റ്മെന്റ്.
2: സമയം
0: ഒരിക്കലും പറഞ്ഞേ. യെസ്, ശരിയായ ഉത്തരമാണ്. എൻ ശേഷാദ്രിനാഥൻ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ ഉത്തരം ലഭിച്ചു നിങ്ങൾക്ക്. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവും കൂടി ലഭിച്ചു. ഇനി ഒരു ചോദ്യം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. അതിനു കൂടി ഉത്തരം ലഭിച്ചാൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിജയിയാകും. ഈസി അല്ലേ ഇത്? ഈസി ചോദ്യം അല്ലേ?
2: അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് പറയണം,
0: പെട്ടെന്ന് പറയണം. ഓക്കെ, 2026 ജൂണിൽ രാജിവെച്ച ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആര്? യെസ്, പെട്ടെന്ന്. 2026 ജൂണിൽ രാജിവെച്ച ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആര്? ഒന്നുകൂടി. യെസ്, ശരിയായ ഉത്തരം. നമുക്ക് ആദ്യ വിജയം ലഭിച്ചിരിക്കുന്നു, സന്തോഷം. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് മത്സരിച്ചതെങ്കിലും ആ മത്സരത്തിന് അതിന്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ട്. ശരിയായ ഉത്തരം, നിങ്ങൾ ആദ്യത്തെ ഇന്നത്തെ വിജയായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്.
2: ഓക്കെ നവാസ്, ഞങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് ഇന്നൊരു വിജയെ കിട്ടിയിട്ടില്ല, ആദ്യത്തെ വിജയിയാണ്.
0: ആദ്യത്തെ നമ്മുടെ വിജയിയാണ്.
2: ഞങ്ങൾ ആരെയാണ്, ആരുടെ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്? മത്സരിച്ച നവാസ് അല്ലേ?
0: ശരിയായ ഉത്തരമാണ്.
2: ഏട്ടന്റെ മോൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ നവാസ്, ആകാശവാണി ടെലികാസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ. ശരി,
0: ഓക്കെ. അപ്പോ നമുക്കിനി പുതിയ ഒരു ചോദ്യവുമായി വരണം. തീർച്ചയായിട്ടും നമുക്കൊരു പ്രവേശന ചോദ്യം, പുതിയൊരു പ്രവേശന ചോദ്യം നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്, സിമ്പിളാണ് ഉത്തരം, എല്ലാവരും പറയും. ലോകകപ്പ് നോക്കൌട്ട് റൌണ്ടിലെത്തുന്ന ഏറ്റവും ചെറിയ

0: രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ഇപ്പൊ ഈ 2026 ലോകകപ്പ് ഫുട്ബോളിൽ?
1: ആകാശവാണി ടെലിക്വിസ് എപ്പിസോഡ് നമ്പർ 169 ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ്?
2: പേര് ഋഷികേശ്.
1: ഋഷികേശ് എവിടെയായിരുന്നു ഋഷികേശിന്റെ സ്ഥലം?
2: അഞ്ചരക്കണ്ടി.
0: അഞ്ചരക്കണ്ടി. ഋഷികേശ് എന്ത് ചെയ്യുന്നു?
2: ഞാൻ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നത്.
1: മർച്ചന്റ് നേവിയിലാണ്?
0: മർച്ചന്റ് നേവിയിലാണല്ലേ. നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ
1: നാട്ടിൽ വന്നിട്ടുണ്ടോ?
2: നാട്ടിൽ വന്നിട്ടുണ്ട്.
1: ആ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ലല്ലോ.
0: സാഹചര്യമല്ലോ അല്ലേ. നിങ്ങൾ പൊതുവെ 6 മാസം 6 മാസം അങ്ങനെയാണോ നിങ്ങളൊരു?
2: അങ്ങനൊന്നുമില്ല, അത് ഓരോ കോഴ്സ് അനുസരിച്ച്.
0: ഓരോ കോഴ്സ് ഓരോ കമ്പനിയില് അല്ലേ, ഷിപ്പിൽ പോകുന്ന പോലെ ഇരിക്കും അല്ലേ ഇത്?
2: ആ പോകുന്ന പോലെ ഇരിക്കും.
1: അപ്പോ താങ്കളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ്?
2: ഹലോ,
1: എങ്ങനെയാണ് താങ്കളുടെ ജോലിയുടെ സ്വഭാവം ഇപ്പോഴെങ്ങനെയാണ്? ലീവൊക്കെ എങ്ങനെയാണ്?
2: ലീവ് 6 മാസാണെങ്കിൽ 3 മാസത്തെ ലീവ് കിട്ടും.
0: 6 മാസം കടലിലുണ്ടെങ്കിൽ 3 മാസം നാട്ടിൽ നിൽക്കാം.
1: കടലിലും കരയിലുമായിട്ടല്ലേ?
2: കടലിലും കരയിലായിട്ട്.
1: കടലാണോ കരയാണോ ഇഷ്ടം?
2: കടലാണ്
0: ഇഷ്ടം. മറ്റു ചോറുകളൊന്നും ഇല്ലല്ലോ അല്ലെ, അവരുള്ള ആ സാമ്രാജ്യത്തിനുള്ള തന്നെ ആയല്ലോ അല്ലെ.
1: നമ്മളിങ്ങനെ പറയാൻ തുടങ്ങിയ കടൽ ജീവികളൊക്കെ എന്ത് ചെയ്യും?
0: അപ്പൊ അതുകൊണ്ട് ഈ മർച്ചൻ നേവി ആയിട്ട് ഒരുവിധം രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ?
2: കുറച്ച്
0: രാജ്യങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ അവര് ആ തുറമുഖ സ്ഥലത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവും. അങ്ങ് ഉള്ളിലോട്ടൊന്നും കയറി പോയിട്ടില്ലെങ്കിലും അല്ലേ. ഉത്തരം പറഞ്ഞോളൂ. യെസ്, കേപ് വെർദെ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
1: അതാണ് ഋഷികേശന് ഈ ഉത്തരം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അസ്ഥാനത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത്.
0: മാത്രമല്ല ഈ പിന്നെ ഋഷികേശോട് നമ്മ ഈ മറ്റേ ഈ ഷിപ്പിലെ അവസ്ഥ എങ്ങനെയാണെന്നാലും ചോദിക്കുമ്പോ ഉത്തരം മറന്നോന്ന് വിചാരിച്ചിട്ടാണ് അടുത്തതിലേക്ക് പോവാണ്ട് ഇങ്ങനെ.
1: അതുകൊണ്ടാണ് ഋഷികേശ് പറഞ്ഞ എങ്ങനെയാണ് അതൊക്കെ പറയാ, ഒന്ന് ഇവര് ചോദ്യം നിർത്തട്ടെ.
0: വായിരുന്ന ഈ പേര് കുറച്ച് കടുപ്പമാണ്. കേപ് വെർദെ അല്ലേ? പോയി ആ ഏരിയയിലൊക്കെ പോയിരുന്നോ? ഈ കേപ് വെർദെയിലോ എവിടെയാ സ്ഥിതി എന്നറിയോ? ഇല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 10 ദ്വീപുകൾ ചേർന്ന ഒരു കുഞ്ഞൻ രാജ്യമാണിത്.
2: ദ്വീപാണെന്നൊക്കെ
0: 10 ദ്വീപുകളോളം വലിയ ചെറിയ ചെറിയ 10 ദ്വീപുകളോളം വരുന്ന ഒരു കുഞ്ഞൻ രാജ്യമാണ്. ആകെ 5.5 ലക്ഷം ജനസംഖ്യ. ചിന്തിച്ചു നോക്കിയ നിങ്ങള്. അതായത് നമ്മളെ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗം ഏകദേശം സെനഗലിന്റെ തീരത്ത് ഏകദേശം 600 കിലോമീറ്ററോളം അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വരുന്ന 10 ദ്വീപുകൾ കൂടുന്ന ഒരു കൂട്ടാണ് ഇത് എന്ന് ഓർക്കുക. 100 വർഷങ്ങളോളം പോർച്ചുഗലിന്റെ കോളനിയായിരുന്നു ഇത്. 1975 പോർച്ചുഗലിന് സ്വാതന്ത്ര്യം നേടിയത്. 1982 ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത്. 1986 ഫിഫയിൽ അംഗത്വം നേടിയത്. നിങ്ങൾ ചിന്തിച്ചൊക്കെ ആ രാജ്യമാണ് ഇപ്പൊ നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തിയത് അല്ലേ? ഭയങ്കര അത്ഭുതമല്ലേ?
1: നമിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂല്ലേ. തീർച്ചയായിട്ടും അതൊരു മാതൃകയാണ്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ ഋഷികേശ് ഞാൻ ചോദിക്കട്ടെ, ജോയിൻ ചെയ്തിട്ട് എത്ര വർഷമായി?
2: 5 വർഷമായി.
1: അപ്പൊ ഈ 5 വർഷത്തിനിടയിൽ ഈ കടൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
2: എല്ലാ ഓർമ്മകളിൽ തന്നെ ഉണ്ടാവും.
0: മറക്കാൻ പറ്റാതെ ഒന്നൊന്നും മറന്നുപോയി, എല്ലാ ഓർമ്മയുണ്ട്. അതാണ്
1: അപ്പോ നമ്മൾ ചോദിച്ചിട്ട് കാര്യമല്ലേ, ഏത് മാതിരി ചോദ്യം ചോദിച്ചിട്ടും
0: അടുക്കുന്നില്ല. അപ്പൊ ഋഷികേശേ, പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങളുണ്ട്, ചോദിക്കട്ടെ?
2: ചോദിച്ചോളൂ.
0: യെസ്, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ്?
2: ഹലോ,
0: കേട്ടിട്ടില്ല. കേരളത്തിന്റെ പുതിയ, അതായത് 51-ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ആരാണ്? അതെ, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്?
1: ഉത്തരം പെട്ടെന്ന് വേണം.
2: പെട്ടെന്ന് വിശ്വനാഥ് സിൻഹ.
0: യെസ്, ശരിയായ ഉത്തരമാണ്. വിശ്വനാഥ് സിൻഹ എന്നുള്ള ശരിയായ ഉത്തരമാണ്. 1992 ബാച്ചിൽ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അല്ലേ. അതായത് നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഇന്ന് ജൂൺ 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ നിയമിക്കുക എന്ന് കൂടി ഇതിന്റെ കൂടെ കൂടുതൽ അറിയിക്കാം. ശരിയായ ഉത്തരം.
1: ഏതായാലും ഇതൊരു കടൽ പുലിയാണ് കേട്ടോ.
0: കടൽ പുലി തന്നെ. അപ്പോ തീർച്ചയായിട്ടും ഫൈനൽ ക്വസ്റ്റ്യൻ.
1: നിബന്ധനകളൊക്കെ അറിയൂല്ലേ?
2: അറിയാം.
1: ഓക്കെ, കഴിഞ്ഞ എപ്പോഴും വിളിച്ചിട്ടുണ്ടല്ലേ ഋഷികേശ്?
2: ഇല്ലില്ല, വിളിച്ചിട്ടില്ല.
1: എന്നാ മറ്റേ ഏതോ ഋഷികേശാണ് ഈ ഋഷികേശല്ല. ഓക്കെ
0: ഓക്കെ.

0: ഫൈനൽ ക്വസ്റ്റ്യൻ,
1: ആരും അവിടെ പറഞ്ഞു തരാനുണ്ടല്ലേ?
0: ആളുണ്ട്,
1: ആളുണ്ട്,
0: അവിടുന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ,
1: ഏതായാലും അടുത്ത ഉത്തരം പെട്ടെന്ന് പറയണം,
0: ചെറിയ സമയം. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ, അതായത് വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായതല്ല അറിയാലോ? ഹലോ,
2: ഹലോ,
0: വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടായത് അറിയാലോ? ഭൂകമ്പം വിതച്ച വെനിസ്വേലയ്ക്ക് ഇന്ത്യ നൽകിയ ദുരിതാശ്വാസ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓക്കെ, അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ പിന്നെ
1: പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു,
0: ആദ്യം തന്നെ നമ്മൾ ഈ അധികം മറത്തല്ലേ, വേറെ തല്ലോ പറയാനില്ല അല്ലേ? ആയിക്കോട്ടെ, എന്നാലും ആ ഋഷികേശിന്റെ ആ ഒരു അല്ലേ വളരെ പോസിറ്റീവായിട്ടും
1: എനർജറ്റിക്
0: ആണ് കേട്ടാ. ചെറിയ സമയം കൊണ്ട് അതിന്റെ ഒരു രീതിയെ മൊത്തം മാറി നമുക്ക്.
1: ആദ്യത്തെ രണ്ടുത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞു, രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ പറയാൻ കഴിഞ്ഞു. ഞങ്ങൾ ഋഷികേശിൽ നിന്ന് ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
2: അടുത്ത പ്രാവശ്യം ശരിയാക്കാം.
0: ഓക്കെ,
1: എപ്പോഴാണ് ഇനി ലീവ് കഴിഞ്ഞിട്ട് പോകേണ്ടത്?
2: അടുത്ത മാസം
1: പോകും.
0: അപ്പൊ അടുത്ത ചൊവ്വാഴ്ച വിളിക്കാം അല്ലേ?
2: ഓക്കെ,
0: ഓക്കെ ഋഷികേശ്,
2: ഓക്കെ,
0: താങ്ക് യു. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ഭൂകമ്പം വിതച്ച വെനിസ്വേലയ്ക്ക് ഇന്ത്യ നൽകിയ ദുരിതാശ്വാസ ദൗത്യത്തിന്റെ പേരെന്താണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: സ്വാഗതം.
2: നമസ്കാരം മേഡം, പവിത്രൻ മുണ്ടപ്പെട്ട.
1: പവിത്രൻ ചേട്ടൻ വന്നിട്ടുണ്ട്,
0: രണ്ടു മൂന്നാൾ വിളിച്ച.
2: ഓപ്പറേഷൻ അമിതാദ്.
1: ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
0: അല്ലപ്പ, ഒന്ന് ചോദിക്കട്ടെ,
2: കഥയിലും പറഞ്ഞ മറന്നുപോയി.
1: ഇത് തന്നെയായിരുന്നു തൊട്ടു മുമ്പ് വിളിച്ച മത്സരാർത്ഥി, കേട്ടില്ലേ? അദ്ദേഹത്തോട് ഞങ്ങളിങ്ങനെ പലതും ചോദിക്കുന്നുണ്ടായിരുന്നു. മർച്ചന്നേവി, പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഈ ഉത്തരങ്ങൾ ഇങ്ങനെ മുട്ടാണ്.
0: കറക്റ്റ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോ മറന്നു പറഞ്ഞോണ്ട് വേഗം പറഞ്ഞു, പറഞ്ഞ ശേഷം എന്ന് പറയാലോ അല്ലേ?
1: അല്ല, പവിത്രൻ ചേട്ടന്റെ അടുത്ത് ഞങ്ങള് കഥകളുമായിട്ട് സമീപിക്കില്ല, കാരണം പവിത്രൻ ചേട്ടന് ചിരപരിചിതമായ
0: മത്സരാർത്ഥിയാണ്. നമ്മൾ അധികം ചോദിക്കില്ല, ആദ്യമായിട്ട് വിളിക്കുന്നവരും പുതിയ ആരോടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കും.
2: ഇന്നലെ മിന്നാനത്തെ പേപ്പർ ഉണ്ടായിരുന്നു
0: അല്ലേ?
2: പേപ്പറിലുണ്ടായിരുന്നു.
0: ഓ, അപ്പം അപ്പോ ശരിയായ ഉത്തരമാണ് ഓപ്പറേഷൻ അമിസ്റ്റേഡ് എന്നുള്ളത്, ശരിയായ ഉത്തരമാണ്. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിലൊന്നാമത് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്? ഇതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം.
1: സമയം.
0: ഹലോ,
1: സമയം കഴിഞ്ഞോ?
2: ഹലോ,
0: ആ ഉത്തരവില്ല.
2: ഈ പാഠശാല,
0: ഒന്നുകൂടി,
2: ഈ പാഠശാല, പാഠശാല,
0: കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിയില്ല.
2: ഈ പാഠശാല
0: അല്ല,
2: ദിക്ഷ
0: അല്ല, ഇങ്ങനെ പരക്കെ പറഞ്ഞുടാ.
2: അല്ലല്ല, ഈ പാഠശാല അല്ലേ?
0: അല്ല, അത് കൃത്യമായ ഉത്തരത്തിലേക്ക് തന്നെ പറയണം. നമുക്കൊരു ഒരു എൻട്രി അങ്ങനെ ആയിക്കൂടാ, ഉത്തരം കൃത്യമായിരിക്കണം. അത്
1: സ്പെസിഫിക്
0: ഉത്തരം തന്നെ വേണം.
2: അല്ല, ഈ അത് എനിക്ക് നിങ്ങൾ ചോദിച്ചത് കറക്റ്റ് ആണെങ്കിൽ ഡിജിറ്റൽ ഈ പബ്ലിക്കേഷന്റെ ഫ്ലിപ്പ് ബുക്ക് ആണത്.
0: അതെ
2: അതെ, അതാണ്
0: അതിനൊരു പേരുണ്ട്.
2: അതെ, ഈ പബ്ലിക്കേഷന്റെ ഈ ഫ്ലിപ്പ് ബുക്ക്,
0: ഈ പബ്ലിക്കേഷൻ ശരിയായി മനസ്സിലായി, പക്ഷെ അതിനൊരു പേരുണ്ട് കൃത്യമായിട്ട്.
2: അതെ, എന്നാ പിന്നെ തെറ്റി സാരല്ല.
0: ഡിജിറ്റൽ ആപ്പിന് കൃത്യമായ ഒരു പേരുണ്ട്. അപ്പൊ നമുക്ക് ആ സ്പെസിഫിക് പേര് തന്നെ വരണ്ടേ? എന്നല്ലേ നമുക്കത്
1: ഓക്കെ ചേട്ടാ, തുടർന്ന് കേൾക്കുക ഉത്തരം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വീണ്ടും വിളിക്കുക. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കാം. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരെന്താണ്?
1: സ്വാഗതം.
3: സ്വാഗതം, അല്ല സോറി,
0: സ്വാഗതം, ആയിക്കോട്ടെ, സ്വാഗതം, ആയിക്കോട്ടെ. ആ ഒരു നിഷ്കളങ്കതയാണ് ആ പറയുന്ന പെട്ടെന്ന് പറഞ്ഞു
3: പേടി,
1: അതൊരു തെറ്റല്ല ചേട്ടാ. പേര് പറയോ, ആരാണ്?
3: നെയിം ഷെരീഫ്.
1: നെയിം ഷെരീഫ് ആണ്. ഉത്തരം പറഞ്ഞോളൂ.
3: ഈ ജാദുയി പിതാര.
0: യെസ്, കണ്ട, അതാണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായ ഉത്തരം.

0: നമ്മളെ തൊട്ട് വിളിച്ച മത്സരാർത്ഥിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു.
1: അദ്ദേഹത്തിന് ആ സംശയമില്ല, അതാണ് ഞാൻ സ്പെസിഫിക് ആയ ഉത്തരം തന്നെ പറയാൻ.
0: അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന്
1: പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അതൊരു കറക്റ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ,
0: കഴിഞ്ഞ സീസണിലെ ആദ്യഘട്ട വിജയാണ്, അതിനു മുമ്പത്തെ സീസണിലെ ആദ്യഘട്ട വിജയമാണ്.
1: ശരി,
0: തടക്കവും പഴക്കവും സിദ്ധിച്ച ആളാണ്.
1: അതെ അല്ലെ? അപ്പൊ ഇന്ന് ഇന്നും വിജയത്തിനൊരു സാധ്യതയുണ്ട്
0: അല്ലേ നയിം ഷെരീഫ്?
1: നോക്കാം. അപ്പം ചോദ്യം ചോദിക്കുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി ചോദിക്കണോ? ചോദിക്കാം. എബോള വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
2: ഓൺലൈൻ പോർട്ടൽ?
1: അതെ അതെ,
2: ഓൺലൈൻ പോർട്ടല് വായിച്ചിട്ടുണ്ടായിരുന്നു.
1: യെസ്, ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾ ആ സമയത്ത് ലാസ്റ്റ് ഇങ്ങനെ അങ്ങനെ പറയില്ലേ, നമ്മള് 90 മിനിറ്റ് ആയിട്ട് ഗോളടിക്കുന്ന ആ ഒരു സാഹചര്യം, അഡീഷണൽ സമയം കൊടുത്ത് ഒരു 2-3 മിനിറ്റ് അഡീഷണൽ സമയം കൊടുത്ത് ആ ലാസ്റ്റ് പോയിന്റ് അടിക്കല്ലേ. ഇപ്പൊ നമ്മളിതാ ബെല്ല് അടിക്കാവടി നിൽക്കുന്ന ഒരു സമയത്ത് ആണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. കറക്റ്റ് ഉത്തരമാണ്, കറക്റ്റ് ഉത്തരമാണ് കേട്ടോ.
2: താങ്ക് യു.
1: ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ, ഇതിൽ ഉത്തരം ലഭിച്ചാൽ ഇന്നത്തെ ആദ്യത്തെ 2 വിജയിയാവും.
2: നോക്കാം.
1: ഓക്കെ ശരി, ചോദ്യം ഇതാണ്. ഹലോ
2: ഹലോ,
1: ഫൈനൽ ചോദ്യം ചോദിക്കട്ടെ?
2: ചോദിച്ചോളൂ,
1: ചോദിക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന്, റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
0: ഉത്തരം പെട്ടെന്ന് വേണേ, പെട്ടെന്ന് പറയണം.
2: റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി,
1: കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് ആരെയാണ്?
2: ലിയോ ടോൾസ്റ്റോയ്.
1: ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്, വെരി ഗുഡ്. നമ്മുടെ ലാസ്റ്റ് നിമിഷം ഒരു വിജയ കൂടി നമുക്ക് കിട്ടി, അങ്ങനെ 2 വിജയമായി ഇന്നത്തെ മത്സരത്തിൽ. കൺഗ്രാറ്റുലേഷൻസ്.
2: താങ്ക് യു.
0: ഇത് നയിം ഷെരീഫിനെ സംബന്ധിച്ച് പുത്തരി അല്ല എന്നതാണ് അല്ലേ മറുപടി? ഇപ്പൊ എത്ര പ്രാവശ്യം ആദ്യഘട്ട വിജയമായി? എത്ര പ്രാവശ്യം ആദ്യഘട്ട വിജയമായി? മൂന്നാമത്തെ തവണയാണ് തോന്നുന്നു അല്ലേ?
2: മൂന്നാമത്തെ തവണയാണെന്നാണ് തോന്നുന്നത്.
1: മൂന്ന് തവണയായി അല്ലേ?
0: ഞങ്ങളടുത്ത് കൃത്യമായ രേഖകളുണ്ട്. അപ്പൊ ഏതായാലും ആകാശവാണി ടെലിക്യൂസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നയിം ഷെരീഫ്.
1: ശരിയായ ഉത്തരമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി, ലെനിൻ വിശേഷിപ്പിച്ചത് ലിയോ ടോൾസ്റ്റോയിയാണ്. ഓർക്കുക, റഷ്യൻ വിപ്ലവം എല്ലാവർക്കും അറിയുന്നതാണ്. 1917 റഷ്യൻ വിപ്ലവം. 1917 റഷ്യൻ വിപ്ലവം രണ്ട് ഘട്ടമായിട്ട് നടന്നിട്ടുണ്ടെന്നറിയാം. ഒന്ന് ഫെബ്രുവരി വിപ്ലവമെന്നും മറ്റൊന്ന് ഒക്ടോബർ വിപ്ലവം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ആ റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട എഴുത്തുകാരന്മാർ ആണ് ഒന്ന് ഈ പറഞ്ഞ ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ദസ്തേവ്സ്കി ഒക്കെ. അതിൽ ഞാൻ ഈ പറഞ്ഞ ലിയോ ടോൾസ്റ്റോയിയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ലെനിൻ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ശരിയായ ഉത്തരം, വ്യക്തവും ക്ലിയറുമാണ്.
2: അഭിനന്ദനങ്ങൾക്ക് വളരെ വളരെ നന്ദി.
1: ഓ
0: താങ്ക് യു, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സമയം കഴിയാൻ
1: പുതിയൊരു മത്സരാർത്ഥി വരാൻ സമയമില്ല,
0: സമയമില്ല, കഴിയാണ്. ഇപ്പോ 29:29. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ അതായത് 169-ാമത്തെ അധ്യായം എന്നിവിടെ സമാപിക്കുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്റർ എത്തിയ ശ്രീ സുജിത് മാണിയാട്ടിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ വിജയികൾക്കും മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, ഒപ്പം അജന്യ മുരളി. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം കെ ദീപ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഡോക്ടർ എ എസ് പ്രശാന്ത് കൃഷ്ണൻ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച സിത്താര പാടിയ ഗാനം, ചിത്രം താമരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ ക്യാൻവാസ് പൂർണ്ണമാകണമെങ്കിൽ പ്രധാന താരങ്ങൾ മാത്രം പോരാ, ആ കഥ നടക്കുന്ന ലോകം ജീവസുറ്റതാകണം. ആ ലോകത്തിന് ജീവൻ നൽകുന്നവരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഒരു കാലത്ത് എക്സ്ട്രാസ് എന്ന് വിളിച്ച് സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് ഒതുക്കിയിരുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയ്ക്ക് റിയലിസം അല്ലെങ്കിൽ വിശ്വസനീയത നൽകുന്നത്. ഒരു സിനിമ പ്രേക്ഷകന് നൽകുന്ന അനുഭവം പൂർണ്ണമാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഡയലോഗുകളോ വലിയ പ്രകടനങ്ങളോ ഇല്ലെങ്കിലും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു സിനിമയുടെ ലോകത്തെ വിശ്വസനീയമാക്കുന്നവർ. വെളിച്ചം വീഴുന്ന നായകന്മാർക്കപ്പുറം സിനിമയുടെ പശ്ചാത്തലത്തെ ജീവസുറ്റതാക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ ഹൃദയമിടിപ്പ് നിലനിർത്തുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഇതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് ജിംനയല്ലേ?
2: അതെ.
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആഴ്ചയിലെ ആദ്യത്തെ മെസ്സേജ് ലഭിച്ചത്. നമുക്ക് ജിംനയിൽ നിന്നാണ്.

0: കൊണ്ടാണ് ഞങ്ങൾ ജിംനയെ വിളിച്ചത്.
1: അപ്പോ എന്താ ചോദ്യം എന്നൊക്കെ ഓർമ്മയില്ലേ ജിംന?
2: പാട്ട്,
1: അതെ, സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ആ പാട്ട് ഏത് സിനിമയിലേതാണ്?
0: ഏതായിരുന്നു സിനിമ?
2: യക്ഷി.
0: സിനിമ കണ്ടിരുന്നോ?
2: മുന്നേ ചെറുതിൽ കണ്ടിരുന്നു.
0: 1968 തോന്നുന്നത് അത് റിലീസായത്.
1: അതിനു മുന്നേ ചോദിക്കട്ടെ, യക്ഷി നോവൽ വായിച്ചിരുന്നോ?
0: മലയാളം
2: നോവല് വായിച്ചിട്ടില്ല.
1: അപ്പൊ യക്ഷി എന്ന് പറയും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പൊ ഈ സിനിമ കണ്ട ഓർമ്മ ഉണ്ടെന്നാണോ പറഞ്ഞത്?
2: മുന്നേ കണ്ടതാണ്. ആ പാട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് ഓർത്ത് വെച്ചതാ.
0: അടൂർ ബാസി, പിന്നെ സത്യൻ, ശാരദ ഇവരൊക്കെ ആയിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് അല്ല. ചോദിച്ചോട്ടെ, ജിംന എന്ത് ചെയ്യുന്നു?
2: ഞാൻ പോലീസിലാണ്.
0: ശരി, എവിടെയാണ്?
2: പിണറായി പോലീസ് സ്റ്റേഷനിൽ, കണ്ണൂർ തന്നെയല്ലേ?
0: അതെ അല്ലേ. കുറെ വർഷമായോ ജോലിയിൽ കയറിയിട്ട്?
2: 10 വർഷമായി.
1: മനസ്സിൽ ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു ജോലിയാണോ ഇത്? അല്ലെങ്കിൽ PSC വിളിച്ചു അങ്ങനെ യാദൃശ്ചികമായി എത്തിച്ചേർന്ന ഒരു ഇടാണോ?
2: ചെറുപ്പകാലത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ആ സമയം പണ്ട് ചെറുതില് കമ്മീഷന്റെ സിനിമ കണ്ടപ്പോ എനിക്ക് സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതില്. അപ്പൊ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
0: പോലീസ്
2: ആവണം. പക്ഷെ ആ സമയത്ത് പിന്നതൊക്കെ മാറി. പക്ഷെ എത്തിയത് ഇവിടെ തന്നെയായി,
0: പോലീസിൽ തന്നെ.
2: പോലീസ് തന്നെ.
0: സംതൃപ്തിയാണോ ഈ ജോലിയില്?
2: ഓ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. നല്ലതാണ്.
0: വീട്ടിലാരൊക്കെയാ ഉള്ള?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ്, കൂത്തുപറമ്പ് തന്നെ.
0: കൂത്തുപറമ്പ് അല്ലേ.
2: പിന്നെ മോൻ 9th പഠിക്കണം.
0: താമസിക്കുന്നത് കൂത്തുപറമ്പ് തന്നെയാണോ?
2: കൂത്തുപറമ്പ് വേങ്ങാട് എന്ന് പറയുന്നത്.
0: വേങ്ങാട്.
1: ജോലിയുടെ ഒരു സ്വഭാവം എന്താണ്?
2: ജോലി ഓഫീസിൽ ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്കോ അങ്ങനെ എന്താ വരുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ പോണം. അതായത് കൃത്യമായൊരു റെഗുലർ ആയിട്ട് നമുക്ക് ഇന്ന ജോലി എന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്ത് എന്താന്ന് ആ സമയം നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അതാണ് പോലീസിന്റെ ഏറ്റവും വലിയ ഇത്.
1: ഇന്നിപ്പോ എന്താണ്, വർക്കിലാണോ അല്ലെങ്കിൽ?
2: വർക്കിലാണ്.
1: എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്?
2: അതെ, അത് നമ്മളിപ്പോ കേസ് കിട്ടിയാൽ അത് കോടതിയിലേക്ക് കൊടുക്കുമല്ലോ. അത് നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഓഫീസർമാർ നമുക്ക് ഫയൽ തന്നിട്ടാവുമ്പം അത് നമ്മള് ഹൈക്കോപ്സ് എന്നുള്ളൊരു ആപ്പ് ഉണ്ട്, അതില് നമ്മളെല്ലാം ഈ അവര് തന്ന ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്ത് അത് നമ്മള് ഹൈക്കോപ്സിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി.
0: ഈ ജോലി തിരക്കിനിടയിൽ സിനിമ കാണാൻ സമയം കണ്ടെത്താറുണ്ടോ? എങ്ങനെയാ? കാണലുണ്ട്. ഈ അടുത്ത് കണ്ട സിനിമ ഏതാ?
2: ദൃശ്യം 3 കണ്ടു.
0: എങ്ങനെയുണ്ടായിരുന്നു സിനിമ?
2: കുഴപ്പമില്ല.
0: ഓക്കെ. പിന്നെ പഴയ സിനിമയോടാണോ കൂടുതൽ ഇഷ്ടം, അതല്ല പുതിയ സിനിമയാണോ, പിന്നെ കോമഡി സിനിമയാണോ ഇഷ്ടം, എങ്ങനെയുള്ള സിനിമയാണ് കൂടുതൽ ഇഷ്ടം?
2: കൂടുതൽ ഇഷ്ടം ത്രില്ലർ മൂവീസ് ആണ്.
0: ത്രില്ലർ മൂവീസ് അല്ലേ, അതാണ് കമ്മീഷണർ അല്ലേ, ചെറുതിലെ കമ്മീഷണറോട് ഇത്ര
2: കുറ്റാന്വേഷണം അങ്ങനെ വരുന്ന സിനിമകളാണ്
0: ഭയങ്കര ഇഷ്ടം.
2: പിന്നെ എല്ലാ തരത്തിലും എല്ലാം ഞാൻ
0: കാണും.
1: അതൊക്കെ ഇരിക്കട്ടെ, ഈ ജോലി തിരക്കിനിടയിലും ഞങ്ങളുടെ കണ്ണൂർ ടാക്കീസ് കേൾക്കാനും അതിലേക്കൊരു മെസ്സേജ് അയക്കാനും ഒക്കെ അതെങ്ങനെയാണ്?
2: അത്
1: സാധാരണ കേൾക്കാറുണ്ടോ?
2: നമ്മുടെ ചെറുതിലെ അപ്പോ വീട്ടില് TV ഉണ്ടായിരുന്നില്ല. അപ്പോ രാവിലെ നമ്മൾ ഉറക്ക എണീക്കുമ്പോ തന്നെ ഒന്നെങ്കിലും വാർത്തകൾ വായിക്കുന്നത് ഹക്കിങ്ങോട്ടായി, അത് കേട്ടിട്ടാണ് എണീക്കല്. പിന്നെ അത് കുറെ കാലം എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പഠിപ്പായി, പിന്നെ ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ എന്ന് വെച്ചാല് അമ്മയും അച്ഛനും സ്ഥിരമായി കേൾക്കും. അപ്പൊ മോനിങ്ങനെ ഫോണിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അവര് പറഞ്ഞു ഓനൊരു റേഡിയോ വാങ്ങിച്ചു കൊടുക്ക്, ശരിയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നിട്ട് അങ്ങനെ അവര് തന്നെ കൊടുത്തു, അവന്റെ ഒരു പിറന്നാളിൽ ഗിഫ്റ്റ് കൊടുത്തതായി റേഡിയോ.
0: പിന്നെ
2: കുറച്ചു നാള് അവനത് കേട്ടു, പിന്നെ മൂലക്കായി. അപ്പൊ ഇപ്പൊ എന്ന് വെച്ചാൽ ഞാനത് കളിച്ചില്, രാവിലെ ഞാൻ അത് എന്റെ കൂടെ വർത്തമാനം പറഞ്ഞോല അതോടെ
0: വെക്കും.
2: രാവിലെ ജോലിക്ക് തുടങ്ങുമ്പോ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്
1: അടുക്കളയിൽ തന്നെ ഉണ്ടാകും അല്ലേ.
0: പിന്നെ നമുക്ക് സമയം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമല്ലോ അല്ലേ.
2: അതെ, പറച്ചുണ്ടായിരുന്നു. അപ്പഴേ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഒരു ദിവസം പങ്കെടുക്കണം. അങ്ങനെ ഞായറാഴ്ച ഒരു ഓഫ് കിട്ടിയ സമയത്ത് ഞാൻ
0: വിളിച്ചു.
2: അങ്ങനെ
0: അങ്ങനെയാണ് വിജയായി തീർന്നത്.
2: അങ്ങനെയാണ്. അതെ, പണ്ട് ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര ഗാന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം ആ നോക്കിയ ഫോണിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവരെ
0: കിട്ടിയില്ല.
2: ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സന്തോഷം അറിയിച്ചില്ല, ഭയങ്കര സന്തോഷം.
0: ഞങ്ങൾക്കും സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: ജോലിയിലെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഇതുവരെയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ 10 വർഷം ആയി എന്ന് പറഞ്ഞല്ലോ ജോലിയിൽ കയറിയിട്ട്.
2: ഇല്ല, അങ്ങോട്ട് വെല്ലുവിളി എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തിനാലും റെഡി ഉള്ള ഇതിലായതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല.
0: അതുപോലെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം.

0: അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ആ മറക്കാനാവാത്തൊരു അനുഭവം, നമ്മള് ഒരു കർണാടക ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോ KFB എന്നുള്ളവർ അവിടെ നിന്നാണ് ഞാൻ പോയത്. അപ്പൊ അവിടുന്ന് പോയപ്പോ ഞാൻ മാത്രം ഒരു ഔറി സ്കൂളിലായി. ഞാൻ മാത്രം, എനിക്ക് മലയാള അറിയുള്ളൂ, അവിടെ ചുറ്റുള്ളവർക്ക് കന്നഡയും കുറച്ച് പേര് ഹിന്ദി അറിയുള്ളൂ. ആ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറെ കഷ്ടപ്പെട്ടു. ഭാഷേന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, പിന്നെ ഹിന്ദിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തലേന്ന് നമ്മൾ പോകും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അറിയാത്ത നാട്, അറിയാത്ത ജനങ്ങള്, ഒന്നും അറിയില്ല ഭാഷ പോലും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ആ സമയത്ത് കുറച്ച് വിഷമമുണ്ടായി,
2: പിന്നീട് ചിന്തിക്കുമ്പോ നല്ലൊരു അനുഭവമായി മാറി.
0: അതിലടക്കം ചോദിച്ചോടെ, ഈ ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ വരുമ്പോ ഒരു ഒരു ഉത്ഭയം ഉണ്ടാവാറുണ്ടാ?
1: അത് ഒരു പ്രാർത്ഥനയാണ്, ഭയത്തെക്കാളുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാം നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നൊരു
0: പ്രാർത്ഥനയാണ്.
2: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാൻ തോന്നുന്നു. ഇപ്പം യക്ഷി സിനിമയെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. പിന്നെ അതിന്റെ സംഗീത സംവിധാനം രചനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണെന്ന്?
1: പാട്ട് മാത്രം ഒരു ഹൈലൈറ്റ്.
2: ആ അതെ, വയലാറും ജി ദേവരാജനും ആയിരുന്നു ഈ ഒരു പാട്ടിന്റെ പിന്നെ ഗാനശില്പികൾ. അതുപോലെ തന്നെ പിന്നെ അകം എന്ന് പറയുന്ന മറ്റൊരു സിനിമ, ഇതേ ഒരു യക്ഷിയുടെ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ട് 2013 ഇതേ ഒരു സിനിമ തന്നെ ശാലിനി ഉഷാ നായർ എന്ന് പറയുന്ന ഒരു സംവിധായിക സംവിധാനം ചെയ്തിട്ടുണ്ട്. അതില് ഫഹദ് ഫാസിൽ, അനു മോൾ എന്നിവരൊക്കെ ആയിരുന്നു അഭിനയിച്ചത്. ഈ ഒരു യക്ഷി സിനിമയുടെ സമകാലിക പുനരാഖ്യാനം തന്നെയായിരുന്നു ആ സിനിമയും.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അച്ഛനോടും അമ്മയോടും പ്രത്യേകം അന്വേഷണം പറയാം, മോനോടും പറയാം, ഹസ്ബൻഡിനോടൊക്കെ പറയാം.
2: അപ്പോ ഔദ്യോഗിക മണ്ഡലത്തിൽ ഇനിയും ഒട്ടേറെ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ ആകാശവാണിയുടെ വിജയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
0: താങ്ക് യു.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
6: എന്താണ് പേര് പറഞ്ഞാട്ടെ?
4: എന്റെ പേര് വൈക.
6: എന്റെ പേര് നൈഹ.
4: നൈഹയും വൈകയും സിസ്റ്റേഴ്സോ?
6: അല്ല.
4: ഓക്കെ, എവിടെ സ്ഥലം? എവിടെയാ?
6: ഞാൻ ഇരുന്നാവില്ലെ. ഞാൻ പഴയങ്ങാടിയിലത്തെ കുറച്ച് ചെറുതാളെന്ന് പറയും.
4: ഓക്കെ, നൈഹ എന്താ ചെയ്യുന്നത്?
6: ഞാൻ ടെൻത്തില്.
4: ടെൻത്തില്? മോളും
6: പ്ലസ് വണ്ണില്.
4: വൈക പ്ലസ് വണ്ണില്.
6: ആ, പ്ലസ്
4: വൺ. ഓക്കെ, ഇന്ന് എന്താ പരിപാടി രണ്ടാളുടെയും?
6: ഡാൻസ് പ്രാക്ടീസ്.
4: അത് ശരി, രണ്ടാളും ഡാൻസേഴ്സാ?
6: ആ.
4: ഓക്കെ, ഏതാ പ്രോഗ്രാം? എന്താണ്
6: അത്? അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാർഷികമുണ്ട്, അതിന്റെ പരിപാടിയാണ്.
4: ഓ, അത് ശരി. കുറെ വർഷമായോ രണ്ടാളും പഠിക്കാൻ തുടങ്ങിയിട്ട് ഡാൻസ്? ഓക്കെ, അപ്പോ പരിപാടിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അല്ലേ? നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുവോ? രണ്ടാളും പാട്ട് പാടുക, ഡാൻസ് മാത്രമാണ്. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ പ്രാക്ടീസ് എന്ന പരിപാടി നിന്നാണ് വരുന്നത്. ആകാശവാണി കേൾക്കാറുണ്ടോ രണ്ടാളും? കേൾക്കാറുണ്ട്. എപ്പോഴാണ് കേൾക്കാറുള്ളത്?
6: രാവിലെ.
4: മോളോ? രണ്ടുപേരും രാവിലെ കേൾക്കും. പരിപാടിയിൽ ഏതാ ശ്രദ്ധിക്കല്? ഒന്നും ഓർമ്മയുണ്ട?
6: അധികം പാട്ട് കേൾക്കലും പിന്നെ നിങ്ങളുടെ ഓരോ ന്യൂസസ് ഒക്കെ പറയൂലേ, അതൊക്കെ
4: വാർത്ത കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഇത് കണ്ണൂർ ടാക്കീസ് എന്ന സിനിമയുടെ ഒരു പരിപാടിയാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക നിങ്ങളടുത്ത്. സിനിമ കാണുന്ന ആൾക്കാരാ?
6: കുറച്ച്.
4: കുറച്ച് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാ?
6: ബേസിൽ ജോസഫും വിനീസിനോസിനും.
4: അവരെ ഇഷ്ടം? നെസ്ലിനെയാണ് ഇഷ്ടം. ഓക്കെ, ഇവരെ സിനിമ തിയേറ്ററിൽ വന്നാൽ എന്തായാലും പോയി കാണും അല്ലെ? വീട്ടിന്ന് കൂട്ടി പോവോ? സിനിമ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൂട്ടി പോവോ?
6: എങ്ങനെയാ?
4: വീട്ടിൽ ഫാമിലി തന്നെ കൂട്ടിട്ട് പോവും അല്ലേ? ഓക്കെ, അപ്പോ ഇതില് സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യാം. അപ്പൊ അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. പഴയ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു 80-90 സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ? കിലുക്കം പോലത്തെ സിനിമകള്, ചിത്രം, കിലുക്കം, ഉള്ളടക്കം, അങ്ങനെയൊക്കെ ഹിറ്റ് സിനിമകളല്ല ആ ഒരു സമയത്തില്? അത് കണ്ടിട്ടുണ്ടോ? ടിവിയിൽ കാണില്ലേ സിനിമ? പിന്നെ പഠിക്കേണ്ട സമയം ആയതുകൊണ്ട് ടിവി അധികം കാണൂലല്ലോ അല്ലെ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ പുതിയ സിനിമ തരേണ്ടി വരുവാ. പുതിയ സിനിമ തരേണ്ടി വരും അല്ലേ? ഇതൊരു ഫേമസ് സിനിമയാണ്, നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കാൻ യാതൊരു വഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കേട്ടോക്കാമേ.
7: ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല.
8: റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് പറയുന്നു? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക്, ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ.
6: പ്രേമലു.
4: നസ്ലിന്റെ ആരാധിയൊക്കെ പെട്ടെന്ന് മനസ്സിലായി അല്ലെ? പ്രേമലു വന്നു. കാര്യം ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോ തന്നെ കിട്ടിയല്ലോ അല്ലെ? പ്രേമലു നല്ലൊരു സിനിമയായിരുന്നു, നസ്ലിന്റെ നല്ല ഒരു സിനിമ അല്ലെ? അപ്പോ ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം.

0: Cinema Clip Challenge.
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര്?
2: ശ്രീജിത്ത്.
1: എവിടെ സ്ഥലം?
2: എവിടെയാണ്?
1: എന്താ ചെയ്യണ ജോലി?
2: പെയിന്റിംഗ് ആണ്. ഓട്ടോ എടുക്കുന്നുണ്ട്.
1: ആ ശരി. പെയിന്റിംഗും ഓട്ടോയും എങ്ങനെയാ യോജിച്ചു പോകുന്നത്?
2: പണിക്ക് പോകുന്ന സമയത്ത് കുറച്ച് ജോലിക്കാരെല്ലാം ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം കൂട്ടിയിട്ട് പോകുകയും വേണം. പിന്നെ അവരെല്ലാം പണി സ്ഥലത്താക്കിയിട്ട് അത്യാവശ്യം പണി എടുക്കും. ഇല്ലാത്ത ദിവസം ഓട്ടോ എടുക്കും.
1: ഇപ്പൊ മഴ സമയത്ത് നിങ്ങൾക്ക് നല്ല സുഖം. കാരണം മഴ സമയത്ത് പിന്നെ ഓട്ടോ എടുക്കാം, ബാക്കി സമയത്ത് നിങ്ങൾക്ക് പെയിന്റിംഗിന്റെ പണിയും ചെയ്യാം അല്ലേ? ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടോ?
2: എട്ടാളുണ്ട്.
1: എട്ടാളെ നിയന്ത്രിക്കുന്നതാണോ ശ്രീജിത്ത്?
2: അതെ അതെ.
1: ഓക്കെ, ശരി. സ്ഥലം എവിടെയാ പറഞ്ഞത്?
2: മുഴപ്പിലങ്ങാട്.
1: മുഴപ്പിലങ്ങാട്. ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്? ഏത് പരിപാടിയും ശ്രദ്ധിക്കല്?
2: പ്രത്യേകിച്ചും കേൾക്കലുണ്ട്.
1: പിന്നെ ഓട്ടോയില് റേഡിയോ ഉണ്ടോ?
2: ഇല്ല.
1: ഓട്ടോയിലില്ല. അത് ശരി, റേഡിയോ വാങ്ങി വെക്കണേ ഓട്ടോയില്. പാട്ട് പാടുന്ന ആളാണോ? എങ്ങനെയാ?
2: ആ പാട്ട് പാടുന്നു.
1: രണ്ടുപേരും ഇന്ന് ആദ്യം പാട്ട് പാടി.
3: ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നീയും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാനൊരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂവിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ.
1: ഇങ്ങനത്തെ ഫാസ്റ്റ് നമ്പറുകളോടാണോ ഇഷ്ടം പാട്ടില്? ഇങ്ങനെ ഗാനമേള ട്രൂപ്പിന്റെ കൂടെ പോകാറുണ്ടോ?
2: പോകാറുണ്ട്. നമ്മളെ ട്രൂപ്പ് തന്നെ ഉണ്ട്.
1: അത് ശരി. ഓക്കെ. ഏതാ ട്രൂപ്പിന്റെ
2: പേര്? ലങ്ങാട് യാഗാഞ്ചലി എന്ന്
1: പറഞ്ഞിട്ട്
2: ട്രൂപ്പ് ഉണ്ട്.
1: അത് ശരി. അപ്പൊ അതിനും കൂടെ സമയം കണ്ടെത്തണം.
2: വീട്ടില് ബോക്സ് എല്ലാം ഉണ്ട്, പ്രാക്ടീസ് ചെയ്യലുണ്ട്. വീട്ടിൽ നിന്ന് കുറെ ആള് വന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള വീട്ടിലും വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യലുണ്ട്.
1: അത് ശരി. കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ്, പാട്ട്, ബിജിഎം ഇതൊക്കെ കേൾപ്പിച്ചിട്ട് അത് ഏതാണ് സിനിമ എന്ന് പറയാൻ പറ്റണം. സിനിമ എങ്ങനെ കാണുന്നുണ്ടോ? കാണലുണ്ടോ?
2: സിനിമ കാണലുണ്ട്.
1: അതെല്ലേ. കാരണം ഈ ഞായറാഴ്ചയും ഓട്ടോ എടുക്കുന്നുണ്ടാവില്ലേ അല്ലേ? ശനി ഞായറുമെല്ലാം ഓട്ടോ എടുക്കും, ബാക്കി ദിവസം പെയിന്റിംഗിന്റെ പണിയും എല്ലാം പണിത്തിരക്കുന്നല്ലേ. ഇഷ്ടപ്പെട്ട സിനിമ നടന്മാരും നടിമാരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?

കൽപ്പിച്ചിട്ട് അത് ഏതാണെന്ന് സിനിമ എന്ന് പറയാൻ പറ്റണം. സിനിമ എങ്ങനെ കാണുന്നുണ്ടോ? കാണലുണ്ടോ? അതെല്ലേ. കാരണം ഈ ഞായറാഴ്ച മോട്ടോ എടുക്കുന്നുണ്ടാവില്ലേ അല്ലേ? ശനി ഞായറും എല്ലാം മോട്ടോ എടുക്കും, ബാക്കി ദിവസം പെയിന്റിങ്ങിന്റെ പണിയും എല്ലാം പണിത്തിരക്കുന്നല്ലേ. ഇഷ്ടപ്പെട്ട സിനിമ നടന്മാരും നടിമാരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?

0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര്?
1: പേര് ലീന.
0: ലീന ചേച്ചി എവിടെയാ? സ്ഥലം എവിടെയാ?
1: അഞ്ചരക്കണ്ടി.
0: എന്താ ജോലി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും?
1: ഞാൻ റേഷൻ കടയിൽ വർക്ക് ചെയ്യില്ല.
0: ആ റേഷൻ കടയിൽ എന്ന് പറയുമ്പോൾ ഒരു വിഷമം പോലെ. റേഷൻ കട ഉടമയാണോ?
1: ഉടമ അച്ഛനായിരുന്നു. ആ അപ്പൊ നമ്മള് മക്കള്.
0: അപ്പൊ നിങ്ങളാ ചെയ്യുന്നത്? റേഷൻ കട കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. റേഷൻ കട എവിടെയാണ്?
1: അഞ്ചരക്കണ്ടി തന്നെ.
0: അഞ്ചരക്കണ്ടി.
1: അഞ്ചരക്കണ്ടി ഓടത്തിൽപീടിക.
0: ഓടത്തിൽപീടിക. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്?
1: നമ്മള് ലോഡിൽ നമുക്ക് ഇറക്കി തരും. സാധനങ്ങളെല്ലാം കടയിൽ എത്തിക്കും.
0: എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയും പിന്നെ വൈകുന്നേരം?
1: രാവിലെ 9 മണി മുതൽ 12 മണി വരെ, പിന്നെ 4 മണി മുതൽ 7 മണി വരെ.
0: ഓക്കെ. ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ അതാണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ?
1: പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആൾക്കാർക്ക് സാധനം കിട്ടൂല, അവർ മടങ്ങിപ്പോവും, തിരിച്ചു പോവും, എന്നിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ കുറച്ച് സമയത്ത് ഉണ്ടാവും. പിന്നെ
0: അത്രേ
1: ഉള്ളു.
0: ചെറിയ അത് ആദ്യം വന്ന സമയത്ത്?
1: വന്ന സമയത്ത് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉള്ളിലെടുക്കും.
0: എന്നിട്ട്
1: ടെൻഷൻ, ജനങ്ങൾക്കും ബുദ്ധിമുട്ട്. ഇപ്പൊ എളുപ്പമായി
0: അല്ലേ? അതാണ് കുറച്ചും കൂടി നല്ലത്.
1: ഇതാണ് എളുപ്പം, നല്ലത് ഇതാണ്.
0: മുന്നത്തെ ആ ഒരു എഴുത്തും
1: ഒന്നും വേണ്ട.
0: കൃത്യമായിട്ട് ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളത്
1: എല്ലാം അവരെ കൈകളിൽ എത്തുന്നുള്ള സുരക്ഷിത.
0: അതെ അതെ, ശരിയാണ്. അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്നാണ്. ആകാശവാണി റേഡിയോ കേൾക്കുന്ന ആളാണോ?
1: റേഡിയോ ഇപ്പൊ രാവിലെ തുറന്നു വെച്ചാല് അടുക്കളയിൽ റേഡിയോ ആണ്. അപ്പൊ നമ്മളെല്ലാം പോകുന്ന ആളാണല്ലോ. അപ്പൊ ശരിക്ക് ടൈം, ഓരോ ടൈമിന് എന്താ, അപ്പൊ റേഡിയോ സ്ഥിരം ശ്രദ്ധാവാണ്.
0: പിന്നെ ശനി ഞായറാഴ്ച ലീവായിരിക്കില്ലേ?
1: ഞായറാഴ്ച ലീവ് കേൾക്കാറുണ്ട്.
0: ഓക്കെ. നമ്മുടെ കണ്ണൂർ ടാക്കീസ് ഞായറാഴ്ച 4 മണിക്കാണ്. കണ്ണൂർ ടാക്കീസ് എപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ?
1: അത് അങ്ങനെ 4 മണിക്കുള്ള പരിപാടിയെല്ലാം കുറവാ കേൾക്കില്ല. രാവിലെ ഉള്ളത് എപ്പോഴും കേൾക്കും.
0: ഓക്കെ. ഇതില് ഒരു സിനിമയുടെ പ്രോഗ്രാമാണ്. സിനിമയായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുക. സിനിമ കാണുന്ന ആളാണോ?
1: സിനിമ പണ്ടെല്ലാം കാണില്ലേ, ഇപ്പൊ നമുക്കിന്ന് ടി വി വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ ടാക്കീസിൽ പോയി കാണൽ കുറവാ. അത്യാവശ്യം
0: ടി വിയിൽ വരുന്ന സിനിമകൾ കാണും.
1: എല്ലാം ഒന്നും കാണൂല, എപ്പെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാവും, പിന്നെ അങ്ങനെയൊന്നും കാണാൻ മെനക്കെടില്ലല്ലോ. സിനിമ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾക്ക് ടാക്കീസിൽ പോകാൻ എപ്പോഴും നമ്മള് ചെറുതില്ലല്ലോ. എപ്പോഴും പുതിയ സിനിമ ഇറങ്ങുമ്പോല്ലോ എപ്പോഴും പോയി കാണും. ഇപ്പം പിന്നെ സിനിമ അങ്ങനെ.
0: പക്ഷെ ഇപ്പൊ ടാക്കീസിൽ പുതിയ പുതിയ സംവിധാനങ്ങളെല്ലാം, നല്ല ശബ്ദം, നല്ല.
1: അതെ അതെ അതെ അതെ അതെ.
0: അപ്പൊ അങ്ങനെയല്ലാമ്പോ നമുക്ക്
1: പോണന്നുണ്ട്, പക്ഷെ കൊറേ കാണാത്തത്. അതെ അതെ.
0: ശരി. ഓക്കെ. ഇനി ഏതായാലും ഒരു സിനിമയെല്ലാം കാണണം.
1: അതെ അതെ, കാണണം.
0: പുതിയ ടെക്നോളജി വെച്ച്.
1: അതെ, മോളെല്ലാം പോയി കാണലുണ്ട്. മോള് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പോയി കാണലുണ്ട്.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: നമ്മള്, ഞാനും എന്റെ ഭർത്താവും ഒരു മോളേ ഉള്ളു, ശിവനന്ദ.
0: മോള് പഠിക്കുന്നയാ?
1: ഡിഗ്രി കഴിഞ്ഞതാ ഇപ്പൊ.
0: ഓക്കെ, ശരി.
1: അവളാണ് ഇപ്പോ സൂപ്പർ സ്റ്റാർ, അമൃത ടി വി സൂപ്പർ സ്റ്റാറിലുള്ളത്.
0: പാട്ട്
1: പാടുന്നു.
0: ശരി. അപ്പൊ അമ്മ പാടുവോ?
1: കണ്ടസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ഇന്നത്തെ കുട്ടികളെ മാതിരി നമുക്ക് അങ്ങനെയുള്ള ഒരു
0: അവസരം
1: പഠിക്കാനുള്ള അവസരം ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇന്ന് ഇവര് കുട്ടികൾക്ക് പരമാവധി ഇപ്പൊ കിട്ടട്ടെ, നമ്മളതുകൊണ്ട് അവരെ
0: പൊതുവെ നമ്മളൊരു കാലത്ത്, അത് കുറച്ച് കുറച്ച് പഴയ കാലത്തെല്ലാം, ഒരാളൊരു പ്രശസ്തരാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ട്.
1: ഇന്നത്തെ മതിലെ സംവിധാനമോ ഒന്നും ഇല്ലല്ലോ.
0: ഇന്നെല്ലാം പരിശ്രമിച്ചാൽ എങ്കിൽ പോലും വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു അല്ലെ. ഇപ്പൊ പിന്നെ നമ്മൾ പൊതുവെങ്കിലും രക്ഷിതാക്കളും സപ്പോർട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഒരുപാട് മീഡിയകള്
1: സൗകര്യങ്ങൾ ഒരുപാട് വന്നല്ലോ ഇപ്പൊ.
0: അതെ, അതുകൊണ്ട് നല്ല സാധ്യതകളാണ്. കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല സാധ്യത. എന്തായാലും അമ്മ രണ്ടുപേരി പാട്ട് പാടും, കേൾക്കട്ടെ.
1: ഒരു പാടല്ലേ.
0: അറിയാതെ അറിയാതെ

0: നന്നായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ നന്നായി രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പാട്ടുകാരാവും മാറുമായിരുന്നു.
1: ഇപ്പൊ പിന്നെ മോളെല്ലാം പഠിക്കും, പിന്നെ അങ്ങനെ കേട്ട്.
0: അതെ അല്ലേ. ഓക്കെ, ഇതിപ്പോ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്?
2: കഞ്ഞിണ്ടെങ്കിൽ ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ട്. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക വിളച്ചൊന്ന് പറയടാ.
3: ആ എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്.
2: മരച്ചിനി? ഏ ഓ, കപ്പലണ്ടി. അയ്യേ, നല്ല നല്ല

0: നല്ല വിശപ്പുണ്ട്, കുറച്ച് വേണോ? അത് ആവശ്യത്തിലധികം എന്റെ തന്നെ ഉണ്ട്.
1: ആരാന്ന് മനസ്സിലായി? അതിനകത്ത് ജയറാമും പിന്നെ പ്രേംകുമാറും. ഒരു കഥാപ്രസംഗക്കാരായിട്ട് വരുന്ന ഒരു സിനിമയാണ്, കണ്ടിട്ടുണ്ട് അല്ലെ? കുറച്ച് പഴയ സിനിമയാണ്, നല്ല കോമഡി സിനിമയാണത്. ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ
2: പറയാം.
1: ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. പുതുക്കോട്ടയിലെ പുതുമണ വാഴുന്നില്ല സിനിമ, മനസ്സിലായില്ലേ? പറയുമ്പോ ഭയങ്കര ചിരി വന്നല്ലേ. അറിയുന്ന സിനിമയായിരുന്നു, പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, കുഴപ്പമില്ല. ഏതായാലും പങ്കെടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
2: സിനിമയ്ക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
4: നമസ്കാരം.
1: പേര്?
4: എന്റെ പേര് ലത.
1: ലത ചേച്ചി എവിടെയാ?
4: കല്ലേശ്ശേരി സെന്ററിൽ.
1: എന്താ ചെയ്യണത്?
4: ഞാൻ അങ്കമ്പാടി ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നു.
1: ശരി, അപ്പൊ ഇന്ന് ലീവാണോ?
4: അല്ല, അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ്.
1: വരുന്ന വഴിയാണ്. ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിലാണ് വരുന്നത്.
4: ആയിക്കോട്ടെ.
1: ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ അല്ലേ ചേച്ചി?
4: നമ്മൾ അങ്കമ്പാടിയിലുണ്ട്. ഇത്
1: റേഡിയോ ഉണ്ട്?
4: റേഡിയോ ഉണ്ട്, ഇപ്പം കൊറേയായി വെക്കാത്തത്. എന്നാലും
1: എന്തുപറ്റി, തകരാറായി പോയാ?
4: തകരാറായിട്ടല്ല, അത് പിന്നെ പിള്ളേരെ ഇത് കുറച്ച് കളി ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട്.
1: ഉച്ച സമയത്തെല്ലാം വെക്കാലോ?
4: ഉറങ്ങുന്ന ടൈമിന് വെച്ചു കൊടുക്കണം എന്നാണ്.
1: ശരി. വീട്ടിലുണ്ടോ റേഡിയോ?

0: അത് ശരി. കടകോട്ട് മാക്കത്തിന് മൂത്ത നാത്തുവിനായിട്ട് ചെയ്തിട്ട് ഒരു അഞ്ചാറ് സ്റ്റേജ് കയറി.
1: അത് ശരി. ഇപ്പോഴും നാടകത്തില്
0: ഇപ്പൊ ഉണ്ട്.
1: അപ്പോ നാടകത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞു കേക്കട്ടെ. കടാങ്കോട്ട് മാക്കത്തിൽ നെയ്ക്കോട്ടെ.
0: നോക്കിയ അവള് മുടി തേച്ച് അയച്ചിട്ടിട്ട് വരുന്ന് നിന്റെ മൂത്ത ആങ്ങളി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലൊരു രംഗാന്ന്. അത് പിന്നെ എണ്ണക്കാരൻ എണ്ണയും കൊണ്ട് പോയിട്ട് അവിടെ റൂം കൊണ്ടക്കാൻ പോകുന്നതാണ്. അമ്മ നാത്തുമാറ് ഓള് വേറെ വിധത്തെ സംശയിച്ചിട്ടാന്ന് ആ വർത്താനം പറയുന്നത്. ഞാൻ മുടി അഴിച്ചിട്ട് വരുന്നത് അന്നേരാന്ന് പറയുന്നത്. നോക്കിയേ അവളെ മുടി അഴിച്ചിട്ടിട്ട് നോക്കിയട്ടെ, എണ്ണക്കാരനെ ഉള്ളിലേക്ക് കയറ്റിന്നില്ല ഒരു ഇതാന്ന്. അത് ശരിക്കും വരുന്നില്ല.
1: ഇത് നമ്മള് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ് കണ്ണൂർ ടാക്കീസ് വരുന്നത്. അപ്പൊ സിനിമയും നാടകമൊക്കെ ഇഷ്ടപ്പെടുന്ന ആള് സിനിമ ഇഷ്ടപ്പെടുമല്ലോ അല്ലെ? സിനിമ കാണാൻ എങ്ങനത്തെ സിനിമകളോടാണ് ഇഷ്ടം കൂടുതലുള്ളത്?
0: കോമഡി
1: സിനിമയാണ് ഇഷ്ടം. കോമഡിയിൽ ആരെയാ ഇഷ്ടം?
0: കോമഡിയിൽ കലാപമണി ഇപ്പില്ല.
1: കലാപമണിയാണ് ഇഷ്ടം.
0: പിന്നെ ജയറാം.
1: ഇതില് സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പാട്ട് മ്യൂസിക് അപ്പൊ അതേതാ സിനിമ എന്നാണ് കണ്ടെത്തേണ്ടത് കേൾപ്പിച്ചാല്. അപ്പൊ നമുക്കൊരു ക്ലിപ്പ് തന്നെ കേൾക്കാം അല്ലേ? ഓക്കെ നോക്കാം.
2: മാറ്റിയെടുത്ത് കുളിപ്പിച്ചു വിടുന്നു. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്.
3: പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്?
2: ഞാൻ തന്നെ.
3: ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടി പൂർത്തിയാ.
2: ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ, അങ്ങനെ മാറിക്കണോ? ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു.
3: കള്ളമാർക്ക് പോലും അശ്വർ റോയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും?
4: കോയ് ബാത് നൈ.
3: ആ ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ,
1: ഏതാ സിനിമ മനസ്സിലായി? നമ്മുടെ കൊളപ്പുള്ളി ലീലയും അതേപോലെ സലീം കുമാറും, അല്ല സലീം കുമാറും കൊച്ചിനലീഫയും കൊളപ്പുള്ളി ലീലയും ഉള്ള ഒരു സീനാണ്.
0: അതിലോളം വരുന്നുണ്ട്. കണ്ട സിനിമ തന്നെയാണ് ഇത്. ഇന്നസെന്റും ഇല്ലേ?
1: ഇന്നസെന്റ് ഇല്ല, ജഗതിയാണ് നടിക്കുന്നത്. ജഗതി, കാവ്യ മാധവൻ, ജയസൂര്യ, സലീം കുമാർ, കൊച്ചിനലീഫ, ലാല്, പിന്നെ ലാലു അലക്സ്. മനസ്സിലായി? ഏതാ സിനിമ മനസ്സിലായ?
0: പുലിവാൽ കല്യാണം.
1: കറക്റ്റ്, പുലിവാൽ കല്യാണം എന്നത് ഉത്തരം കറക്റ്റാണ്. സിനിമ കണ്ടിട്ടില്ലേ?
0: ആ അത് കണ്ടതാന്ന്. നല്ല ഓർമ്മയുണ്ട്, നല്ല ഇതുണ്ട്. പക്ഷേ
1: പെട്ടെന്ന് ഓർത്ത് കിട്ടിയിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: താങ്ക് യു.
1: സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
5: വെള്ളിത്തിരക്ക് പിന്നിൽ

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകും, ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കും. അങ്ങനെയുള്ള ഒരു പിടി മെലഡികൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ

എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം. 9 വട്ടം മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം. നോട്ടം എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം. സോഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം. പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ഈണങ്ങളുടെ ആകാശത്ത് ലളിതമായി വിരിയുന്ന പൂർണ്ണചന്ദ്രൻ, നമ്മുടെ സ്വന്തം എം ജയചന്ദ്രൻ.

സംഗീതമയം എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു. അച്ഛന് കർണാടക ശാസ്ത്രീയ സംഗീതത്തോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ ചുണ്ടിൽ എപ്പോഴും ഒരു മൂളിപ്പാട്ട്, ഒരു രാഗമായി ഉണ്ടാവും. അത് മിക്കപ്പോഴും ഷഹാനയോ ആനന്ദഭൈരവിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീലാംബരിയോ അത്തരത്തിലുള്ള വളരെ സുഖകരമായിട്ടുള്ള രാഗങ്ങളാണ് അച്ഛൻ പാടുക. അപ്പോൾ അവിടെ ഗ്രാമഫോൺ റെക്കോർഡിൽ മഹാന്മാരുടെ ശബ്ദങ്ങൾ അവിടെ നിരന്തരം ഉണ്ടാവും. അത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ, അതുപോലെ മധുരൈ മണിയേരുടെ, പിന്നെ എൻ്റെ ഓർമ്മയിൽ ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ, അരീക്കുടി രാമാനുജയ്യങ്കാരുടെ, ഇതെല്ലാം ഞാൻ ഓർക്കുകയാണ്. അല്ലെ, ചെമ്പൈയുടെ വാതാബി, അത് ഈ കൊച്ചുകുട്ടിക്കാലത്ത് എനിക്ക് എന്തോ അതിനോട് ഏറെ കമ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വേണം അച്ഛ എന്ന് പറയാറുണ്ട്. അപ്പോൾ അച്ഛൻ അത് വെച്ച് തരും. എൻ്റെ അമ്മ പറയാറ് ആ സമയത്ത് ഞാൻ അത് കേട്ട് പാടുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഇതിൽ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ സംഗീതത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ഫാമിലി ഓഫ് എൻജിനീയേഴ്സാണ്. അച്ഛൻ്റെ അപ്പൂപ്പൻ തൊട്ട് തന്നെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സായിരുന്നു. അപ്പോൾ അലിഖിതമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു എഞ്ചിനീയറായി മാറും, അതും ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് തന്നെ മാറുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചേട്ടനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഞാനും അത് തന്നെ ആവും എന്നുള്ളത്, ആകണം എന്നുള്ളത് നിർബന്ധിതമായിട്ടും എൻ്റെ മനസ്സിലും തോന്നിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗിലേക്ക് വന്നു. എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞപ്പോഴും എനിക്ക് സംഗീതം തന്നെ ആയിരിക്കണം വഴി എന്ന് ഒരു നിർബന്ധവും അതിനോട് അത്രയധികം പാഷനും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ആണ് ഈ സംഗീതത്തിലേക്കും സംഗീത സംവിധാനത്തിലേക്കും ഒക്കെ വരാനായിട്ടുള്ള ഒരു കാരണം.

എൻ്റെ ഈ യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആകാശവാണിയും ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും. ആകാശവാണിയിൽ പാടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ പലപ്പോഴും രമേശൻ നായർ സാർ എഴുതിയത്, അങ്ങനെ പലരും എഴുതിയത്, അതൊക്കെ പാടാനായിട്ടുള്ള അവസരങ്ങൾ ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ആകാശവാണി പോയി അവിടെ കാത്തിരുന്ന് പിന്നെ അടുത്ത റിഹേഴ്സലിനായിട്ട് വിളിക്കുന്ന സമയത്ത് ഉള്ളിൽ പോകുമ്പോൾ എസ് എ സ്വാമി സാറ് ഗിറ്റാറിൽ, ഗോപാലകൃഷ്ണൻ സാറ് ഫ്ലൂട്ടിൽ, പിന്നെ ഗോമതി ചിദംബരം മാഡം അവർ വീണയിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവും ആ മണിച്ചേട്ടൻ തബലയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. മഹാരഥന്മാർ അവിടെ ഉണ്ടായിരുന്ന സമയം, എം ജി രാഷ്ണൻ ചേട്ടൻ, അതുപോലെ ഉദയഭാനു സാറ്, പിന്നെ മൃദംഗത്തിലാണെങ്കിൽ മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ്, മാവേലിക്കര രാജു സാറ്, നേരെങ്കിൽ വാസുദേവൻ സാറ്. അപ്പം അങ്ങനെ ആകാശവാണി പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ കാണാനും കൂടിയുള്ള ഒരു, നമ്മൾ ആരാധിക്കുന്നവരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പം ആ രീതിയിൽ ഒരുപാട് ലളിതഗാനങ്ങൾ അക്കാലത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് ഒന്ന് രണ്ടെണ്ണം എൻ്റെ അത് കരുതി വെച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പണ്ട് പാടിയത് പെരുമ്പാവൂർ സാറിന് വേണ്ടി പാടിയത്. പിന്നെ ആകാശവാണിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് സത്യത്തിൽ ചലച്ചിത്ര ഗാനങ്ങളോട് കൂടുതൽ കൂടുതൽ ഇഷ്ടങ്ങൾ വരാനായിട്ട് ഒരു സാധ്യത ഉണ്ടായത്. ഞാനെപ്പോഴും ഓർക്കും ഈ ഹൃദയത്തിൻ മധുപാത്രം എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആധിയായിരുന്നു. കാരണം പണ്ട് ആകാശവാണി കേട്ടുകൊണ്ടിരുന്ന ഗാനങ്ങൾ, ഇപ്പോൾ അടുത്ത ഗാനം പൂക്കുവെയിൽ പൊന്നുരുകി പുഴയിൽ വീണു, രചന ഒ എൻ വി, സംഗീതം എം വി ശ്രീനിവാസൻ, പാടിയത് യേശുദാസ് എന്ന് പറയാം. അപ്പോൾ എം വി ശ്രീനിവാസൻ സാറ് എൻ്റെ ഗുരുനാഥൻ, പിന്നെ ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റും. അടുത്തതായി പുൽത്തിങ്കൾ കല പൊട്ടു തൊട്ട്, രചന ഒ എൻ വി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസൻ. അപ്പോൾ ഇതിനിടയിൽ ഒ എൻ വി സാറാണ് ഈ ഹൃദയത്തിൻ മധുപാത്രം എഴുതുന്നത്. അപ്പം ഞാനിങ്ങനെ കണ്ടു, അപ്പോൾ പണ്ട് ആകാശവാണി കേട്ടിരുന്ന അനുസരിച്ചാണെങ്കിൽ രചന ഒ എൻ വി അതുണ്ട്, പാടുന്നത് യേശുദാസ് അതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് വരുന്ന പേര് അത് എൻ്റെ ആകുന്നു. അപ്പോൾ അതിനു മുമ്പേ ഉണ്ടായിരുന്നത് എൻ്റെ ഗുരുനാഥന്മാരുടെയാണ്, അവരൊക്കെ മഹത്തുക്കളാണ്. അപ്പോൾ അവിടെ എനിക്ക് വരാൻ എന്തെങ്കിലും അർഹതയുണ്ടോ എന്നുള്ള

ഒരു ആധിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാസം അതിൻ്റെ ലിറിക് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ശ്രീ വിനോദ് മങ്കര എന്നോട് പറഞ്ഞു, നമുക്ക് ഉടനെ പാട്ട് വേണം ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും ലിറിക്ക് നോക്കിയിട്ട് അതിൻ്റെ ഈണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആകാശവാണി അത്രത്തോളം ആ ഒരു നമ്മുടെ ഒരു ഗുരു പരമ്പരയും അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ പരമ്പരയും നമ്മുടെ ഹൃദയങ്ങളിലേക്കും അല്ലെങ്കിൽ ആത്മാവിലേക്കും ഒക്കെ സന്നിവേശിപ്പിച്ച് വെച്ചത് തീർച്ചയായിട്ടും ആകാശവാണിയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല.

ഞാൻ എന്ന ഒരു സംഗീത സംവിധായകൻ ഉണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത് ഒരുപക്ഷെ മണിക്കോയിലെ എന്നുള്ള വാൽക്കണ്ണാടിയിലെ പാട്ടിലൂടെ ആയിരിക്കണം. പക്ഷേ ഒരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ബാലേട്ടൻ എന്നുള്ള സിനിമയും അതിലെ ഗാനങ്ങളുമാണ്. അതിലെന്നും ഞാൻ വി എം വിനുചേട്ടൻ ഡയറക്ടറോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഒരു പയ്യനുണ്ട്, ആ പയ്യനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാമെന്ന്. അതിൻ്റെ പ്രൊഡ്യൂസർ അരോമ മണി സാറിനോട്. അതിന് മുന്നേയും കൺമഷി എന്ന് പറഞ്ഞ ഒരു ചിത്രം വിനുചേട്ടന് വേണ്ടിയിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതിൽ ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് ഇപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഇടത്തിൽ ആദ്യം വേറൊരു ഈണം കമ്പോസ് ചെയ്തിരുന്നു. അത് വിനുചേട്ടന് ഇഷ്ടപ്പെട്ടു, എനിക്കും അത് നന്നായിട്ട് തോന്നി. അപ്പം അതിനുശേഷം തിരുവനന്തപുരത്ത് ലാലിച്ചേട്ടൻ ശ്രീ മോഹൻലാൽ കറുകറെ കറുത്തൊരു എന്നുള്ള ആ പാട്ട് പാടാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അരോമ മണി സാറും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. അങ്ങനെ എനിക്ക് ഞാൻ ഈ ഈണം പാടി കേൾപ്പിക്കുന്നു. അപ്പോൾ വിനുചേട്ടൻ പറഞ്ഞ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലിച്ചേട്ടനും ആ ഈണം കൊള്ളാം എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. പക്ഷെ മണിസാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതല്ല വേണ്ടത്, കുറച്ചുകൂടെ സിമ്പിളായിരിക്കണം, ഇത് വളരെ ഡീപ്പായി പോയി, അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതെന്താ അദ്ദേഹം അങ്ങനെ പറയുന്നത്, ഇതൊരു വളരെ നല്ലൊരു ഈണമല്ലേ എന്നൊക്കെ. അപ്പോൾ ഗിരീഷേട്ടനും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ വിനീശേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെന്നൈയിൽ റെക്കോർഡിങ്ങിനിടയിൽ നമുക്കിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിൽ വിനീശേട്ടൻ വന്നു ചെന്നൈയിൽ. അപ്പോൾ നമുക്ക് ആ പാട്ട് ചെയ്യണ്ടേ, ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഈണമായിരുന്നു ഈ ഇന്നലെ എൻ്റെ നെഞ്ചിലയുടേത്. അപ്പോൾ ഗിരീഷൻ ഉടനെ തന്നെ, എനിക്ക് തോന്നുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ആ പാട്ട് ഗിരീഷൻ എഴുതിയിട്ടുണ്ട്. അത്രയും പെട്ടെന്നാണ് എഴുതിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതാനുഭവം എന്ന് പറഞ്ഞത്. അത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷേട്ടനെ പോലെയുള്ള ഒരു ജീനിയസിന് അത് വരികളിലേക്ക് പകർത്താനായിട്ട് ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഗിരീഷേട്ടൻ എഴുതുമ്പോൾ ആരോ ഇത് പറഞ്ഞു കൊടുക്കുന്നോ എവിടെന്നോ എന്നൊക്കെ തോന്നാറുണ്ട്. ആ രീതിയിൽ പെട്ടെന്ന് എവിടെന്നോ പിടിച്ചെടുത്ത് പറഞ്ഞു തരുന്നത് പോലെ, ഏതോ ഒരു വൈഫൈ കണക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടുണ്ടായത്. അതിലുള്ള മറ്റു പാട്ടുകളും ബാലേട്ട ബാലേട്ട ആയാലും കറുകറ് കറുത്തരായാലും അതൊക്കെ വളരെ ആഘോഷിച്ച് കമ്പോസ് ചെയ്ത പാട്ടുകളാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇന്നും എപ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഇന്നലെ എൻ്റെ നെഞ്ചിലെയും അതുപോലെ അമ്മയെക്കുറിച്ചുള്ള അമ്മ മഴക്കാറും അതുപോലെ മകളെക്കുറിച്ചുള്ള കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലെ അല്ലെങ്കിൽ വെണ്ണിലവ് കണ്ണു വെച്ച വെണ്ണക്കുടമേ, ഇതൊക്കെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ നിത്യമായ ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി അവർ കാണുന്നു എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകളിലൊന്നായിട്ട് ഞാൻ കാണുകയാണ്.

ഗിരീഷേട്ടൻ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനായിരുന്നു. പലപ്പോഴും ഗിരീഷേട്ടൻ പറയുമായിരുന്നു, നീ എൻ്റെ മൂത്ത മകനാണ് കുട്ട എന്ന്. അതിപ്പോഴും ആ ശബ്ദം എൻ്റെ ചെവികളിലുണ്ട്. ഈ സിനിമയുടെ കമ്പോസിംഗ് സെഷനായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഗിരീഷേട്ടൻ എന്തെങ്കിലും വരി പറയും, അപ്പോൾ ഞാനതിനൊരു ഈണം കൊടുക്കും, ചിലപ്പോൾ ഞാനൊരു ഈണം ഇടും, ഗിരീഷേട്ടൻ വരി എഴുതും, പിന്നെ അടുത്ത വരി ഇങ്ങനെ ആയാലോ കുട്ട എന്ന് പറഞ്ഞ് എന്നോട് പുതിയൊരു വരി പറയുന്നതും, അതിന് ഞാൻ ഈണമിടുകയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ നമ്മൾ വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്യുമായിരുന്നു. അത് ഒരു പാട്ട് ഉണ്ടാക്കലായിരുന്നില്ല, പാട്ട് ഉണ്ടാവുകയായിരുന്നു. അത് ടെൻഷനില്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ആ പാട്ടുകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാകും അതൊക്കെ കാലത്തിനും അപ്പുറം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഗിരീഷേട്ടൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഗിരീഷേട്ടന്. അപ്പോൾ അങ്ങനെ രാത്രി ഗിരീഷേട്ടൻ കട്ടിൽ കിടക്കുന്നു, ഞാൻ താഴെ പായയിൽ ഇങ്ങനെ വിരിച്ചു കിടക്കുന്നു. ആ സമയത്ത് രാത്രി 2 മണിക്കോ 3 മണിക്കോ ആണ് ഗിരീഷേട്ടൻ എന്നോട് പറയുന്നത്, എണീക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് വാസന്ത വരചന്ദ്രൻ എന്നുള്ള ആ വരികൾ. വാസനത്താംബൂലം ഉഷസ്സെടുത്തു അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്ത് ഞാൻ അല്ലി നിലാവിനെ മടിയിൽ വച്ചു എന്ന് അപ്പോഴാണ് പറഞ്ഞത്, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതിയെടുത്തു, പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെയാണ് ഉറങ്ങാതെ രാവുറങ്ങി എന്ന് പറഞ്ഞ ആ പാട്ട് വന്നത്. ഒരുപക്ഷെ ഗിരീഷേട്ടൻ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ എന്ന് പറഞ്ഞത് തന്നെ അന്ന് കിട്ടാത്ത ഉറക്കത്തിന്റെ കാര്യം പറയൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അനവധി എക്സ്പീരിയൻസസ് ആണ് ഗിരീഷേട്ടനുമായിട്ട്. കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു, അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മ തൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു എന്ന് ഒരു ജീനിയസിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ജീനിയസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ജീവിതാനുഭവങ്ങളും അതുപോലെ നേരിട്ട ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഗിരീഷേട്ടൻ അതെല്ലാം ആയിരുന്നു. ഗിരീഷേട്ടൻ ഒരു വലിയ ജീനിയസ് ആയിരുന്നു, ഒത്തിരി സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ആ രീതിയിലാണ് ഗിരീഷേട്ടനെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. ഒരുപക്ഷെ ഗിരീഷേട്ടനുമായിട്ട് ഏറ്റവും അധികം സിനിമകൾ ചെയ്തത് ഞാനാകും ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കരുതുന്നു.

എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകിട്ട് ഞാനിങ്ങനെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അലസമായി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കോൾ വരികയാണ്. ഹലോ, ജയചന്ദ്രനല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ജോൺ പോളാണ്. അപ്പോൾ ജോൺ പോൾ സാറിനെ അതിന് മുമ്പേ എനിക്ക് പരിചയമില്ല. അദ്ദേഹം എഴുതിയ സിനിമകൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തോട് ഒത്തിരി ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് അറിയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ വിജി തമ്പിച്ചേട്ടൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ജോൺ പോൾ സാറായിട്ട് ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹമായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ജോൺ പോൾ സാർ വിളിച്ചപ്പോഴത്തേക്കും എന്താണ് സാറ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോൺ പോൾ സാർ പറഞ്ഞു, നിങ്ങളാണ് ഈ വർഷത്തെ കേരളത്തിൻ്റെ

ഏറ്റവും മികച്ച സിനിമാ സംഗീത സംവിധായകനെന്ന്. അപ്പൊ ഞാൻ കരുതി ഏതോ പാട്ട് അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതായിരിക്കും എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, സർ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് എന്നത്. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ആണോ സർ, അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു സാറിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്ഭുതമൊന്നുമില്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ താഴത്തേക്ക് ഓടിപ്പോയി അമ്മയെ അന്വേഷിച്ചു പോയി, അമ്മ ഇരിക്കുന്ന ഇടത്തിൽ പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടമ്മ എന്ന് പറഞ്ഞു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡാണ്. ഒരു സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടും എന്ന് കരുതിയിരുന്നതല്ല ഞാൻ. പക്ഷെ എന്തോ ജീവിതം എനിക്ക് അത്തരത്തിൽ പല സമയങ്ങളിലും ഞാൻ കരുതാതെ തന്നെ അവാർഡുകൾ എന്നിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഓർക്കുന്നത്, വളരെയധികം. അപ്പോൾ അമ്മയ്ക്കും വളരെ സന്തോഷമായി. കാരണം ഞാനെപ്പോഴും കരുതുന്നത് എൻ്റെ അമ്മ കണ്ട സ്വപ്നമാണ് എൻ്റെ ഈ ജീവിതം എന്നാണ്. ഞാൻ കാണുന്ന സ്വപ്നത്തിനും അപ്പുറം അമ്മ കണ്ട സ്വപ്നം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അമ്മയ്ക്കും കണ്ണിൽ ആ തിളക്കമുണ്ടായിരുന്നു. അമ്മ വിശ്വസിച്ചത്, എനിക്ക് വേണ്ടി വിശ്വസിച്ചതൊക്കെ സത്യമാവുന്നല്ലോ ഈശ്വര എന്നുള്ള മനസ്സിൽ എല്ലാത്തിലും നിൽക്കുന്ന ആ കാരണഭൂതമായിട്ടുള്ള ആ പ്രപഞ്ചത്തിനോടുള്ള അമ്മയുടെ നന്ദി പോലെ അമ്മ ഇങ്ങനെ കൈകൂപ്പുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇത്തരം നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഒരമ്മ മകന് വേണ്ടി സ്വപ്നം കാണുകയും അത് സാക്ഷാത്കരിക്കുകയും അതിൽ അമ്മയ്ക്ക് ഒരുപാട് ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മകൻ എന്നുള്ള രീതിയിൽ അതൊരു വലിയ സാർത്ഥകമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് ഞാൻ കണ്ടു.

ഹൃദയത്തിൽ തൊട്ട ആ മനോഹര ഗാനങ്ങളുടെ അലയൊലികൾ ഇനിയും ബാക്കിയാണ്. ആത്മാവിൽ തൊടുന്ന ജയചന്ദ്രൻ ഇണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം.

0: നമ്മുടെ പൂർവികരുടെ കഥയൊക്കെ നീ കേട്ടിരിക്കുമല്ലോ. എന്നെ ഏറ്റവും ആവേശം കൊള്ളിച്ചതും ഭയപ്പെടുത്തിയതും അവളുടെ കഥയാണ്.
1: അവളെ കുറിച്ച് പറയുന്നത് പോലും ഇവിടെ എല്ലാവർക്കും ഭയാണ്.
2: പുനർദം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രദീപ് രാജ് നിർമ്മിച്ച് അഭിലാഷ് വാര്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അരൂപി 3 ജൂലൈ പ്രദർശനത്തിന് എത്തി. ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള, സാക്ഷി ബദാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ്, ആദിത്യരാജ്, മാത്യു രാജു, കണ്ണൻ സാഗർ, എ കെ വിജുപാൽ, നെബു എബ്രഹാം, വിനയ് ആന്റണി, ഹെൻറി വിഷ്ണുകാന്ത്, വൈഷ്ണവ്, ജോജോ ആന്റണി, സുജാ റോസ്, ആൻമരിയ, അഞ്ജന മോഹൻ, രേഷ്മ, സംഗീത തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.
3: Such a peculiar character you are. I think you are hiding something from me.
4: There is something I have to tell you.
2: അമൽ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം പകരുന്നു. എഡിറ്റിംഗ് വി ടി വിനീത്, കലാ സംവിധാനം മഹേഷ് ശ്രീധർ, വസ്ത്രാലങ്കാരം ഷാജി കൂനമാവ്, മേക്കപ്പ് ജിജു കൊടുങ്ങല്ലൂർ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ പി മേനോൻ, പി ആർ ഒ എ എസ് ദിനേശ്.
0: നിന്നെ കൊല്ലാതെ വിട്ടത് നിന്റെ ഭാഗ്യമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വേട്ടയാടുന്ന അരൂപി മാത്രമാണ് അവൾ.

0: ബർഗർ ഇല്ലാത്തവനെ ബില്യണറാക്കി കളിയ. എവറിത്തിങ് ഈസ് പോസിബിൾ.
1: ഈ ഒരു കളിക്കാരനാവണമെന്നാണ് കാലത്തിന്റെ കണക്കൂട്ടല്.
2: നാട്ടിലൊരു കളിക്കളോ കൂടിക്കലർത്താൻ ഒരു ക്ലബോ.
3: സംവിധാനത്തിലും രചനയിലും ക്യാമറയിലും എഡിറ്റിംഗിലും സംഗീതത്തിലും അഭിനയത്തിലും ഒക്കെ മികവ് പുലർത്തിയ ചിത്രമാണ് ബോള ഗോളം. ജുനൈസ് കാപ്പ് കഥയും തിരക്കഥയും എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. പ്രിവ്യൂ കണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയവർ ഹൃദയസ്പർശിയായ മികച്ച പ്രമേയം നെഞ്ചിലേറ്റി. ഫുട്ബോളിന്റെ ആവേശം കുടുംബ പശ്ചാത്തലത്തിൽ പറഞ്ഞ സിനിമ എല്ലാ കായിക പ്രേമികളും കണ്ടിരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ കുട്ടികളിൽ പടർന്നു കയറുന്ന ലഹരി മാഫിയക്കെതിരെ ഓരോ പ്രദേശത്തും ആരോഗ്യപരമായ കളിക്കളങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണിച്ചു തരികയും
0: ചെയ്യുന്നുണ്ടല്ലോ.
4: അഞ്ചാറ് കൊല്ലം അവിടെ നിന്നിട്ട് അന്റെ കയ്യില് കായില്ല.
5: ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പലതും ഭ്രാന്ത് എന്ന് പറയുന്ന പകൽക്കിനാക്കള.
6: നാടിന് മൊത്തം കുഴികുത്തി മൂടണ്ടേ?
7: ഒപ്പിടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടല്ലോ അല്ലേ?
6: കാളി റിയൽ എസ്റ്റേറ്റാ
8: അവരെ പേടിച്ചിരുന്ന.
9: ഡ്രീംസ് ആർ ക്ലോസർ, സ്റ്റേ ഓൺ ഫീൽഡ്.
0: ഇഞ്ചി വലിച്ചു വലയേണ്ടവനല്ല, കളിച്ച് കയറേണ്ടവനാണ്. നീ ആയിരുന്നു ശരിയെന്നത് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കടാ.
3: മലബാറിന്റെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ ഉയരുന്നത് കളി ആവേശം മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും ബന്ധങ്ങളും കൂടിയാണ്. ആ സ്പന്ദനങ്ങളെയാണ് ബോളാഗോളം എന്ന ചലച്ചിത്രം ഹൃദയസ്പർശിയായി പകർത്തുന്നത്. യുവതലമുറയെ പരിവർത്തിപ്പിച്ച ഐസ്ലാൻഡിനെ കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നാട്ടിലെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി മുത്തുവും തൊത്തുവും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെ കളി കാര്യമാകുന്ന ഒരു ഗ്രാമത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഫുട്ബോളിന്റെ ആത്മാവും ഗ്രാമീണ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും പ്രതീക്ഷകളും കോർത്തിണക്കിയാണ് കളിയും ജീവിതവും പരസ്പരം പാസ് ചെയ്ത് കാഴ്ചയുടെ വല കുലുക്കുന്ന ചിത്രം കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ആന്റലോട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ദുൾ സലീം PT നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഖിൽ പ്രഭാകർ, കൈലാഷ്, ആലിയ, ഉണ്ണിനായർ, കാശിനാഥ്, ലത അനിൽ, ലാല മലപ്പുറം, ശിക്കു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു.
10: നിർണായക മൊമെന്റുകളിൽ
11: സ്പന്ദനമല്ല, പന്ത് തന്നെയാണ് ഗോളം.

0: അന്ന് രാത്രി കതക് മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്.
1: ഇതെന്താ റൂമിൽ പോളസം ചെയ്തു? ഇതെന്ത സ്ഥലമാണ്?
2: This is the safest place in Kochi.
3: മലയാള സിനിമയിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന കറക്കം ഒ ടി ടിയിൽ ശ്രീനാഥ് ഭാസി, ഫെമിന ജോർജ്, ഷൗൺ റോമി, സിദ്ധാർത്ഥ് ഭരതൻ, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ ടി ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന് തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്.
4: ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്തുവെച്ചേ.
5: ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം.
6: സിനിമത്തേരി പറമ്പ് ഇത് കുരിശുമുട്ടിയിലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയിലെത്തണോ കർത്താവ്? നാട്ടുകാർ പറയില്ല.
5: ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും മരിച്ച ലോഡ്ജല്ലേ ഇത്? സംഭവം സർവ്വസാധാരണ.
7: ഇപ്പൊ നാളത്തേക്ക് ഈ തോന്നലൊക്കെ അങ്ങ് പോവായിരിക്കല്ലേ?
5: അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, ഭ്രാന്തുവരെ പിടിച്ചവരുണ്ട്.
3: ബ്ലാക്ക് ടർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ അങ്കുഷ് സിംഗ്, കിംബർലി ട്രിനിഡാഡ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം സുഭാഷ് ലളിത സുബ്രഹ്മണ്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിബിൻ നാരായണൻ, സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്.
8: നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് ഏതോ കൂടിയ ആത്മാക്കളാണ്.

0: കുഴിച്ചു മൂടിയതൊക്കെ മാന്തി പുറത്തെടുക്കാൻ അവര് വരും.
1: ഉറപ്പാ
0: അവര് വരും.
2: അതെങ്ങനെ കുറച്ചും
3: പഠിച്ചിട്ടുണ്ടല്ലേ,
0: കയ്യിലെങ്ങനെ കിട്ടിയിരുന്നിട്ടല്ലേ.
1: അങ്ങനെ എല്ലാ പ്രശ്നവും കൂടെ മേശപ്പുറത്ത് എടുത്തു വെക്കണ്ട.
4: അഞ്ചു കുരിശളക്കിയപ്പോ പോന്ന അഞ്ചു പ്രേതം.

ഈ ഗാനം ക്ലാക്ലാ ക്ലിക്ലി നസറിയ തിരിഞ്ഞു നോക്കി എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മിയും നകുൽ നാരായണനും ചേർന്ന് പാടിയത്. ഗാനരചന ആർ ജെ രജിൽ, സംഗീതം എം പി പ്രശാന്ത് മോഹൻ.

0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ചോദ്യമിതാ ഒരിക്കൽ കൂടി. നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ

0: എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂട്ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
1: സിനിമയെ തൊട്ടറിയാൻ,
0: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
1: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
0: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ബേബിസ്മിത, കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ചിത്രം ആത്മ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി ആനന്ദിനിയും സംഘവും അവതരിപ്പിച്ച കോൽക്കളി കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ശ്വേത. ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കും.

0: കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
5: അതെയല്ലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
4: നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
5: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
11: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
18: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
19: RBI പറയുന്നു,
18: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
17: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ

0: പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. നീ തിരിയുവതാരെ സഖിയെ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ.

ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വിബിജി റാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള ബാധ വീണ്ടും പടരുന്ന പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,528 ആയി. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം

കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8:00. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. FM പ്രധാന വാർത്തയാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം, മിസ്റ്റർ ഫ്രോഡ്. ഈ പടത്തിൽ സിത്താരയും സുദീപ് കുമാറും ചേർന്ന് പാടിയത്.

0: Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims, including a doctor, with 34 men and 15 women. Venezuela's acting president Delcy Rodriguez has thanked India for assistance in the wake of massive earthquakes. Rodriguez said that Venezuela will be reborn. In a social media post, Rodriguez said the country honors the rescuers from the United Kingdom, Qatar, France, India, Barbados, Brazil and Argentina in recognition of the invaluable work and the solidarity they have shown with Venezuela during these days of sorrow. She said Venezuela will never forget their dedication, courage and commitment. In the ICC Women's T20 World Cup, England will take on Australia in the final at the Lord's Cricket Ground in London today. The match will begin at 8 p.m. Indian time. In Wimbledon tennis, round of 16 matches have been played today. Serbia's Novak Djokovic will face Roman Saifulin of Russia, while top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki in the men's singles. In the other matches, Hubert Hurkacz of Poland will meet Germany's Johan Lennart Struff. Canada's Felix Oze Aliassime will play Alejandro Davidovich Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top-seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
1: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5,000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി

0: നിരക്കിൽ താമസ സൗകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യമനുസരിച്ച് 750 രൂപ മുതൽ ഈ ഗസ്റ്റ് ഹൌസുകൾ. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചുമാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൌത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന 2 പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മേത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റമുണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൗരഭം, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, ഇതിൽ പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി, 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ജി കുമാരപ്പിള്ളയുടെ ആശംസ എന്ന കവിത, ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00

ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ചെങ്ങളായി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സജ്ജം സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതി പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറി. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്തുകൊണ്ട് എഴുത്തുകാരി MD രാധിക സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലക്ഷ്മി രംഗരാജൻ ആലപിച്ച കീർത്തനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 മലയൻ കെട്ട് പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖം. 1:00 സ്വീറ്റ് 70s 1970s മധുര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കോട്ട്. ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിതഗാനങ്ങൾ. 5:30 ചെണ്ടമേളം കെ ചെന്തിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീഥി കുറ്റിമുല്ല കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽ പുത്തൂരിലെ മീനാക്ഷി രവി. തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി. ഇതിൽ വേങ്ങാട് സൗത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ஏய் மண்டதரம் நிறுத்து.
1: Payments nahi, no open Wi-Fi.
2: Angane fraud inodu parayu. Bye bye.
1: RBI parayunu.
0: Seriyayi thudangu. Financially smart agu.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
3: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ

0: കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ സിഐടിയു മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TCD. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തട്ടകം എന്ന പടത്തിൽ യേശുദാസ് പാടഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചനയും സംഗീതവും കൈതപ്രം.
1: കുടജാദ്രിയിൽ കുടികൊള്ളും മഹേ.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല,

0: കരം പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പു പാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പു കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പു കുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടുവളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മതിരിയും കണ്ടു പരിതപിച്ചവരോട് നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിന്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്തപ്പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിന്റെ കൃഷി ആരംഭിക്കുക. ഇത്തരുണത്തിൽ കുരുമുളകിന്റെ കൃഷിരീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെന്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെന്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതെ ഒഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പും മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിന്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിന്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പു രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തലവള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറു കമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേരുപിടിപ്പിച്ചെടുക്കാം. ഒടിച്ചുകുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാവവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണലുകൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നു കയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരുക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കിൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടുവളർത്തി പിറ്റേ വർഷം അതിന്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിന്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിന്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിന്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലിച്ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിന്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട്, നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിന്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ 1 ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 മുതൽ 1-10 വരെയുള്ള ഏറ്റവും മികച്ച 1 ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപ പ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരടിയെങ്കിലും അകലത്തിൽ അരമീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ മുക്കാൽ ഭാഗവും മേൽമണ്ണും അരക്കിലോ ഡോളമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ടു കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോയിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1-2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിന്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിന്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2-3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമൈറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിന്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന 1 മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമെ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിന്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലരിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിന്റെയും മോളിബ്ഡിനത്തിന്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിന്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ 1 എന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചുവട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും 2 തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടുത്തായി നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടുത്തായി നട്ടു തുടങ്ങാം. അടുത്തായി നട്ട് 3-5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടുത്തായി നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തീരൂ. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
0: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കിൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ടുവെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ചുടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിന് ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചുവെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചുവെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കിൾക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്. വിശേഷിച്ച് കൈമുട്ടിലും

0: കാൽമുട്ടലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തു വരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൾക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-2-95-60-07 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

0: ഇന്ന് 7:35 കേൾക്കാം ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. സേവന വാർത്തകൾ കേൾക്കാം. കേൾക്കാം ദർപ്പണം പുനഃപ്രക്ഷേപണം. അക്ഷര സൗരഭം ഇന്ന് 9:30. പത്ത് മണിക്കുള്ള രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി ഇന്ന് 10:00. ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ആദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2:00 ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടയ്ക്കേപുരം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾ 16 രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0979728634. കേരള കേന്ദ്ര സർവകലാശാലയിൽ MA ഹിന്ദി, MA മലയാളം, MA കന്നഡ, MSc യോഗ തെറാപ്പി എന്നീ പ്രോഗ്രാമുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ 7 പെരിയ ക്യാമ്പസിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11:00 മുൻപായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467225037. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കളക്ടറേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം 8 ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് PR ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0499425154. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ KSSSന് കീഴിൽ പ്രവർത്തിക്കുന്ന ICTCയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് July 7 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഫോൺ നമ്പർ 0479723731234. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിലവിൽ വന്ന വാർഡ് 17 ആശാവർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായവും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള സ്ത്രീകൾ ആയിരിക്കണം. 8 രാവിലെ 10:30 പഞ്ചായത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം എത്തണം. ഫോൺ നമ്പർ 0479727645. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും.

നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രധാനമന്ത്രി

0: ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: വികസിത് ഭാരത് ജി റാംജി യോജന एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി.

0: പന്ത്രണ്ട് വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്ന് പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാംഗി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതുദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്, ഓർമ്മയിൽ ഒരു ഗാനം.

0: ഹലോ
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് അബ്ദുൾ റസാഖ് എന്നാണ്.
0: എവിടുന്ന് വിളിക്കുന്നേ?
1: ആലുവയിൽ
0: നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആലുവയിലെ ആൾക്കാരൊക്കെ മറ്റുള്ളവരുടെ ഓർമ്മകൾ ശ്രവിക്കാറുണ്ടെന്ന് അർത്ഥം.
1: അതെ അതെ, ഞാൻ കുറച്ചു നാള് കണ്ണൂരുണ്ടായിരുന്നു.
0: എന്തിനാ കണ്ണൂർ വന്നത്?
1: അവിടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു.
0: എന്ത് ജോലിയായിരുന്നു?
1: ബുക്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക്.
0: എന്നിട്ട് ഇപ്പം വീണ്ടും ആലുവയിൽ തന്നെ ആയി?
1: ഞാൻ എന്റെ വീട് ആലുവയിലാണ്, ഇപ്പോ ആലുവയിലാണ് താമസം.
0: ശരി, ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നേ?
1: ലജ്ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീനട്ട് ചോക്ലേറ്റിന്റെ സപ്ലൈ ആണ്.
0: ഓ ഓ, അങ്ങനെ പോകുന്നു അല്ലേ. ഓക്കെ, അപ്പോ മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും, അത് എന്തുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ആകുന്നു എന്നുള്ളതിന്റെ ഒരു കാരണമാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഏത് പാട്ടാണ് പറയുന്നത്?
1: യുവജനോത്സവം എന്ന ചിത്രത്തിലെ യേശുദാസും എസ് പി ശൈലജയും പാടിയിട്ടുള്ള പാട്ടാണ് ഈ മകാനം. അതാണ് എന്റെ ഓർമ്മയില് ഈ പ്രോഗ്രാം കേട്ടപ്പോ വിളിച്ചിട്ട് പറയണമെന്ന്
0: തോന്നിയത്. പാടാം, നമുക്ക് പാടാം.
1: പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. പാടിപ്പതിഞ്ഞ ഗാനം പ്രാണനുരോഗം
0: ഗാനം ഗാനം. ഓർമ്മയിലെ ഒരു ഗാനമായിട്ട് ഈ പാട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്?
1: അത് ഞാൻ എന്റെ സ്കൂൾ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ വീട് സ്കൂളിന്റെ അടുത്ത് തന്നെയായിരുന്നു. ചെറുപ്പത്തില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതല് സെവൻ സ്റ്റാൻഡേർഡ് വരെ. അപ്പൊ അന്നേരം രണ്ടിലാണോ മൂന്നിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഉച്ചക്ക് നമ്മൾ ഇന്റർവെല്ലിന് വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അന്നൊക്കെ റേഡിയോ വളരെ റെയർ ആയിട്ടുള്ള ഉള്ളുണ്ടായിരുന്നു, വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഷാർപ്പ് ടൈമിലായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ അങ്ങനെ അങ്ങനെ വീട്ടിൽ നിന്ന് വീടിന് തൊട്ടടുത്തുള്ള ഈ പാട്ട് ചലച്ചിത്രകാരൻ റേഡിയോന്ന് കേൾക്കുകയാണ്. ഞാൻ കുറെ ആ പാട്ട് കഴിയുന്നവരെ ആ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് അതിനെ കേട്ടു നിന്നു. കാരണം ആ പാട്ടിന് ആ യേശുദാസിന്റെയും നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു പാട്ടാണുള്ളത്. ഒരു വെറൈറ്റി ശബ്ദം,
0: ആ യേശുദാസിന്റെ ഒക്കെ ഒരു ആ സമയത്ത് ഒരു ശബ്ദം എന്ന് പറയുന്നതേ അതും വളരെ ബേസിൽ പാടാം എന്ന് പറയുമ്പോ ആരും ഒന്നിങ്ങനെ തരിച്ചിങ്ങനെ കേട്ടുപോകും.
1: നിന്നുപോകും, അങ്ങനെ ഞാൻ നിന്നു
0: നിന്നുപോയി.
1: എന്നിട്ട് ആ പാട്ട് കേട്ടു. അപ്പോ സ്കൂളില് ക്ലാസ് തുടങ്ങി.
0: അയ്യോ,
1: അപ്പോ ഹെഡ് മാസ്റ്ററിനൊരു പതിവ് ശൈലിയുണ്ട്, അവിടെ വൈകി വന്ന് കുട്ടികളെ നോട്ട് ചെയ്തിട്ട് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ശിക്ഷ നൽകിക്കൊണ്ട് വിടാന്നുള്ളത്. ഞാൻ പെട്ടു, അങ്ങനെ നല്ല അടിയും വാങ്ങിച്ചു.
0: അയ്യോ,
1: എനിക്ക് ആ ഓർമ്മയാണ്. ആ അടി ഈ പാട്ട് കേൾക്കുമ്പോ ഈ പാട്ടിന്റെ ആസ്വാദനത്തിനപ്പുറം ആ സ്കൂളും ആ വഴി ചെന്നതും ആ അടിയുടെ മാധുര്യമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും.
0: അതൊരു എന്താ പറയാ, നമ്മളെ പിന്നെ അത് മാത്രല്ല, അന്നത്തെ കാലത്തൊക്കെ നമ്മളെ ഊണും കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ എത്തുന്ന വഴി മുഴുവൻ ഓരോരോ വീടുകളിൽ ഈ പാട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പല്ലവി ഒരു ഭാഗത്ത് നിന്ന് കേൾക്കും. കുറച്ച് കഴിയുമ്പോ ഒരു വീട്ടില് റേഡിയോ ഉണ്ടാവില്ല, പിന്നെ അടുത്ത വീട്ടിൽ പോകുമ്പോ ഇതിന്റെ അനുപല്ലവി ആയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഈ പാട്ട് തീരരുതേന്ന് ആഗ്രഹിക്കും, ഒരേ സമയം തീരരുതേന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ പാട്ട് ആസ്വദിക്കുകയും വേണം. കാരണം രണ്ടു മണിയുടെ ഇടക്ക് അത് നിന്നുപോയാലും പ്രശ്നമാണ്, അതിനിടയ്ക്ക് സ്കൂള് പിടിക്കണല്ലോ. അപ്പൊ അങ്ങനത്തെ
1: മറന്നുപോയി.
0: ഏതായിരുന്നു സ്കൂള്? ആലുവയിൽ തന്നെ.
1: എടുത്തല.
0: ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് എന്റെ മദർ ഉണ്ട്, വൈഫ്, രണ്ട് കുട്ടികള്.
0: അവരോടൊക്കെ പറയില്ലേ ഇങ്ങനത്തെ കഥകളൊക്കെ?
1: ഓ, ഞാൻ പറയാം. പയ്യന്നൂര് നിന്നിട്ടുള്ള അനുഭവങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഞാൻ റേഡിയോ ആകാശവാണിയാണ് ഞാൻ കൂടുതല് റെഫർ ചെയ്യാറ്. പാട്ട് കേൾക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ ഇപ്പൊ അവൈലബിൾ ആണല്ലോ
0: പാട്ടുകൾ.
1: ഒരു ക്ഷാമമൊന്നുമില്ല, പക്ഷെ റേഡിയോയില് പറയുന്നതും അതിന്റെ രചനയും സംവിധാനവും പറയുകയും ഒരു ഗ്യാപ്പ് വരികയൊക്കെ ചെയ്യുന്നത് വളരെ ആസ്വാദനമാണ്. നൊച്ചാളിയാണ്
0: എനിക്ക്.
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ.
0: പേര് പറയൂ.
1: പേര് ഷീബ മമ്പറം.
0: മമ്പറം ഷീബ. ആ, നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. അതിന് അതിൻ്റെതായ ഒരു കാരണം എന്താണ്? ഏത് പാട്ടാണ് പറയുന്നത്?
1: പാട്ട് സിനിമ ഓർമ്മയില്ല. മറ്റേ പണ്ടൊരു

0: സന്ദർഭം സിനിമയിലെ പാട്ടാണ്.
1: പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചുവാണിരുന്നു.
0: ആ ഒരു ഗാനം. എന്താണിത് ഇങ്ങനെ ഓർമ്മയിൽ വെക്കാനായിട്ടുള്ള കാര്യം?
2: ഓർമ്മയിൽ വെക്കാൻ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരിണ്ടായിരുന്നു, കൂടെ പഠിച്ച സുപ്രിയ എന്ന് അവളുടെ പേര്. അവള് നമ്മളിങ്ങനെ ഇന്റർവെല്ലിന്റെ സമയത്തൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് പാടിത്തരുന്ന പാട്ടായിരുന്നു.
0: ഓ, അത് ശരി. ഏത് സ്കൂളാ ഷീബ പഠിച്ചത്?
2: മമ്പറം
0: യു പി സ്കൂളില്. ഒന്നിച്ച് പഠിച്ച ആളാണ് സുപ്രിയ. മറ്റു ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഷീബയ്ക്ക്? സുപ്രിയ മാത്രമാണ്. കൊറേ ആൾക്കാരുണ്ട്. ഇപ്പൊ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ? എന്തെങ്കിലും ഗ്രൂപ്പുകളോ? ഒന്നുമില്ല. ഷീബ ഇപ്പോഴും മമ്പറം തന്നെയാണ് താമസിക്കുന്നത്?
2: എന്റെ വീട് മമ്പറം തന്നെയാണ്.
0: മമ്പറം തന്നെയാണ്. കല്യാണം കഴിച്ചിട്ടില്ലേ?
2: ആ, കല്യാണം കഴിച്ചു. കായലോടാണ് ഭർത്താവിന്റെ വീട്.
0: ആ, ഇപ്പോഴും നിക്കുന്നതും മമ്പറം തന്നെയാണ്?
2: കായലോടാണ് ഭർത്താവിന്റെ വീട്. പറയാ
0: അങ്ങനെ. ഓക്കെ, ആരൊക്കെ ഉള്ളത് ഇപ്പോ വീട്ടില്?
2: വീട്ടിൽ ഞാനും ഭർത്താവുള്ളു. മക്കള് കല്യാണം കഴിഞ്ഞു.
0: അപ്പോ ഒരുപാട് പഴയ ഒരു ഓർമ്മയാണ് പറയുന്നത് യു പി ക്ലാസ്സില്.
2: കേൾക്കുമ്പോഴാണ് ഓർമ്മ
0: വരും. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ രാവിലെ ജോലിക്ക് പോകുമായിരിക്കും അല്ലേ?
2: പോവും.
0: മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഷീബ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും, അതൊക്കെ ആലോചിച്ചിട്ടിരിക്കും അല്ലേ?

0: ഹലോ, ആരാണ്?
1: ഹലോ, പവിത്രൻ തിലാനൂർ.
0: പവിത്രൻ തിലാനൂര്. ഓക്കെ, എന്താ ചെയ്യുന്നു?
1: കെ എസ് ഇ ബിയിലായിരുന്നു. അത് ഒരു 10-25 കൊല്ലം ജോലിയായിരുന്നു. ഇപ്പം ഒന്നും ജോലിയില്ല. അപ്പോ ഞാൻ ഈ ദേശാടനം എന്ന് പറഞ്ഞ സിനിമയില് കൈതപ്രത്തിന്റെ ആ കളിവീട് ഇറങ്ങിയ പാട്ട് കേൾക്കാനാണ്. അതിന്റെ കാരണം എന്റെ ഒരു അഞ്ചന്റെ മകനുണ്ടായിരുന്നു. അപ്പം എന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടുകുടുംബമായി താമസിക്കുമ്പോ എന്റെ കൂടെ തന്നെയായിരുന്നു. വലുതാകുന്നവരെ ഇവിടെ പോകുമ്പോ എന്റെ കൂടെ തന്നെ വരും. അപ്പം ഞാൻ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ അവന് സ്കൂൾ വിട്ട് വരുമ്പോ ബസ്സിൽ നിന്നൊക്കെ മുത്തച്ഛാന്ന് ഒച്ചത്തിൽ വിളിക്കും. ഞാനിങ്ങനെ റോട്ടിലേക്ക് പോകുമ്പോ തന്നെ എനിക്കിങ്ങനെ പെട്ടെന്ന് ഈ കുട്ടികളെല്ലാം കേൾക്കുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അത്രയോ സ്നേഹമാണ്. അവന് ഒരു പ്ലസ് വൺ ആയതിനു ശേഷം ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. അപ്പം ഈ പാട്ട് എപ്പം അതിനോടൊരു ഒരു അനുബന്ധമായിട്ടൊരു വല്ലാത്തൊരു ഇതാണ്. എപ്പം അവന് ഓർമ്മയ്ക്കെപ്പം.
0: നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലായിരുന്നു?
1: ആ, ഒരു വീട്ടില്.
0: അപ്പോ അവർക്ക് ആ കുട്ടിക്ക് ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് താങ്കളോടായിരുന്നു.
1: അതന്നെ. ആ സമയത്ത് എന്റെ കൂടെ തന്നെ ഇപ്പൊ ഇവൻ എവിടെ ഞാൻ എവിടെ പോകുമ്പോ ഡ്രസ്
0: മാറ്റുമ്പോൾ
1: മുത്തച്ഛനെവിടെയാന്ന് മുത്തച്ഛാന്ന് വിളി ആ കേൾക്കുമ്പോ തന്നെ പിന്നെ ഒട്ടാകെ ഇതാവും. എനക്കെന്നെ വല്ലാണ്ടാവും. അപ്പൊ അവൻ മരിച്ചു പോയതിനു ശേഷം ഇപ്പൊ ഒരു ഈ കൈതപ്പുറത്തിന്റെ ഈ പാട്ട് കേൾക്കുമ്പോ എപ്പം ഒരു ഓർമ്മിക്കും അത്.
0: അങ്ങനെ. മോന്റെ പേരെന്തായിരുന്നു?
1: സായന്ത്.
0: ഓക്കെ.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം ഹൃദയരാഗം.
2: ഹലോ.
3: ഹലോ,
2: ആരാണ്?
3: ഞാൻ പ്രീത, തൃച്ചംബരം.
2: തൃച്ചംബരത്ത് നിന്ന് വിളിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു പ്രീത?
3: ഞാൻ തളിപ്പറമ്പ് മക്തബ് പ്രസ്സിൽ പ്രൂഫ് റീഡർ ആണ്.
2: ഓക്കെ, മക്തബ്.
3: അതെ അതെ.
2: ഓക്കെ, പ്രൂഫ് റീഡർ ആണ്. എന്തെങ്കിലും ഒരു, അതായത് പ്രിന്റ് ചെയ്യാൻ ആരെങ്കിലും എന്തെങ്കിലും മാറ്റർ തരുമ്പോ അത് മൊത്തം ചെക്ക് ചെയ്യണം, കറക്റ്റ് ചെയ്യണം
3: അല്ലേ?
2: അത് അടിച്ചു വന്നു കഴിഞ്ഞാൽ അതും നോക്കണോ?
3: അല്ല, പ്രിന്റ് ചെയ്തിട്ട് നോക്കണം. നമ്മൾ ആദ്യം DTP എടുക്കുമല്ലോ, അതിന്റെ ഒരു പ്രൂഫ് ആദ്യം തരും. പിന്നെ ഇപ്പം വെഡിങ് കാർഡും എല്ലാം നമ്മൾ മിസ്റ്റേക്സ് ഇല്ലാണ്ട് കൊടുക്കണ്ടേ?
2: കൊടുക്കണം. നിങ്ങളെ കയ്യിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്.
3: ഓക്കെ,
2: ഏത് പാട്ടാണ് ഓർമ്മയിലൊരു ഗാനായിട്ട് പറയുന്നേ?
3: ചെമ്പക തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ആ പാട്ട് ഞാൻ 9th പഠിക്കുമ്പോ ഞാൻ ട്യൂഷൻ സെന്റർ പോയി, നമുക്ക് ഫ്രീ

0: ആയിട്ടൊരു ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു,
1: സൗജന്യ ട്യൂഷൻ.
0: അപ്പം പിന്നെ അല്ലാതെ ഒരു പ്രത്യേകിച്ച് വേറൊരു അനുഭവം ഒന്നല്ല. ആ ഒരു പാട്ട് ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് നമ്മള് ഇവര് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെല്ലോ റെക്കോർഡ് ചെയ്യുമ്പോ ഒരാള് ഇങ്ങനെ പാടുന്നത് കേട്ടതാണ്. ആ പാട്ട് അന്നും ഇന്നും എനിക്ക് ഭയങ്കര
1: ഇഷ്ടം.
0: അതിപ്പോ അങ്ങനെയൊന്നും കേൾക്കില്ല, പക്ഷെ ഇപ്പം ടോപ് സിംഗറുള്ളത് ഒന്ന് രണ്ടു പ്രാവശ്യം കേട്ടു ഞാൻ. അന്ന് അതിനുശേഷം ഒരു പത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത് കേൾക്കുന്നത്. ഞാൻ വിചാരിക്കുന്നുണ്ട് ആ പാട്ടിന്റെ എനിക്ക് വേർഡ്സ് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് യൂട്യൂബും എല്ലാം കണ്ടപ്പോ ആ പാട്ടൊന്ന് അടിച്ചു നോക്കുമ്പോഴാണ് ഇപ്പൊ സാധനം കേൾക്കുന്നത്. നമ്മളൊരു അഞ്ചെട്ട് പേരെ ഉണ്ടായിട്ടുള്ളൂ അന്നേരത്ത്. ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഉള്ള ഒരു കുറച്ച് മൂന്നാല് ജെന്റ്സ് ഹിന്ദി മാത്സ് ഇംഗ്ലീഷ് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കുന്നതാണ്.
1: ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആകാശവാണിയിൽ കൂടെ കൂടെ പോകുന്ന ഒരു പാട്ടാണ്. കാരണം അത് ആവശ്യപ്പെടാതിരിക്കാനും നമുക്ക് വേറെ തന്നെ പ്രക്ഷേപണം ചെയ്യാതിരിക്കാനും കഴിയില്ല. അത്രയ്ക്കും ഭക്ഷ്യതയുള്ള ഒരു പാട്ടാണ്. അപ്പോ എന്താ പറയാ, നല്ലൊരു പാട്ട്. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഉണ്ടായിട്ടുള്ള പ്രണയ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏതോ ഒരു ഇതിന്റെ ഒരു സർവേ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ്. രചന കൊണ്ടും ഈണം കൊണ്ടും ആലാപനം കൊണ്ടും അതിന്റെ പ്രത്യേക ഒരു മ്യൂസിക് എന്തോ ആരുടെയും മനസ്സൊന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗാനമാണ്. അപ്പോ കുറച്ച് ട്യൂഷന്റെ ഓർമ്മകള്, പഴയകാല ഓർമ്മകള്.
0: ഓക്കെ
1: പ്രീത, ഓക്കെ.

0: നമസ്കാരം, ആരാണ്?
1: ആ, ഇത് മുഴപ്പിലങ്ങാട് സുമേഷാണ്.
0: എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഗൾഫിലാണ്, പുറത്താണ്. ഇപ്പൊ ലീവിന് വന്നിരിക്കുകയാണ്,
0: നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്.
1: അപ്പൊ അമ്മക്ക് വേണ്ടിയിട്ട് അമ്മ ഈ പ്രോഗ്രാം എപ്പോഴും കേൾക്കുന്നു.
0: അങ്ങനെ അമ്മയുടെ ഓർമ്മകൾ മകൻ പറയാണ്.
1: അതെ അതെ അതെ.
0: അമ്മക്ക് വയ്യേ?
1: അമ്മക്ക് കണ്ണിന് കാഴ്ച
0: കുറവാണ്.
1: റേഡിയോ ആണ് എപ്പോഴും കേട്ടിരിക്കുക.
0: അപ്പൊ അമ്മ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോനോട് പറയുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്താ അമ്മ പറയുന്നത്?
1: ആ, അമ്മ എപ്പം പറയും, വന്നു കഴിഞ്ഞാല് കൊറേ സമയം ട്രൈ ചെയ്തെന്ന് പറഞ്ഞു.
0: അങ്ങനെ
1: സമയം കുട്ടി കുട്ടിക്കൊണ്ടിരുന്നു.
0: അങ്ങനെ ഓക്കെ. അപ്പൊ അമ്മയുടെ ഓർമ്മകള് ഉണരുന്ന ഒരു പാട്ട് മോൻ ചോദിക്കുകയാണ് ഇപ്പൊ അല്ലേ?
1: അതെ അതെ.
0: ആ, പറഞ്ഞ ഏതാ പാട്ട്?
1: ആത്മവിദ്യാലയമേ
0: എന്നുള്ള ഒരു പാട്ട് അമ്മയുടെ ഒരു ഓർമ്മയിലെ ഗാനമായിട്ട് അമ്മ വെക്കുന്ന ഒരു പാട്ടാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് കൂടി മോൻ അറിയുന്നുണ്ടാവും. എന്താണ്? അമ്മയ്ക്ക് ഒരു മിനിറ്റ് ഒന്ന് കൊടുത്തേന്ന.
2: ഹലോ.
0: ആ ഹലോ, മോൻ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പറയാണ്.
2: സന്തോഷം കൊണ്ട് വർത്തനം പറയാൻ കിട്ടുന്നില്ല കേട്ടോ.
0: ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ടല്ലേ പറയുന്നത്?
2: അതെ, ഹരിചന്ദ്രയല്ല.
0: ഹരിചന്ദ്ര
2: എന്റെ ഭർത്താവ് ചെറിയ പ്രായത്തില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിച്ചൊരു നാടകമായിരുന്നു. അത് ആ നാടകം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പൊ എപ്പോഴും ആ പാട്ടിന് വേണ്ടി ഞാൻ പരിശ്രമിക്കലുണ്ട്, പക്ഷെ എനിക്ക് ഒരിക്കലും കിട്ടലില്ല. പിന്നെ എന്റെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുമേഷ്, ഓനും മക്കളും എല്ലാം ഉണ്ട്, ഓൻ എടുത്തു തന്നതാ ഇന്ന് ഈ പാട്ട്. ഏറെ സന്തോഷമുണ്ട് കിട്ടിയതിന്. ഒന്നത് വെച്ചു തരാൻ ആഗ്രഹിക്കുന്നു.

0: ഹലോ
1: ഹലോ
0: ആ പേര് പറയൂ.
1: നീലകണ്ഠൻ.
0: നീലകണ്ഠൻ
1: ജോത്സ്യർ.
0: ജോത്സ്യരാണ്. ഓക്കെ ഓക്കെ. കയ്യൂർ
1: ചീമേണ്ടാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്.
0: പറയൂ, ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛനെന്ന് ചെറുപ്പത്തിലെ പഠിപ്പിച്ച വിഷയത്തിൽ
0: ജ്യോതിഷാസ്ത്രങ്ങളും
1: രൂപം ഇങ്ങനത്തെ വിഭാഗത്തിൽ എനിക്ക് അമ്മരൊക്കെ പഠിപ്പിക്കുമ്പോ അപ്പൊ മുഖാന്തി ദേവിനെയാണ് സ്തുതിച്ചിട്ട് അച്ഛനും പറയും. ആദ്യക്ഷരം നാവിൽ പുറക്കുന്ന അമ്മയാണ് ഒക്കെ പറയും. അപ്പൊ ആ പാട്ടാണെനിക്ക് ഇപ്പം കുടജാഗ്രിയിൽ നിന്ന് എപ്പോഴും ഓർമ്മ വരും.
0: കുടജാഗ്രിയിൽ അപ്പൊ ആ
1: ഒരു ഓർമ്മയാണ്.
0: അതെ, കുഞ്ഞായിരിക്കുമ്പോ തന്നെ എനിക്കും അച്ഛനെ പോലെ ജ്യോതിഷം പഠിക്കണം.
1: ചെറുപ്പത്തിലെ പാരമ്പര്യ രീതിയിൽ തന്നെ ചെറുപ്പത്തിലെ ക്ഷേത്രങ്ങളും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് പോകുന്നതായിപ്പം ഉണ്ട്.
0: അതെയോ, നിങ്ങൾ ഒറ്റ മോനാണോ? ഒരു മോനെ?
1: മൂന്ന് പേരുണ്ട്.
0: മൂന്ന് പേര്?
1: മൂത്ത മകനുണ്ട്, ചെറ്റനുണ്ട്, ഇളയ മകൻ ജ്യോതിഷശാസ്ത്രമായിട്ട് ജ്യോതിഷായിട്ട് കാസർഗോഡ് കീഴൂർ എന്ന സ്ഥലത്ത് ജ്യോതിഷം ചെയ്യുന്നു.
0: മൂത്ത മോനോ?
1: മൂത്തത് വണ്ടിയിലാണ്, വാഹനത്തിൽ കേറിയാണ്.
0: നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ പാതയിൽ തന്നെയായിരുന്നു. ദേവിയുടെ
1: എല്ലാഗ്രഹങ്ങളും
0: എപ്പോഴും ഉണ്ടാവും. കാരണം അതുമായിട്ട് അല്ലേ, അതുമായിട്ട് എപ്പോഴും പോകുന്ന ഒരാളല്ലേ.
2: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ.

0: ഹലോ.
1: ഹലോ,
0: പേര് പറയൂ.
1: അനിത അച്ചാന്തുരുത്തി.
0: അനിത അച്ചാന്തുരുത്തി, ഒരു ദ്വീപല്ലേ അത്? അച്ചാന്തുരുത്തി ഒരു ദ്വീപല്ലേ? അച്ചാന്തുരുത്തി ദ്വീപാണ്. അവിടെ തന്നെയാണോ വീടും?
1: വീട് അവിടെ തന്നെ. ഞാൻ കമ്പനി ദിനേശ്പുരി കമ്പനി.
0: ഓ ഓ, എവിടെയാണത്?
1: കമ്പനി
0: കാരിയിൽ. ആ, അത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണോ? ഈ ദ്വീപ് കഴിഞ്ഞ് പിന്നെ തോണിയിൽ വരണോ?
1: രാവിലെ ഒരു 20 മിനിറ്റ് നടക്കണം രാവിലെ.
0: ഇതിന്റെ അകത്ത് തന്നെയാണ് അച്ചാന്തുരുത്തി ദ്വീപിന്റെ ഉള്ളിൽ തന്നെയാണ്?
1: അല്ലല്ല, ഇത് വേറെ സ്ഥലമാണ്.
0: വേറെ സ്ഥലമാണ്. പാലം കടക്കണോ?
1: പാലം കടക്കണം.
0: നടന്നിട്ടാണ് വരുന്നത്?
1: രാവിലെ നടന്നിട്ട് വരും, വൈകുന്നേരം നടന്നിട്ട് പോകും.
0: ഓക്കെ, അപ്പൊ കൊറേ ഓർക്കാൻ ഒരുപാട് സമയമുണ്ട് അല്ലേ? 20 മിനിറ്റ് ഇങ്ങോട്ടും 20 മിനിറ്റ് അങ്ങോട്ടും. അപ്പൊ കൊറേ ഓർമ്മകളും പാട്ടുകളും ഒക്കെ ഓർത്തോർത്ത് വേഗത്തിപ്പോവും വീട്ടിലേക്ക് തിരിച്ചു. രാവിലെ ഓർക്കാൻ നേരമില്ല, വൈകുന്നേരം എന്തെങ്കിലും ഓർമ്മകൾ മനസ്സിൽ വരും. ശരി, അപ്പോ ഏതാണ് പാട്ട്?
1: പാട്ട് അക്ഷരത്തെറ്റിലേ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നുള്ള പാട്ടാണ് വേണ്ടത് മാഡം. അത് ഓർമ്മിക്കാൻ കാരണം എന്റെ ഏട്ടൻ വല്യമരമാണ്, അമ്മരെ ഇച്ചിരമാണാണ്. ഏട്ടൻ ഗൾഫ് നിന്ന് ആദ്യമായിട്ട് ഒരു കാസറ്റ് കൊണ്ടുവന്നതാണ്. ഗൾഫ് പോയിട്ട് ആദ്യമായിട്ട് വരുമ്പോ 89-ാണത് കാസറ്റ് കൊണ്ടുവന്നിട്ടാകുമ്പോ ആ സമയത്തിന് ഏട്ടന്റെ കല്യാണം തീരുമാനിച്ചു, കല്യാണം നടക്കുന്നു. അതിന്റെ തലേ ദിവസം കാസറ്റ് അപ്പൊ ടേപ്പ് റെക്കോർഡർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ആ ടേപ്പില് ഈ കാസറ്റ് വെച്ചിട്ട് ആ പാട്ടിനെ കൊറേ പ്രാവശ്യം ആ പാട്ടിനെ വെക്കുന്നു. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ ആദ്യമായിട്ട്
0: കേൾക്കുന്നത്.
1: ഓർമ്മിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ എനിക്കൊരു വേദനയുണ്ട്. ഏട്ടന് പിന്നെ അതിനിടക്ക് കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിനും എന്നെ ക്യാൻസർ അടിച്ച് ചികിത്സ ക്യാൻസർ അടിച്ച് വന്നതിന് ശേഷം ഏട്ടന് അസുഖം വന്നു. അപ്പൊ കരളിനാണ് അസുഖം വന്നത്,
0: കരളിന് അസുഖം.
1: അപ്പം ഏട്ടൻ കൊറേ കാലം ഉണ്ടായിന്. പിന്നെ അപ്പം കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ഏട്ടന് കുറച്ച് അസുഖം അധികമായിരുന്നു. പിന്നെ കുറച്ച് ആശുപത്രികൾ ഉണ്ടായി. അങ്ങനെ ഏട്ടന് പെട്ടെന്ന് നമ്മള് വിട്ടു പോവുകയാണിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന്.
0: സ്വന്തം അനിയത്തി പോലെ അല്ലേ?
1: ഒരുപാട് സ്നേഹമാണ് ഏട്ടന്റെ ഭാര്യയും അവരും. അങ്ങനെ ആ വീട്ടുകാർ മൊത്തം എല്ലാരും ഏകദേശം എന്നോട് ആ സ്നേഹത്തിലാണ് കഴിയുന്നത്. അപ്പൊ ഏട്ടൻ വിട്ടുപോയിട്ടാകുമ്പോ അത് അസുഖം വന്നു, പിന്നെ ഏട്ടന് കൊറോണയും വന്നു.
0: അങ്ങനെ
1: അപ്പം ഏട്ടൻ മരിച്ചിട്ടാണ് നമ്മക്കാർക്കും
0: കാണാനും പറ്റിയില്ല.
1: പറ്റിയില്ല ആ ഒരു വിഷമം മനസ്സിൽ ഇപ്പം ആ വിഷമമുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ഏട്ടനാണ്.
0: ഇപ്പൊ മൂന്നാല് വർഷമായിട്ടുണ്ടാവില്ലേ?
1: ജൂലൈയില് 3 വർഷം കഴിഞ്ഞു.
0: കഴിഞ്ഞു. ഏട്ടനും അവിടെ അച്ചാന്തുരുത്തി തന്നെയാണോ?
1: ഓർക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടന്റെ വീട്.
0: അനിതയ്ക്ക് ആരാ ഉള്ളത്?
1: ഭർത്താവ്, രണ്ട് മക്കള്. ഭർത്താവ് നാടൻ പണിക്കെല്ലാം പോകുന്നു, തെങ്ങ് കയറ്റ തൊഴിലാണ് ഭർത്താവ്. പിന്നെ മോൻ കൂട്ടിരി ഓൺലൈൻ പണിയാണ്. മോള്
0: അപ്പൊ ഈ ഒരു പാട്ട് അല്ലേ, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതമദൻ ഭാഷ അല്ലെ? ഒരു നമ്മളൊരു ഏട്ടന്റെ കല്യാണത്തോട് അടുപ്പിച്ച് നാട്ടിലേക്ക് വന്നപ്പോ കൊണ്ടുവന്ന ഒരു കാസറ്റിലെ പാട്ടായിരുന്നു. ഒരു കല്യാണം കഴിക്കുന്നവർക്കുള്ള ഒരു ഒരുപാട് മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു പാട്ടും കൂടിയായിരുന്നു അത് അല്ലേ? ഇഷ്ടായി. പക്ഷെ ഇപ്പം ഒരുപാട് വിഷമാണ് ഇതേ പാട്ട് കേൾക്കുമ്പോൾ
1: മനസ്സിലേക്ക് ആദ്യം വരുന്ന
0: ഏട്ടന്റെ മുഖം.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശിവ പുഷ്പരാജ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് വേണുഗോപാൽ, മിൻമിനി, മണികണ്ഠൻ. ചിത്രം സ്വാഗതം. ബിച്ചിത്രിമിലയുടെ വരികൾ, രാജമണിയുടെ സംഗീതം.

എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ആര്യൻ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് രഘുകുമാർ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ഓസ്ട്രേലിയയും ന്യൂസിലാന്റും സന്ദർശിക്കും. വിബിജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി രാവിലെ 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസ് നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കുകയും കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തമാക്കുകയുമാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ പുലർച്ചെ 1:30 നോർവേയെ നേരിടും. പുലർച്ചെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ തോൽപ്പിച്ച് ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ചു. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. അമേരിക്കയുടെ ഏറ്റവും മികച്ച നാളുകൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശങ്ങളിൽ അമേരിക്കയുടെ എല്ലാ സൈനിക ഇടപെടലുകളും വിജയകരമായിരുന്നുവെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പ്രസിഡന്റ് ട്രംപ് പ്രശംസിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസുകളിലെ OBC, EBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PMSOC പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ e-grants.kerala.gov.in ലഭ്യമാണ്. സ്കൂളുകളിൽ നിന്ന് ഈ മാസം 31 മുൻപ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വയാശ്രയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ spcprogram.pol@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും kerala.police.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467225037. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കളക്ടറേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം 8 ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0499425154. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കെ എസ് സി എസ് കീഴിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സിയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 7 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഫോൺ നമ്പർ ഇതാണ്: 0497273134. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിലവിൽ വന്ന വാർഡ് 17 ആശാവർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതനും 25-45 ഇടയിൽ പ്രായവും 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള സ്ത്രീകൾ ആയിരിക്കണം. 8-ാം തീയതി രാവിലെ 10:30 പഞ്ചായത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം എത്തണം. ഫോൺ നമ്പർ

9972774485. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467220902. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 10:00 NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 9:30 ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467221718. വയനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കലക്ട്രേറ്റ് അക്ഷര ലൈബ്രറിയുമായി ചേർന്ന് ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് കവിതാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ജൂലൈ 15 ഉച്ചയ്ക്ക് 1:15 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിലാണ് മത്സരം. ഫോൺ നമ്പർ 0499942554. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: came in. Earlier, Australia won the toss and opted to bowl first. In the FIFA World Cup, Brazil will take on Norway in the round of 16 match in New Jersey at 1:30 a.m. Indian time tonight. England will face Mexico in Mexico City in the other pre-quarterfinal at 5:30 a.m. tomorrow. In the Wimbledon tennis, American Jessica Pegula defeated compatriot Iva Jovic 4-6, 6-3, 6-1 in the women's singles to reach the quarterfinals in London today. The other match between Czech Republic's Karolina Muchova and compatriot Barbora Krejcikova is underway. In the other round of 16 matches, top seed Arina Sabalenka will face Japan's Naomi Osaka and Switzerland's Belinda Bencic and meet Coco Gauff of the United States later tonight. In the men's singles, the round of 16 match between Serbia's Novak Djokovic and Roman Sufelian of Russia is underway. Later tonight, top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki. The annual Amarnath Yatra has witnessed an encouraging start this year with 32,313 devotees offering prayers at the cave revered shrine during the first 2 days of the pilgrimage. 20,145 pilgrims performed darshan at the cave shrine on the second day of the Yatra. Uttarakhand Chief Minister Pushkar Singh Dhami today flagged off the first batch of the Kailash Mansarovar Yatra 2026 from Tanakpur in Champawat district for the next leg of the pilgrimage. The first batch comprises 49 pilgrims. On the occasion, the Chief Minister said the Kailash Mansarovar Yatra is not just a religious journey, but a symbol of spiritual awareness, cultural unity and national harmony. And now, before we end the bulletin, the headlines once again. Southwest monsoon intensified across India. Red alert issued for Mumbai. Warning of heavy rain in several states. Union Minister Jyotiraditya Sindhya and MP Chief Minister Dr. Mohan Yadav lay foundation stone of 2,500 crore rupee defence manufacturing plant in Shivpuri. External Affairs Minister Dr. S. Jaishankar begins his six-day visit to West Asia, meets Qatari Prime Minister Mohammed bin Abdul Rahman bin Jassim Al Thani in Doha. OPEC Plus agrees to increase oil production by 188,000 barrels per day from next month to support market stability. In T20 Cricket World Cup summit clash underway between hosts England and Australia at the Lords. And in FIFA World Cup, Brazil to take on Norway in the round of 16 at New Jersey tonight. And that is all in the news at 9. Good night.
1: தர்ப்பணம் ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
3: എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
2: അതെ,
3: സത്യം പറഞ്ഞ ചേട്ടാ.
2: ചേച്ചി കുറെ കാലമായല്ലോ സത്യം പറഞ്ഞ എന്ന് പറയുന്നു. ഇനിയെങ്കിലും ആ ശീലമൊന്ന് തുടങ്ങി ചേച്ചി.
3: ഞാൻ എപ്പോഴേ തുടങ്ങി. ഇനി ചേട്ടനും അങ്ങനെ ശീലിച്ചു തുടങ്ങണം കേട്ടോ. എന്നിട്ട് സത്യം മാത്രം പറയുമ്പോ കിട്ടുന്ന ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിക്കണം.
2: ചേച്ചി ഒരു നിമിഷം ഒരു കാര്യം പറഞ്ഞോട്ടെ. ദാ ഈ മെസ്സേജ് കണ്ടോ.
3: എന്താണ്?
2: ഇപ്പൊ സകല മേഖലയിലും AI കടന്നു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ.
3: അതിന്
2: അല്ല ഇനി ദർപ്പണവും അങ്ങനെ ആകുമോ എന്ന് ഒരു സംശയം നമ്മുടെ സഞ്ജീവ് അക്കാനശ്ശേരിക്ക്.
3: ഏയ്, അങ്ങനെയൊന്നും ആവില്ല, അതോർത്ത് വിഷമിക്കണ്ട അല്ലേ.
2: അതിന് ആർക്കാ വിഷമം? അങ്ങനെയായാൽ ചേച്ചിയുടെ കുത്തിൽ നിന്ന് ചേട്ടന് രക്ഷ കിട്ടുമല്ലോ എന്ന സന്തോഷമാണ് ഇദ്ദേഹത്തിന്.
3: ഓഹോ, അങ്ങനെ.
2: June 27 AI എന്റെ തൊഴിലിടവും എന്ന ജാലകം കേട്ടപ്പോഴാണ് സഞ്ജീവിന് ഇങ്ങനെ തോന്നിയത്.
3: എന്തായാലും സഞ്ജീവും ചേട്ടനും കാത്തിരിക്കുന്ന ആ AI കാലം അത്ര വിദൂരത്തല്ല എന്നാണ് എനിക്കും തോന്നുന്നത്.
2: അല്ല ചേച്ചി നേരത്തെ എന്തോ സത്യം പറയാൻ തുടങ്ങിയിരുന്നല്ലോ.
3: അത് ചെറുപ്പത്തില് നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, ഇന്നയാളാവണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം.
2: അതെ, എനിക്കൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു ചേച്ചി.
3: ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടക്കണം എന്നായിരുന്നില്ലേ ചേട്ടന്റെ ആ വലിയ ആഗ്രഹങ്ങളിലൊന്ന്. പക്ഷെ നീന്തൽ പഠിക്കാൻ വെള്ളത്തിലിറങ്ങണല്ലോ എന്നോർത്തപ്പോ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. പിന്നെ എവറസ്റ്റ് കൊടുമുടി കയറണം എന്നായി. പക്ഷേ എവറസ്റ്റില് ബൈക്കിലും കാറിലും ഒന്നും പോകാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ട് ആ മോഹവും ഉപേക്ഷിച്ചു.
2: അതെ, എന്നിട്ട് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സാഹസ പ്രവൃത്തിയിൽ കൊണ്ടുപോയി ഞാൻ തളവെച്ചു.
3: അതെന്ത്?
2: വേറെന്താ, ഇതെന്നെ ചേച്ചിയുടെ കൂടെയുള്ള ദർപ്പണം.
3: ഹാ, അതാണ് ജീവിതത്തില് നമ്മൾ ഒരു സാഹസിക പ്രവൃത്തിയെങ്കിലും ചെയ്യണം ചേട്ടാ. പിന്നെ

0: ചേട്ടന് ബഹിരാകാശത്ത് പോകണം എന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ ഇടക്കിടക്ക് എയറിലാകുന്നത് കൊണ്ട് തൽക്കാലം അത് മതി എന്ന് തീരുമാനിച്ച് ആ മോഹവും മാറ്റിവെച്ചു അല്ലേ.
1: ഇങ്ങനെ പോയാ ഒരു AI ചേച്ചിയെ അടുത്ത് തന്നെ ശ്രോതാക്കൾക്ക് പ്രതീക്ഷിക്കാം.
0: അയ്യോ വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ജീവിതത്തില് ചില ആഗ്രഹങ്ങള് ലക്ഷ്യങ്ങള് ഉണ്ടായിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ആ പരിശ്രമങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുക. ജാലകം പരിപാടിയിൽ കൂടി ഇപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നു എന്ന് രാമദാസൻ മാസ്റ്റർ ചുക്ലി. പക്ഷേ ജാലകം, ശ്രീതിലകം, ഇപ്പോൾ സ്പോർട്സ് ടൈം ഒക്കെ ഒരേ പാറ്റേണിലാവുന്ന പോലെ തോന്നുന്നു എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, അത് നമുക്ക് ശ്രദ്ധിക്കാം.
0: അതെ,
1: അടുത്തതും ജാലകത്തെക്കുറിച്ചുള്ള മെസ്സേജാണ്. രാഗപുവത്തൂർ ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടിയ 30-ാം തീയതിയിലെ ജാലകം അവസരോചിതമായി. മദ്യത്തിന്റെ പിടിയിൽപ്പെട്ടുപോയ സഹോദരങ്ങളെ നല്ല വാക്കുകളിൽ കൂടി ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഒരു പുതിയ ജീവിതം തന്നെ നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏറെ മഹത്തരമാണ്.
0: ഓക്കെ, പത്തായക്കുന്നിൽ നിന്നും ഷിജില മനോഹരൻ. പതിവിൽ നിന്ന് വ്യത്യസ്തമായൊരു ജാലകമായിരുന്നു 30-ാം തീയതിയിലേത്. ഒരിക്കൽ മദ്യലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നിസ്സാര കാര്യമല്ല. ആൽക്കഹോളിക് അനോണിമസ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ മഹത്തരവും ശ്ലാഘനീയവുമാണ്. പിന്നെ പള്ളിക്കുന്നിൽ നിന്ന് EVG നമ്പ്യാർ, രമാജി നമ്പ്യാർ ഇവരും ജാലകത്തിലൂടെ ആൽക്കഹോളിക് അനോണിമസ് കൂട്ടായ്മയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും അത്ഭുതമായി എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം മദ്യത്തിന് അടിമപ്പെട്ടു പോയവർ തിരിച്ച് ജീവിതത്തിലേക്ക് ഈ കൂട്ടായ്മയിലൂടെ വന്നു എന്നത് തന്നെ.
1: സോപാനം ഷാജി മുളക്കുണ്ണിന്റെ മെസ്സേജ്, ഇരുളടഞ്ഞ ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഒരുപാട് സപ്പോർട്ടും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒട്ടേറെ പേരെ നയിച്ച ഈ സംഘടനയ്ക്ക് ആശംസകൾ എന്ന് നാരായണൻ തലവിൽ.
0: പണ്ട് കാലം മുതൽ മനുഷ്യരുടെ സന്തത സഹചാരിയായിരുന്ന നാടൻ നായകൾ ഇന്ന് മനുഷ്യരുടെ ക്രൂരതക്കിരയായി വംശനാശ ഭീഷണി നേരിടുമോ എന്നാണ് സംശയം. ലക്ഷങ്ങൾ മുടക്കി വിദേശ നായ്ക്കളെ വാങ്ങി മണിമാളികകളിൽ അലങ്കാര വസ്തുവായി പ്രദർശിപ്പിക്കുന്നവർക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിലെ നായകളുടെ സ്നേഹവും ബഹുമാനവും മനസ്സിലാവില്ല. മുത്തപ്പൻ ദൈവം നായകളെ സന്തത സഹചാരിയായി കൂടെ കൂട്ടിയതിന്റെ കാരണമൊക്കെ ഓലച്ചൂട്ടിലൂടെ കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി എന്ന് മിനർവ വിശാലാക്ഷൻ കുറ്റിക്കഥ.
1: മനുഷ്യന്റെ ഗന്ധം, ശബ്ദം, മുഖത്തെ ഭാവങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും മനുഷ്യനെ ഗാഢമായി സ്നേഹിക്കാനും നായക്കല്ലാതെ മറ്റൊരു മൃഗത്തിനും സാധിക്കില്ല. മുത്തപ്പന്റെ സന്തത സഹചാരിയായ, സ്നേഹത്തിന്റെ മാതൃകയായ നായയുടെ വിശേഷങ്ങളുമായി എത്തിയ കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് അതീവ ഹൃദയമായിരുന്നു എന്ന് പി രാധാകൃഷ്ണൻ പാണുണ്ട.
0: പ്രദീപൻ പൂമംഗലവും ആ ഓലച്ചൂട്ട് കേട്ടിട്ട് ഒരു കാലത്ത് തന്റെ സന്തത സഹചാരിയായിരുന്ന നായയെക്കുറിച്ചുള്ള കുറേ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ഇനി ഒരു കുഞ്ഞു നായയെ വാങ്ങി വളർത്താനുള്ള മോഹമുദിച്ച കാര്യവും എഴുതിയിട്ടുണ്ട്.
1: നല്ലത്. അടുത്ത മെസ്സേജ്, 3 പ്രശസ്തമായ സിനിമകളുടെ തിരക്കഥകളും അവയെക്കുറിച്ചുള്ള നിരൂപണങ്ങളും ഉൾപ്പെടുത്തിയ മൃണാൾ സെന്നിന്റെ ദി ആബ്സൻസ് ട്രിലോജി എന്ന പുസ്തകത്തെ 29-ാം തീയതി വായനയുടെ വാതായനങ്ങളിൽ PK സുരേന്ദ്രൻ വിലയിരുത്തിയത് ശ്രദ്ധേയമായി എന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
0: ഓക്കെ, അടുത്തത്, നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടി സ്ഥിരമായി കേൾക്കാറുണ്ട്. രമ്യ രാജേഷ് വളരെ മനോഹരമായി ആ പരിപാടി അവതരിപ്പിക്കുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ തമ്പലക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. വളരെ ദൂരത്തിലാണെങ്കിലും എനിക്ക് നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. നമുക്ക് രമ്യയോട് പറയാല്ലേ ഒരു കോട്ടയം യാത്ര നടത്താൻ. പിന്നെ കണ്ണൂർ നിലയത്തിന്റെ ടെലിക്വിസ് പരിപാടിയിൽ ഞാൻ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
1: സന്തോഷം. ബീന എം മണ്ണൂർ പറമ്പ്, വൈഗാ ഉണ്ണി ഓലയമ്പളം എന്നിവർ സയൻസ് കഫെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. 23-ാം തീയതിയിലെ സയൻസ് കഫേ വളരെയധികം കൌതുകത്തോടെയാണ് കേട്ടത്. ചരിത്രത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്താനുള്ള ശാസ്ത്ര രീതിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞങ്ങൾക്ക് പല അറിവുകളും പകർന്നു തന്നു ഈ പരിപാടി. ഇന്നത്തെ പക്ഷികളുടെ പൂർവികരാണ് ഡിനോസറുകൾ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോയി. അതുപോലെ വംശനാശം സംഭവിച്ച ചെന്നായ്ക്കളുടെ പുനർസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവുന്നില്ല.
0: വിശ്വസിച്ചേ പറ്റൂല്ലേ.
1: അതെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇർവിൻ സെബാസ്റ്റ്യന് അഭിനന്ദനങ്ങൾ.
0: ഓക്കെ, പിന്നെ കവിത ഹരീന്ദ്രൻ പള്ളൂർ എഴുതുന്നു, AIയുടെ വളർച്ചയും അതിനുവേണ്ടിയുള്ള ഡാറ്റാബേസുകളുടെ വർദ്ധനവ് കൊണ്ടുണ്ടാകുന്ന ജലദൌർലഭ്യത്തെ പറ്റിയുമൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നു. അതിനെപ്പറ്റി വിശദമാക്കുന്ന ഒരു പരിപാടി സയൻസ് കഫേയിലൂടെ പ്രതീക്ഷിക്കുന്നു എന്ന്.
1: പക്ഷെ ചേച്ചി, നമ്മൾ സയൻസ് കഫേയിൽ AI കുറിച്ച് ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: അതെ, ഇത് നമ്മുടെ മായാമണി ടീച്ചർ തളിപ്പറമ്പ്, അവരുടെ മെസ്സേജാണ്. എഴുതാൻ പറ്റിയില്ല ഒന്നുമേ. പക്ഷേ ഇന്ന് മഞ്ഞക്കിളി വന്ന് പാടിയപ്പോൾ

0: എഴുതി പറയാതെ വയ്യ. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ?
1: ഏതോ പക്ഷിയാ.
0: അല്ല, ഇത് കാവ്യാഞ്ജലിയെ കുറിച്ചാണ്.
1: മഞ്ഞക്കിളി,
0: മഞ്ഞക്കിളി, അതായത് കാവ്യാഞ്ജലിയിൽ പ്രക്ഷേപണം ചെയ്ത മഞ്ഞക്കിളി എന്ന കവിതയെ കുറിച്ചാണ് മായാമണി ടീച്ചർ ഉദ്ദേശിച്ചത്. ആ കാവ്യാഞ്ജലി കേട്ടപ്പോ ആ മഞ്ഞക്കിളിയുടെ സൗന്ദര്യം കവിത വഴി വന്ന് മനസ്സിന്റെ ചില്ലയിൽ ഒറ്റയിരുപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്.
1: ഓക്കെ. മാതാപിതാ ഗുരു ബന്ധങ്ങളൊക്കെ നിറം മങ്ങുന്ന ഈ കാലത്ത് മാറുന്ന സമൂഹത്തിനൊന്നാകെ വെള്ളി വെളിച്ചമായി സുരേഷ് ബാബു നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം എന്ന് നെടുവള്ളൂർ ശശി ഇരിക്കൂർ.
0: ഓക്കെ. ജൂലൈ 2-ാം തീയതി മധുര നെല്ലിക്കയുമായി വന്ന കുഞ്ഞു ശബ്ദങ്ങൾ കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. അവധിക്കാലവും സജീവമാകാൻ പിന്തുണച്ച മധുര നെല്ലിക്ക എന്ന പ്രവർത്തനാധിഷ്ഠിത പുസ്തകത്തിന്റെ മാധുര്യം ആ കുട്ടികളുടെ അനുഭവങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറച്ചുകൊണ്ടുവരാനും അവരെ പ്രവർത്തനോത്സുകരാക്കാനും ദീർഘവീക്ഷണത്തോടെ മുന്നൊരുക്കങ്ങൾ നടത്തിയ നെടുവാലൂർ AUP സ്കൂളിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ എന്ന് ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ മലപ്പട്ടം.
1: ശരി. 1000-ൽ ഒരുത്തി അമ്മ നീ.
0: ഞാനോ?
1: ഇല്ല, ചേച്ചിയെ കുറിച്ച് പറഞ്ഞതല്ല.
0: എന്താണ് പിന്നെ?
1: കൊച്ചു ശ്രീയാനെ കുറിച്ച് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന തമിഴ് പാട്ടാണ് ഇത് എന്ന് ശാന്ത വെളയങ്കോട്.
0: ഓക്കെ. ജാലകത്തെ പ്രക്ഷേപണം ചെയ്ത അല്ലേ?
1: അതെ അതെ. ഇത്തരം അപൂർവ ജന്മം മഹാഭാഗ്യം തന്നെ. ശനിയാഴ്ചയിലെ പ്രിയം പ്രിയതരം പരിപാടിയിൽ എന്റെ കോളേജ് മേറ്റ് കൂടിയായ AV സന്തോഷ് കീച്ചേരി അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വ്യത്യസ്തത പുലർത്തി എന്ന് രസ്യ ചക്രക്കൽ.
0: ഓക്കെ.
1: CK രാജൻ പയ്യന്നൂരും പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
0: പിന്നെ എങ്ങനെയാണ് സർ നിങ്ങൾ ഇവരെയൊക്കെ കണ്ടെത്തുന്നത്? അതിശയം തോന്നുന്നു. എന്താന്ന് വെച്ചാല്, തൊഴിലാളികൾക്കിടയിൽ ഓടി നടക്കുന്ന റോഡ് കോൺട്രാക്ടർ സതിച്ചേച്ചിയെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ജീവിതത്തിന്റെ ദുരിതക്കടൽ നീന്തിക്കയറി തകർന്നു പോകാവുന്ന സാഹചര്യങ്ങളെ മനക്കരുത്തുകൊണ്ട് കീഴടക്കിയ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഉള്ളറകൾ അനാവരണം ചെയ്ത 26-ാം തീയതിയിലെ ശ്രീതിലകം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. പ്രചോദനമാണ് നമുക്കാ ജീവിതം എന്നാണ് ചന്ദ്രൻ വട്ടോളി ചിറ്റാരിപ്പറമ്പ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആ അഭിമുഖം വളരെ നന്നായിരുന്നു എന്ന് ആശ കൈതേരിയും എഴുതിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കുശാൽ നഗർ പുതിയ വളപ്പിലെ കുമാരൻ, അദ്ദേഹം നാടകത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ശ്രോതാവാണ്. പിന്നെ ഇപ്രാവശ്യത്തെ റേഡിയോ നാടകോത്സവത്തിലെ നാടകങ്ങളെല്ലാം തന്നെ പുതുമയേറിയ അവതരണത്തിലൂടെ ശ്രദ്ധേയമായി എഴുതിയിട്ടുണ്ട്. ഓലച്ചൂട്ട് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ തന്നെയെന്ന് എപ്പോഴും ഓർക്കാറുണ്ട് എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ. നഫീസ കുഞ്ഞുപ്പ പന്താവൂർ, 26-ാം തീയതി ഇസ്മായിൽ ഫാറൂഖി അവതരിപ്പിച്ച സുഭാഷിതം മുഹറം 10-ന്റെ മാറ്റുകൂട്ടുന്നതായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ. 26-ാം തീയതി സാഹിത്യരംഗത്തിൽ ഡോക്ടർ PC അഷ്റഫ് അവതരിപ്പിച്ച ചെറുകഥ പിതാവും പുത്രനും ഇഷ്ടപ്പെട്ടു എന്ന് CT ശശി ആലപ്പടം. മുഗൾ കാലഘട്ടത്തിലെ അധികാര കിടമത്സരത്തിലെ ദുരന്ത കഥാപാത്രമായി മാറിയ ജഹനാരയുടെയും ഷാജഹാന്റെയും ആന്തരിക സംഘർഷങ്ങളും സങ്കടങ്ങളും ഔറംഗസേബിന്റെ ദയാരഹിത പെരുമാറ്റവും വൈകാരികമായി അനുഭവപ്പെടുന്ന രീതിയിൽ കഥ പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ, അതായത് ശ്രീയാൻ ശ്രീലേഷ് എന്ന കൊച്ചുമിടുക്കൻ പങ്കെടുത്ത June 20-ാം തീയതിയിലെ ജാലകത്തെക്കുറിച്ചാണ് പ്രേമജനാർദ്ദനൻ മോറാഴ എഴുതിയിട്ടുള്ളത്. കേൾവിക്കാരന്റെ മനം കവരുന്ന ഈ അത്ഭുത ബാലന്റെ പാട്ടിനോടുള്ള അടുപ്പം അതിലേറെ അത്ഭുതത്തോടെയാണ് കേട്ടത്. ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ചുള്ള ആ കുഞ്ഞുമോന്റെ പ്രകടനങ്ങൾ മനക്കണ്ണിൽ കാണുകയായിരുന്നു എന്നും പ്രേമജനാർദ്ദനൻ എഴുതിയിട്ടുണ്ട്. ആ ചിത്രം കണ്ടോ? പ്രഭാകരന്റെ കേക്കര മാസ്റ്ററുടേതാണ്. പരിപാടി ഏതാണെന്ന് വെച്ചാല് ജാലകാണ്. ചേട്ടൻ വായിക്കില്ലേ മെസ്സേജ്?
1: വായിക്കാം, വായിക്കാം. ഡൽഹി പഞ്ചവാദ്യം ട്രസ്റ്റും ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ വിദ്യാരംഗം കലാസമിതിയും ചേർന്ന് നടത്തിയ കഥകളി ശില്പശാലയെക്കുറിച്ച് 1-ാം തീയതി ജാലകത്തിൽ കേട്ടു. കഥകളിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
0: പിന്നെ +2 റിസൾട്ട് വന്നപ്പോൾ പരിചയത്തിലുള്ള ഒരു കുട്ടിയോട് അവന്റെ അമ്മ ചോദിച്ചു, എന്താണ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം? അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഭാവിയിൽ AI എല്ലാം കീഴടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെങ്ങാൻ ചേർന്നാലോ. AI നിർദ്ദേശം തരുമെന്നല്ലാതെ ഉണ്ടാക്കിത്തരുവാനുള്ള സാധ്യത വലിയ തോതിൽ കാണുന്നില്ല എന്ന്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെയും തൊഴിലിടങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ വളരെ ആധികാരികമായി തന്നെ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവിന് ഒരു ഐഡിയ വന്നത്. റേഡിയോ നാടകത്തിനായി രചയിതാക്കളിൽ നിന്ന് സൃഷ്ടികൾ ക്ഷണിക്കുന്നു എന്ന് കേട്ടു. നമ്മുടെ ചേട്ടനാണെങ്കിൽ 1-ാം തരം നാടകകൃത്തും സംവിധായകനും ഒക്കെയാണ്. ചേട്ടന് സമയക്കുറവുണ്ടെങ്കിൽ AI യോടൊരു നാടകം ആവശ്യപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: എന്തായാലും ഇപ്പോ തൽക്കാലം ഈ കാര്യത്തിൽ എന്റെ ആവശ്യമില്ല.
0: അതെ, കഴിവുള്ള എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ.
1: അതെ,
0: അവരെഴുതട്ടെ. അപ്പോ നമുക്ക് കത്തിലേക്ക് പോവാം. സുരേഷ് ബാബു അവരെഴുതുന്നു, വെള്ളിയാഴ്ച രാവിലെ ശ്രീതിലകം പരിപാടിയിൽ സതീ വണ്ടിച്ചാലുമായി നടത്തിയ അഭിമുഖം

0: തീയതി ആലിസ് ജോസ് അവതരിപ്പിച്ച സുഭാഷിതം സ്വയം അറിയുന്നവന് ലോകത്തിനെ മുഴുവൻ അറിയാൻ കഴിയും എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു.
1: ഓക്കെ, അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും
0: നന്ദി.
1: കത്തുകൾ അയക്കേണ്ട വിലാസം
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94 95 96 70 80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ചെങ്കോൽ. കൈതപ്രത്തിൻ്റെ രചന ഈണം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ചിത്രം. ചിത്രം പഞ്ചാഗ്നി. ഗാനരചന ONV കുറുപ്പ്. സംഗീതം രവി ബോംബെ.

നജീം മർഷാദും രാധിക നാരായണനും ചേർന്ന് പാടിയ ഗാനം ചിത്രം ലൈല ഓ ലൈല. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.

നിങ്ങൾ കേട്ടത് ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.